ചരരാജതമോമിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശരം അപഹായ രഘുദ്വഹമന്യമഹം ന കഥഞ്ചന കഞ്ചന ജാതു ഭജേ വിനാ വെങ്കട

യജ്ഞശക്തനതവത്സലസർവശേഷിന് സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തനതവത്സല

ശ്രീവെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൌ കരദർശിതൌ തേ ശ്രീവെങ്കടേശ ചരണം.

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനം പ്രാപ്തോ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: സമയെ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂലൈ മാസം 2 വ്യാഴാഴ്ച. കൊല്ലവർഷം 1201. മിഥുനമാസം 18 ഉത്രാടം നക്ഷത്രം. പ്രശസ്ത എഴുത്തുകാരനായ അൽബേർ കാമു പറഞ്ഞ ഒരു വാചകമുണ്ട്: തണുത്തുറഞ്ഞ ശീതകാലത്തിന്റെ നടുവിലും എനിക്കുള്ളിൽ ഒരിക്കലും വാടാത്ത ഒരു വേനൽക്കാലമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സാഹചര്യങ്ങൾ എത്ര കഠിനമായി കഴിഞ്ഞാലും ചുറ്റും എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും ഒരിക്കലും തളർന്നു പോകരുത്. കാരണം അതിനെയെല്ലാം അതിജീവിക്കാനുള്ള വറ്റാത്ത ഊർജവും ആത്മവിശ്വാസവും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ കരുത്തിൽ വിശ്വസിക്കുക. ഈ മോശം സമയവും കടന്നു പോകും, വസന്തം വീണ്ടും എത്താം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശരി അഥവാ യെസ്. പല കാര്യങ്ങളിലും നാം യെസ് മൂളും വരും വരാഴികകൾ ആലോചിക്കാതെ തന്നെ. ഒരാൾ നമ്മോട് പൈസ കടം ചോദിച്ചു എന്നിരിക്കുക, നാം ശരി നോക്കട്ടെ തരാം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആൾക്ക് ആശ കൊടുക്കുന്നു. അയാൾ അത് മുതലാക്കാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഓരോ സഹായങ്ങൾ ചോദിച്ച് പലരും, പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ബന്ധുക്കളും എത്തും. ഇവിടെയൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാവുന്ന കാര്യം നോ എന്ന വാക്കാണ് ഏറ്റവും ശക്തിയുള്ളത്. എന്ന് വേണ്ട, എവിടെ നോ പറയണം എന്ന വ്യക്തമായ ധാരണയുള്ള വ്യക്തികൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പലർക്കും അറിയാത്ത കാര്യമാണ് തനിക്ക് പറ്റാത്ത കാര്യം എന്താണ്, തനിക്ക് വേണ്ടാത്ത കാര്യം എന്താണ്, ഞാൻ ചെയ്യരുതാത്ത കാര്യം എന്താണ്. എന്തു വേണ്ട എന്നൊരു വ്യക്തി കൃത്യമായി തീരുമാനിക്കുന്നിടത്ത് അയാളുടെ ജീവിതം മാറും. സ്നേഹമെന്നത് സമയം പോലെ ആർക്കും ആർജിക്കാവുന്ന ഏറ്റവും നല്ല വസ്തുവാണ്. അത് ഏറെ അളവിൽ ഏവർക്കും ലഭ്യമാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സ്നേഹമെന്നത് പലപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയാത്തവരുടെ ആവനാഴിയിൽ മോക്ഷം കിട്ടാതെ കിടക്കുന്ന അമ്പുകളാണ്. സ്നേഹം പോലെ തന്നെയാണ് കൊച്ചു കൊച്ച് അഭിനന്ദനങ്ങൾ, നന്ദി പ്രകടനം, നല്ല വാക്കുകൾ. ഇവയൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൽ കൃത്യമായി ഉപയോഗിച്ചാൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാം. ഉണർന്ന് സമയബന്ധിതമായി കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി എല്ലാ ദിവസവും ഒരു മാറ്റവുമില്ലാതെ പെരുമാറുന്ന അംഗങ്ങൾ ഉണ്ട്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. എന്നാൽ വളരെ കാര്യക്ഷമമായ കൃത്യമായ സമയപരിധിക്കുള്ളിൽ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയും വിളമ്പിയും അടുക്കള, വീട്, പരിസരം ഇവ വൃത്തിയായി സൂക്ഷിച്ചും ഒരു വീടിനെ വീടാക്കുന്ന ധാരാളം സ്ത്രീജനങ്ങളുണ്ട്. പലപ്പോഴും അവർക്ക് തിരികെ ലഭിക്കുന്നത് കുറ്റപ്പെടുത്തലുകളും പരാതികളും ആയിരിക്കും. എന്നാലും പലരും എന്തോ ബാധ്യതയുടെ പേരിൽ അല്ലെങ്കിൽ തങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വത്തിന്റെ പേരിൽ ഇതെല്ലാം സഹിച്ച് ജീവിക്കുന്നു. ഇവിടെ ഒറ്റപ്പെട്ട സംഭവങ്ങളിലെങ്കിലും തൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തുറന്നു പ്രകടിപ്പിക്കുന്നവർക്ക് സമൂഹം കൽപ്പിക്കുന്ന ഒരു പേരുണ്ട്, അഹങ്കാരി. തെറ്റൊന്നും ചെയ്യാതെ തൻ്റെ തുറന്നു പറച്ചിലിൻ്റെ പേരിൽ, നോ പറയുന്നതിൻ്റെ പേരിൽ നാമൊക്കെ പലപ്പോഴും അഹങ്കാരി എന്ന പദത്തിന് അർഹരാകാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ മനസ്സ് വിഷമിപ്പിക്കാതെ സന്തോഷത്തോടെ അഭിമാനത്തോടെ തലയുയർത്തി നിന്ന് ആ പട്ടം അങ്ങ് സ്വീകരിക്കുക. നാം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രതികരിക്കാൻ മുതിരാതെ മൗനം അവലംബിക്കുക. കാരണം അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ നല്ലത് അർത്ഥപൂർണമായ മൗനം തന്നെയാണ്. ഏതവസ്ഥയിലും പ്രതികരണശേഷി നഷ്ടപ്പെടുത്താതെ ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി നോ പറയേണ്ട സ്ഥലത്ത് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന സന്തോഷം, സമാധാനം അത് ഏറെ വലുതായിരിക്കും. എന്നാൽ താൽക്കാലികമായ പ്രശ്നപരിഹാരത്തിനായി നോ പറയേണ്ട ഇടങ്ങളിൽ യെസ് പറയുമ്പോൾ ബുദ്ധിമുട്ടിലാകുന്നത് നമ്മുടെ വരും നാളുകളിലെ സമാധാനവും സന്തോഷങ്ങളുമാണ്. ധാരാളം വാഗ്ദാനങ്ങൾ ഒരു ലോഭവുമില്ലാതെ തരികയും കൂടെ കൂടെ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെ കരുതിയിരിക്കുക, അത് അപ്പക്കഷണങ്ങൾ കാട്ടി പ്രലോഭിപ്പിക്കുകയും പിന്നീട് ഉപാധികളോടെ വീണ്ടും അടുത്തുകൂടി നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന എല്ലാ കാര്യങ്ങളും നേടാൻ ശ്രമിക്കുന്നവരാണ് ഇക്കൂട്ടർ. ഇങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ മാത്രമേ അറിയൂ. അവർക്ക് കൊടുക്കാൻ ധാരാളമുണ്ടെങ്കിലും അതിന് തീർത്തും മുതിരില്ല. ഇങ്ങനെ ധാരാളം ആളുകൾ, വിവിധ പ്രകൃതവും സ്വഭാവവും സംസ്കാരവും ഉള്ളവർ നമുക്ക് ചുറ്റും വിഹരിക്കുന്നു. ആദ്യമേ മറ്റുള്ളവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വിധിയെ പഴിക്കുകയും അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെയും ശരിയായ നിലപാടുകൾ എടുക്കാൻ ശീലിക്കുക. നോ പറയേണ്ടടുത്ത് എവിടെയായാലും ഉറച്ച സ്വരത്തിൽ നോ പറയുക. ജീവിതം ആനന്ദമയമാക്കുക. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ? മോഹ

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 2-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനായി ഒപ്പുവെച്ച ചരിത്ര പ്രസിദ്ധമായ ഉടമ്പടിയാണ് ഷിംല കരാർ. 1972 ജൂലൈ 2 അർദ്ധരാത്രിയിൽ ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. കാശ്മീർ തർക്കം ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും മൂന്നാമതൊരു രാജ്യത്തിന്റെ ഇടപെടലില്ലാതെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രം പരിഹരിക്കണമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിയന്ത്രണ രേഖയെ മാനിക്കണമെന്നും ഈ കരാർ

തുടർന്ന് സ്വയം വെടിവെച്ച് ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. മനുഷ്യന്റെ അതിജീവനത്തെയും പോരാട്ട വീര്യത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ലളിതവും ശക്തവുമായ എഴുത്തു ശൈലി ലോകസാഹിത്യത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗം ലോക സാംസ്കാരിക രംഗത്തിന് നികത്താനാവാത്ത നഷ്ടമായിരുന്നു. ദീർഘകാലം നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ വടക്കൻ വിയറ്റ്നാമും തെക്കൻ വിയറ്റ്നാമും ഔദ്യോഗികമായി ഒന്നിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം രൂപീകൃതമായത് 1976 ജൂലൈ 2 യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തിന്റെ പിന്തുണയുണ്ടായിരുന്ന തെക്കൻ വിയറ്റ്നാമിന്റെ പതനത്തോടെയാണ് ഇതിന് വഴിയൊരുങ്ങിയത്. പുനരേകീകരണത്തിന് ശേഷം സൈഗോൺ നഗരത്തിന്റെ പേര് വിപ്ലവ നേതാവായ ഹോ ചിമിന്റെ ഓർമ്മയ്ക്കായി ഹോ ചിമിൻ സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. 20-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റം വരുത്തിയ സംഭവം കൂടിയാണ് ഇത്. നാസി ഭരണകാലത്തെ ജൂത കൂട്ടക്കൊലയെ അതിജീവിച്ച വിഖ്യാത എഴുത്തുകാരനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ എലി വീസൽ അന്തരിച്ചത് 2016 ജൂലൈ 2 കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ തന്റെ ക്രൂരമായ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ നൈറ്റ് എന്ന പുസ്തകം ലോക പ്രശസ്തവുമാണ്. ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തലുകൾക്കും വർഗീയതയ്ക്കുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹത്തിന് 1986 സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം ലഭിച്ചു. ഉദാസീനതയാണ് ഏറ്റവും വലിയ തിന്മ എന്ന് ലോകത്തെ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ചരമദിനം മനുഷ്യാവകാശ ചരിത്രത്തിൽ വലിയ പ്രാധാന്യത്തോടെ ഓർമ്മിക്കപ്പെടുന്നുണ്ട്. കായിക പത്രപ്രവർത്തകരുടെ സേവനങ്ങളെ മാനിക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 2 അന്താരാഷ്ട്ര കായിക പത്രപ്രവർത്തക ദിനമായി ആചരിക്കുന്നു. 1924 ജൂലൈ 2 പാരീസ് ഒളിമ്പിക്സിനിടയിൽ അന്താരാഷ്ട്ര സ്പോർട്സ് പ്രസ് അസോസിയേഷൻ രൂപീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം തെരഞ്ഞെടുത്തത്. കായിക രംഗത്തെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും കായിക സംസ്കാരം വളർത്തുന്നതിലും മാധ്യമപ്രവർത്തകർ വഹിക്കുന്ന പങ്കിനെ ഈ ദിനം അടിവരയിടുന്നു. 1994 മുതലാണ് ഈ ദിനാചരണം ഔദ്യോഗികമായി ആരംഭിച്ചത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും, ഒരു കോടി കാതുകൾ അത് കേട്ടുണരും. ആകാശവാണിയിലൂടെ ഒഴുകിയെത്തി മലയാളി ഹൃദയങ്ങളെ ലളിത സംഗീതത്തിന്റെ മാസ്മരിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ആ ഈണങ്ങൾ ആർക്കാണ് മറക്കാൻ കഴിയുക? ഇന്ന് ജൂലൈ 2, മലയാളിയുടെ മനസ്സിനെ പ്രണയം കൊണ്ടും ഭക്തി കൊണ്ടും വിരഹം കൊണ്ടും ഈണമിട്ടുണർത്തിയ പ്രിയ സംഗീത സംവിധായകനും ഗായകനുമായ MG രാധാകൃഷ്ണൻ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്ന് 16 വർഷങ്ങൾ തികയുകയാണ്. 2010 ജൂലൈ 2 ആ നാദവിസ്മയം ഓർമ്മയായത്. ലളിത സംഗീതത്തെ ഇത്രയേറെ ജനകീയമാക്കിയ മറ്റൊരു സംഗീതജ്ഞൻ മലയാളത്തിലുണ്ടോ എന്ന് സംശയമാണ്. സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തിരുവനന്തപുരം ആകാശവാണിയിലെ സംഗീത സംവിധായകനായിരുന്ന കാലത്താണ് അദ്ദേഹം മലയാളികൾക്ക് തലമുറകൾ കൈമാറിപ്പാടുന്ന ലളിതഗാനങ്ങൾ സമ്മാനിച്ചത്. ആ ലളിതഗാനങ്ങളൊക്കെ ഇന്നും റേഡിയോ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട നൊസ്റ്റാൾജിയാണ്. ജി വേണുഗോപാൽ, KS ചിത്ര തുടങ്ങി മലയാളത്തിന്റെ മുൻനിര ഗായകരെ കണ്ടെത്തുന്നതിലും അവർക്ക് വലിയ ബ്രേക്ക് നൽകുന്നതിലും അദ്ദേഹം വലിയൊരു പങ്കുവഹിച്ചു. ജി അരവിന്ദന്റെ തമ്പ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ സംഗീത സംവിധാനത്തിലേക്ക് കടക്കുന്നത്. പിന്നീട് മണിച്ചിത്രത്താഴ്, ദേവാസുരം തുടങ്ങി നിരവധി ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിലൂടെ മലയാള ചലച്ചിത്ര സംഗീത ചരിത്രത്തിൽ അദ്ദേഹം സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തും. നിരവധി ഗാനങ്ങളിലെ ഈണങ്ങൾ കാലത്തെ അതിജീവിച്ച് ഇന്നും റേഡിയോ തരംഗങ്ങളിൽ സജീവമാണ്. മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. കർണാടക സംഗീതത്തിന്റെ ശാസ്ത്രീയതയെ നാടൻ പാട്ടുകളുടെ തനിമയുമായി കോർത്തിണക്കി സാധാരണക്കാരന്റെ ചുണ്ടിലെ ഈണങ്ങളാക്കി മാറ്റിയ മാന്ത്രികനായിരുന്നു അദ്ദേഹം. അദ്ദേഹം വിട പറഞ്ഞു പോയെങ്കിലും MG രാധാകൃഷ്ണൻ ബാക്കി വെച്ച ആ നാദവിസ്മയങ്ങൾ റേഡിയോ തരംഗങ്ങളിലൂടെയും മലയാളി ഹൃദയങ്ങളിലൂടെയും എന്നും ജീവിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ ആ ധന്യസ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എം ബി എ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എം ബി എ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ഉങ്കൽ വാഴ്ക്കയിലെ ഓരോ തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും. രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: info@7.
0: നമസ്കാരം. info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നൽകുന്ന റെസിഡൻഷ്യൽ മെഡിക്കൽ എൻട്രൻസ് പരിശീലനത്തിന് അപേക്ഷിക്കാം. 1 വർഷത്തെ പരിശീലനത്തിനാണ് ധനസഹായം നൽകുക. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് 85% മാർക്കോടെ വിജയിച്ചതോ, മുൻവർഷം നടത്തിയ നീറ്റ് പരീക്ഷയിൽ 41% മാർക്ക് ലഭിച്ചവരോ ആയ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും വിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭിക്കും. അവസാന തീയതി ജൂലൈ 15. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ 2025 ഡിസംബറിൽ നടത്തിയ കെടെറ്റ് പരീക്ഷയിൽ വിജയികളായവരുടെ അസൽ സർട്ടിഫിക്കറ്റ് പരിശോധന കാറ്റഗറി 1, 4 ജൂലൈ 3 കാറ്റഗറി 2 ജൂലൈ 4, 6 തീയതികളിലും കാറ്റഗറി 3 ജൂലൈ 7, 8 തീയതികളിലും നടക്കും. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ രാവിലെ 10:00 to 4:00 ഇടയിലാണ് പരിശോധന. ഹാൾ ടിക്കറ്റും പരീക്ഷാ ഫലവും SSLC മുതലുള്ള എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം പരിശോധനയ്ക്കെത്തണമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ 4 സ്ഥാപനങ്ങളിലേക്കുള്ള ടെലികോളർ, സോഷ്യൽ മീഡിയ അഡ്മിൻ, ഇൻസ്പെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് ബിസിനസ് മാനേജർ എന്നീ ഒഴിവുകളിലേക്ക് ജൂലൈ 4 രാവിലെ 10 അഭിമുഖം നടത്തും. +2 ഡിപ്ലോമ, ITI ഇലക്ട്രിക്കൽ, ഫിറ്റർ, വെൽഡർ, മെക്കാനിക്കൽ, ഷീറ്റ് മെറ്റൽ, മെഷീൻ ഓപ്പറേറ്റർ, ഡീസൽ മെക്കാനിക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് പ്രവേശനം. രജിസ്ട്രേഷന് ഏതെങ്കിലും തിരിച്ചൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം സിവിൽ സ്റ്റേഷനിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ എത്തണം. മുൻപ് രജിസ്റ്റർ ചെയ്തവർ രസീത്, ബയോഡേറ്റയുടെ പകർപ്പ് എന്നിവ കരുതണം. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് 2026-27 വർഷത്തേക്ക് ഹെമറോയിഡ് സ്റ്റാപ്ലർ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ജൂലൈ 14 രാവിലെ 11 വരെ സമർപ്പിക്കാം. പട്ടികവർഗ വികസന ഓഫീസിന് കീഴിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ 1 മുതൽ 4 വരെ ക്ലാസുകളിലേക്ക് മെന്റർ ടീച്ചർമാരെ നിയമിക്കുന്നതിലേക്ക് അപേക്ഷിച്ചവരുടെ എഴുത്തു പരീക്ഷ ജൂലൈ 5 രാവിലെ 11 മുതൽ 12:30 വരെ മലമ്പുഴ ആശ്രമം സ്കൂളിൽ നടക്കും. പാലക്കാട് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ടാലി ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നു. യോഗ്യത 1-ാം ക്ലാസ് MCOM, BCOM ബിരുദവും DCFA അല്ലെങ്കിൽ ടാലി സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായവരും കോഴ്സിൽ 1 വർഷത്തിൽ കുറയാത്ത അധ്യാപന പരിചയവും. ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ജൂലൈ 6 രാവിലെ 10 100 അണിയിലെ LBS സെന്ററിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ വോക്കൽ വിഭാഗത്തിൽ അതിഥി അധ്യാപക ഒഴിവ്. 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദമുള്ളതും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തവരും അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ 6 രാവിലെ 10 ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ ജില്ലയിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ജൂലൈ 15 രാവിലെ 10:30 കൂടിക്കാഴ്ച നടക്കും. SSLC സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസി ട്രെയിനിങ്ങും ആണ് യോഗ്യത. പ്രായപരിധി 18-36 മധ്യേ. ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സുൽത്താൻപേട്ടയിലെ ജില്ലാ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. പട്ടികവർഗ വികസന വകുപ്പിന്റെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ LP UP വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകുന്നതിന് പാർട്ട് ടൈം ട്യൂട്ടറെ നിയോഗിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 7 രാവിലെ 10:30 നടക്കും. കണക്ക്, സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയാണ് വിഷയങ്ങൾ. പുതുപ്പരിയാരം ഹോസ്റ്റലിലേക്ക് പാലക്കാട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും മാത്തൂർ, പട്ടഞ്ചേരി, മീനാക്ഷിപുരം ഹോസ്റ്റലുകളിലേക്ക് ചിറ്റൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലും സുങ്കം, മുതലമട, അയിലൂർ ഹോസ്റ്റലുകളിലേക്ക് കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലുമാണ് കൂടിക്കാഴ്ച. യോഗ്യത, TTC ബിരുദം, ബന്ധപ്പെട്ട വിഷയത്തിലുള്ള BEd, ബിരുദാനന്തര ബിരുദം എന്നിവ അധിക യോഗ്യതയായി കണക്കാക്കും. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന IIT, NIT എൻട്രൻസ് പരിശീലനം നൽകുന്നു. ഒരു വർഷത്തെ എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിനു മുകളിലോ നേടി വിജയിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ജൂലൈ 15. അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭിക്കും. Info@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: എംപിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എംപിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
3: ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ്സ്. ഇന്നൊരു ചോദ്യത്തില് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കണേ. എത്രയാണ് ഒരു മനുഷ്യന്റെ പരമാവധി ആയുസ്? ഒരു 70 അല്ലെങ്കിൽ 80? എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? എത്രയാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടൂ ഷോർട്ട് അല്ലേ. ഈ ചുരുങ്ങിയ ജീവിതം കൊണ്ട് ദുരന്തങ്ങളും പരാജയങ്ങളും നമ്മൾ തന്നെ നേരിട്ട് അനുഭവിച്ച് പഠിച്ച് അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് പൂജ്യത്തിൽ നിന്ന് തുടങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവോ നമുക്ക് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ലൈഫ് ഇസ് ടൂ ഷോർട്ട് ടു സ്റ്റാർട്ട് ഫ്രം സീറോ. നമ്മൾ എന്തിനു പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം? നമുക്ക് മുന്നേ ജയിച്ച് കയറിയ ആളുകളുണ്ട്, തോറ്റുപോയ ആളുകളുണ്ട്. അവര് ജീവിച്ച് തീർത്ത അവരുടെ ഒരു ആയുസിന്റെ മുഴുവൻ അനുഭവങ്ങളും അവരുടെ ബുദ്ധിയും ചിന്തയും ഒക്കെ പുസ്തകങ്ങളാക്കി നമുക്ക് മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ചിട്ട് വേണ്ടേ മുന്നോട്ട് പോവാനായിട്ട്? അല്ലാതെ ഇതൊന്നും അറിയാതെ ഞാൻ ഒന്നിൽ നിന്ന് തുടങ്ങാൻ പോവാണ് എന്നൊരു മൈൻഡ് സെറ്റ് എപ്പോഴും നല്ലതാണോ? ചില കാര്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അത് നല്ലതാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കാം, പക്ഷേ അത് അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലൈഫ് ഇസ് ടൂ ഷോർട്ട് ടു സ്റ്റാർട്ട് ഫ്രം സീറോ. നമുക്ക് മുന്നേ നമുക്ക് കിട്ടിയിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, നമുക്ക് വായിച്ചറിയാൻ കുറെ പുസ്തകങ്ങളുണ്ട്, കുറെ മനുഷ്യർ ജീവിച്ചു തീർത്ത ജീവിതങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയാൽ മതി. അപ്പൊ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ ഉണ്ടാകും, അതിൽ നിന്ന് വീണ്ടും പാഠങ്ങൾ പഠിക്കുക, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ലേൺ ഫ്രം ബുക്സ്, ലേൺ ഫ്രം ദോസ് ഹു കെയിം ബിഫോർ യു. വളരെ നല്ലൊരു കാര്യമാണ് ലൈഫിൽ ഇത് അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: മാനത്തോരു മഞ്ഞക്കൂട് മഞ്ഞക്കുട്ടിൽ മഞ്ഞത്തുള്ളി മഞ്ഞത്തുള്ളിക്കുള്ളം തുള്ളി ഉള്ളം തുള്ളി തുഞ്ഞാല.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ പഠിച്ചതിന് ശേഷം നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതിനൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. ഒരു ചെറിയ ദ്വീപ്, അവിടെ ഒരു പ്രായമായൊരു ഡോക്ടർ. ആളുടെ ലൈഫ് മുഴുവൻ അവിടുത്തെ ചെടികളെയും പച്ചമരുന്നുകളെയും ഒക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു. അദ്ദേഹത്തെ ഗൈഡ് ചെയ്യാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇല്ല, പറഞ്ഞു തരാൻ വേറൊരു ഗുരു ഇല്ല, ഒരു ടീച്ചറും ഇല്ല. അപ്പൊ തുടക്കത്തിൽ പുള്ളിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു. ചില മരുന്നുകൾ കഴിച്ചപ്പോൾ ആളുകൾക്ക് അസുഖം കൂടി, ചിലർക്ക് വിഷബാധയേറ്റു. പക്ഷേ ഓരോ പരാജയവും ആ ഡോക്ടറെ പുതിയൊരു പാഠം പഠിപ്പിച്ചു. പതുക്കെ പതുക്കെ അങ്ങനെ അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു ദ്വീപ് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെയുള്ളവരൊക്കെ ഹെൽത്തിയായി. അങ്ങനെ തന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം പഠിച്ച കാര്യങ്ങളില്ലേ, അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകളില്ലേ, ഓരോ ചെടിയുടെയും ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ആ ഡോക്ടർ ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചു. അദ്ദേഹം മരണക്കിടക്കയിൽ വെച്ച് തന്റെ അടുത്ത തലമുറക്കാരൻ ആ പുസ്തകം കൈമാറിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം എന്താന്നോ, ഇത് വെറുമൊരു പുസ്തകമല്ല, ഈ ദ്വീപ്വാസികൾക്ക് ജീവൻ ഞാൻ കൊടുത്തുകൊണ്ട് പഠിച്ച ഓരോ മൈന്യൂട്ട് അറിവും ഞാൻ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിനക്ക് ആവശ്യം വരും, എന്തായാലും ഉപകാരപ്രദമാകും എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം കൊടുക്കുന്നു. ആ പഴയ ഡോക്ടർ മരിച്ചു പോവാണ്. വർഷങ്ങൾക്ക് ശേഷം അവിടേക്ക് പുതിയൊരു യുവ ഡോക്ടർ ചാർജ് എടുക്കാൻ വരികയാണ്. അപ്പോൾ ഈ ദ്വീപിലെ മനുഷ്യര് ആ പഴയ പുസ്തകം വളരെ ആദരവോടെ ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. പക്ഷേ ആ ചെറുപ്പക്കാരൻ എന്താ ചെയ്തതെന്നറിയോ, ആ പുസ്തകത്തിന്റെ പേജസ് ഒക്കെ ഇങ്ങനെ വെറുതെ അദ്ദേഹം ഒന്ന് മറിച്ചു നോക്കി, എന്നിട്ട് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മറ്റൊരാളുടെ കുറിപ്പുകളുടെ ആവശ്യമൊന്നുമില്ല, എല്ലാം ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ചോളാം, എന്തിനാ ഇപ്പൊ എനിക്ക് ഇതില് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും ആവശ്യമില്ല, ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അത് വെച്ച് വർക്ക് ചെയ്തോളാം, എനിക്ക് വേറൊരാളുടെ സഹായവും ഇതിൽ വേണ്ട. അങ്ങനെ ആ ഡോക്ടർ പൂജ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആ ദ്വീപിലെ ചെടികൾ അന്ധമായി കൂട്ടിക്കലർത്തി മരുന്നുകൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എന്തായിരിക്കും റിസൾട്ട്? ആ പഴയ ഡോക്ടർക്ക് പറ്റിയ അതേ തെറ്റുകൾ, അതേ പരാജയങ്ങൾ അയാൾ വീണ്ടും ആവർത്തിച്ചു. ആ ദ്വീപിലെ ആളുകൾ വീണ്ടും രോഗികളായി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഈ പുതിയ ഡോക്ടർക്ക് ആ പഴയ ഡോക്ടർ എഴുതി വെച്ചിട്ടുള്ള ആ കുറിപ്പുകൾ ഓൾറെഡി അവിടെ ഇല്ലേ, അത് നോക്കിയിട്ട് ചെയ്താൽ പോരെ, ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടാവോ, എന്തൊരു ഫൂളാണ് ഇയാള് എന്ന് വിചാരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ കാര്യമല്ലേ നമ്മളിൽ ഭൂരിഭാഗം പേരും സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്നത്. നമുക്ക് മുന്നേ നടന്നു പോയ ആളുകൾ തന്നുവെച്ച പാഠങ്ങളുണ്ട്, അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ തെറ്റുകൾ ആവർത്തിക്കോ? ഇല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഈ ആവർത്തിച്ച് ചെയ്യുന്ന തെറ്റുകൾ പലരും നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ചില ഒരു മടി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. സ്റ്റാർട്ട് ഫ്രം സീറോ എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നണില്ല ഈ കഥ കേൾക്കുമ്പോൾ. എന്തായാലും നമുക്ക് എഴുത്തോലയില് ഒരു പാട്ടിനുള്ള സമയമാണ്. പാട്ട് കേൾക്കുമ്പോൾ ഈ കഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ലൈഫ് ഇസ് ടൂ ഷോർട്ട് ടു സ്റ്റാർട്ട് ഫ്രം സീറോ. നമ്മൾ എന്തിന് പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം? നമുക്ക് മുന്നേ ജയിച്ചു കയറിയ ആളുകളില്ലേ, തോറ്റുപോയ ആളുകളില്ലേ, അവരൊക്കെ ജീവിച്ച് തീർത്ത ആയുസിന്റെ മുഴുവൻ അനുഭവങ്ങളും നമ്മുടെ കയ്യിലില്ലേ. അവരുടെ ബുദ്ധിയും ചിന്തകളും ഒക്കെ പുസ്തകങ്ങളാക്കി നമുക്ക് മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട് നമുക്ക് ചുറ്റും, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. ലേൺ ഫ്രം ബുക്സ്, ലേൺ ഫ്രം ദോസ് ഹു കെയിം ബിഫോർ യു എന്ന് പറയുന്ന ഒരു വലിയ കാര്യം, അതേക്കുറിച്ചാണ് നമ്മൾ ഇന്നിങ്ങനെ എഴുത്തോലയിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരുന്നത്. നമ്മൾ പുസ്തകങ്ങൾ വായിക്കില്ല, മറ്റുള്ളവർ പറയുന്നത് കേൾക്കില്ല, മുതിർന്നവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കില്ല, നമ്മളാണ് ഏറ്റവും ബുദ്ധിമാന്മാർ എന്ന ഭാവത്തിൽ എല്ലാം സ്വന്തമായി കണ്ടുപിടിക്കുമെന്ന് വാശി പിടിക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക? മറ്റുള്ളവർ പണം കൊടുത്തും ജീവൻ കൊടുത്തും പഠിച്ച അതേ തെറ്റുകളിലേക്ക്, അതേ പരാജയങ്ങളിലേക്ക് നമ്മളും ചെന്നു ചാടും. വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങും. വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, അത്ര എളുപ്പമാണോ കാര്യങ്ങൾ? എന്തിനാ നമ്മൾ വെറുതെ സമയം കളയുന്നത്? മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമുക്ക് മുന്നിലുള്ളപ്പോൾ അത് വായിച്ച് പഠിച്ച് അടുത്ത ലെവലിലേക്ക് കുത്തിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ലേൺ ഫ്രം ബുക്സ്, ലേൺ ഫ്രം ദോസ് ഹു കെയിം ബിഫോർ യു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ടു.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഗുഡ് മോർണിംഗ്. അങ്ങനെ ദേ നല്ലൊരു ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആർജി ഹീരയാണ് നിങ്ങളുടെ കൂടെ അഹല്യ എഫ് എമ്മിൽ ജോയിൻ ചെയ്യുന്നത് അഹല്യ വിഷസുമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ജൂലൈ മാസം പെട്ടെന്ന് വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല, കുറച്ച് പതുക്കെ പതുക്കെ വന്നെന്ന് ഞാൻ പറയുള്ളൂ. എന്നാലും നമ്മൾ പതുക്കെ ജൂലൈയിലേക്ക് കാലെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ജൂലൈ 2-ാം തീയതി നമ്മളിങ്ങനെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന സമയത്ത് പൊതുവെ ഒരു മഴ കുറഞ്ഞു എന്നുള്ള എന്റെ കംപ്ലയിന്റിന് ചെറുതായിട്ടൊരു ആശ്വാസം കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടാണെങ്കിലും കുറച്ച് കുറച്ചായിട്ട് മഴ പെയ്യുന്നു എന്നുള്ളത് കുറച്ച് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. എന്തായാലും നല്ലൊരു ദിവസം നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാനിങ്ങനെ നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത്, നമ്മൾ തിരിച്ചിങ്ങോട്ട് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കും, അയ്യോ ഞാൻ ആ സാധനം എടുക്കാൻ മറന്നല്ലോ, ഞാൻ എന്തായാലും എടുക്കണം എന്ന് വിചാരിച്ചൊരു സാധനമാണ് ഞാൻ മറന്നുപോയല്ലോ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുക. ഇതുപോലെ നമ്മൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വേണമെന്ന് വെച്ച് മറക്കുന്നതല്ല, പക്ഷെ സംഭവിച്ചു പോകുന്നതാണ് നമ്മുടെ ലൈഫിലെ. അങ്ങനത്തെ ഒരു ദിവസമാണ് ആക്ച്വലി ഇന്ന്. ശരിക്കും ഇത് അമേരിക്കക്കാർ ആചരിക്കുന്ന ഒരു ദിവസമാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഇത് ഇങ്ങോട്ട് കടമെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ ഇന്ത്യയിലെ ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ മറന്നുകൂടെ, നമ്മൾ മറക്കില്ലേ, നമ്മൾ മനുഷ്യന്മാരല്ലേ. വാട്ട് ഐ ഫോർഗോട്ട് അല്ലെ, നമ്മൾ ഒരു ദിവസം മറന്നുപോയ കാര്യങ്ങൾ, അയ്യോ ഐ ഫോർഗോട്ട്, ഞാൻ മറന്നുപോയി എന്ന് പറയുന്ന ഒരു ദിവസമാണ് ആക്ച്വലി ഇന്ന്. അതാണ് ജൂലൈ 2-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മളും പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ മറക്കാറുണ്ട്. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഹീര എന്താണ് ഇടയ്ക്കിടയ്ക്ക് മറക്കാറുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേസ് ഒന്നും ഓർത്തു വയ്ക്കാറില്ല. ചില സമയത്തൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ, ഓർക്കണം ഓർക്കണം, എന്തായാലും ഇപ്രാവശ്യം ഞാനായിരിക്കും ആദ്യം വിഷ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കും. പക്ഷെ എനിക്ക് ഡേറ്റുകൾ കൺഫ്യൂസ് ആകും. ചിലപ്പോൾ 6 കാണുമ്പോൾ ഞാൻ 9 ആലോചിക്കും, ചിലപ്പോൾ 9 എന്ന് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ 10 അതോ 11 അങ്ങനെ എനിക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പം ഞാൻ എന്റെ എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെയും ബർത്ത്ഡേസ് ഒക്കെ മറന്നു പോകും. പിന്നെ ആരെങ്കിലുമൊക്കെ സ്റ്റേറ്റസും സ്റ്റോറിയൊക്കെ ഇടുന്നതുകൊണ്ടൊരു ഭാഗ്യമാണ്, കാരണം പിന്നെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഓടിപ്പോയിട്ട് വിഷ് ചെയ്യും. അപ്പം ഞാൻ പറയും അയ്യോ മറന്നുപോയതാട്ടോ, ഇത്തിരി ലേറ്റായി പോയി, സോറി എന്നൊക്കെ പറയും. അത് എന്റെ പ്രശ്നമല്ല, പക്ഷേ ഞാൻ അങ്ങനെയാണ് വയർഡ് ആയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് സംഭവിച്ചു പോയതാണ് ചില ചില ഡേറ്റുകൾ നമ്മൾ. ഇവൻ ഞാൻ എന്റെ ബർത്ത്ഡേ തന്നെ ചില സമയത്ത് മറന്നു പോകാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും അയ്യോ ഇത് എന്താ അങ്ങനെ സംഭവിക്കണേന്ന്. അപ്പോഴാണ് എന്റെ ഫ്രണ്ട്സ് പലരും പറയാറുണ്ട് കാറിന്റെ കീ പല സ്ഥലത്തും വെച്ച് മറക്കാറുണ്ട്, അല്ലെങ്കിൽ ഐഡി കാർഡ് ചിലപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്തോ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ അവിടെ ഇവിടെ വെച്ച് പോകാറുണ്ട്. ഇങ്ങനെ പലതരം മറവികൾ നമ്മുടെ ലൈഫിന്റെ ഡേ ടു ഡേ ലൈഫിന്റെ ഒരു ഭാഗമാണ് അല്ലെ. ഇങ്ങനെ നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങളില്ലേ, മറന്നുപോയിട്ട് ചിലപ്പോൾ വലിയ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ഇതിനെപ്പറ്റിയൊക്കെ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ഡേറ്റ് മറക്കണ്ട, ഇന്ന് ജൂലൈ 2-ാം തീയതിയാണ്. നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കൂട്ടുകൂടാൻ പോവാണ്. എന്റെ പേര് മറക്കണ്ട, ആർജി ഹീരയാണ്. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അഹല്യ വിഷസ് ആണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വിഷസ് പറയാം. കൂട്ടത്തിൽ നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ മറന്നു പോകാറുള്ള അങ്ങനത്തെ എന്തെങ്കിലും കഥകൾ കൂടി ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്താൽ നമുക്ക് ഈ ഷോ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ജൂലൈ 2-ാം തീയതി എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്, നല്ലൊരു മോർണിംഗ് എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് ആദ്യത്തെ പാട്ട് ഇതേ നമ്മൾ പ്ലേ ചെയ്യാൻ പോവാണ്. ഏത് പാട്ട് വേണമെന്ന് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്താണ് പുന്നാരപ്പേടമാനെ എന്ന് പറഞ്ഞ പാട്ട് ഇങ്ങനെ എന്റെ കണ്ണിലേക്ക് ഇങ്ങനെ ഓടിപ്പിടിഞ്ഞു വന്നത്. അപ്പൊ നമ്മൾ ഞാൻ വിചാരിച്ചു ഈ റൊമാൻറ്റിക് ട്രാക്ക് തന്നെ നമുക്ക് നല്ല ഉഷാറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ധീര ദ വാറിയർ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്നാണ് നമ്മൾ പാട്ട് കേൾക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കും എന്നെ വിളിക്കണം, വിശ്വസ് പറയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ വിശ്വസം, നിങ്ങളുടെ ഫോർഗോട്ട് സ്റ്റോറി, നിങ്ങൾ മറന്നുപോയ കഥകൾ, അല്ലെങ്കിൽ മറന്നു പോകാൻ സാധ്യതയുള്ള ആ സാധനത്തിന്റെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞാൽ രസമായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നു നിങ്ങളുടെ കൂടെ ആർജി ഹീര ഓണാഹലി എഫ് എം സ്റ്റേ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: യെസ്, അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റും കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ RJ ഹീറയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ വാണിജ്യ പാചക വാതകം ചെറുതായിട്ടൊരു 180 രൂപ കുറച്ചിട്ടുണ്ട്. കുറെ പൈസ കൂട്ടിയിട്ടൊരു 180 രൂപ കുറച്ചു എന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പക്ഷേ ശരിക്കുള്ള വില നോക്കുമ്പോൾ വലിയ കുറവൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ മറവിയുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഐ ഫൊഗോട്ട് ഡേ ആണെന്ന്, നമ്മൾ മറന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടും, അല്ല വേണ്ടാന്ന് വിചാരിച്ചിട്ടും ചിലപ്പോൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ സ്കൂളിലും എപ്പോഴും ഞാൻ മിസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറന്നു പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഈ വെനസ്ഡേ നമുക്ക് സ്പെഷ്യൽ യൂണിഫോം ഇടുന്ന ദിവസമാണ്. അതായത് എല്ലാ ദിവസവും നമുക്ക് റെഗുലർ യൂണിഫോമിന്റെ കൂടെ ഒരു ബുധനാഴ്ച വരുമ്പോൾ മാത്രം കയറി വരുന്ന ഒരു സ്പെഷ്യൽ ദിവസം ഉണ്ടല്ലോ, ആ യൂണിഫോം ഞാൻ എന്നും മറക്കരുത്. എന്നിട്ട് ഞാൻ മാത്രം ഇങ്ങനെ അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ മാത്രം ഇങ്ങനെ ഓട് കൊണ്ട് ഔട്ട് ആയിട്ട് നിൽക്കും. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ പ്രിൻസിപ്പൾ പൊക്കുകയും ചെയ്യും. അതെന്താ ആ കുട്ടി മാത്രം, ആ കുട്ടി ഒന്ന് അസംബ്ലി കഴിയുമ്പോൾ അവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറയും. എന്നിട്ട് ഞാൻ ചെന്നിട്ട് എന്നോട് ചോദിക്കും, എന്താ ഇന്ന് യൂണിഫോം മാറിയിട്ടേ എന്ന് ചോദിക്കുമ്പോൾ പറയും, മറന്നോ ഏതാന്ന് പറയുമ്പോൾ ടീച്ചർ എന്നെ ഇങ്ങനെ ഒരു നോട്ടമുണ്ട്, ഇവളെന്താ ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ബുധനാഴ്ച മാത്രം എന്തെങ്കിലും മറക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇതുപോലെ നമ്മളുടെ ലൈഫിലും നമ്മൾ അറിയാതെ പോലും, നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നതായിരിക്കില്ല, നമ്മളത് അത്ര പാടില്ല. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ചിലപ്പോൾ വീട്ടിലെ അമ്മയും അച്ഛനൊന്നും ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണില്ല. സ്കൂളിലെത്തിയിട്ടായിരിക്കും ഞാൻ ആലോചിക്കുന്നു, ഞാൻ മാത്രം എന്താ വേറെ കളറിൽ നിൽക്കുന്നത് എന്നുള്ളൊരു സിറ്റുവേഷൻ. ഇത് എപ്പോഴും ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം. ഇതുപോലെയാണ് പല ആൾക്കാരും പല കാര്യങ്ങളും മറന്നു പോകുന്നുണ്ടാവും, അല്ലെ? ലൈഫില് ചിലര് കുറേ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിലെത്തുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിലെത്തുമ്പോഴേക്കായിരിക്കും ആലോചിക്കുക, ഐ ഡി കാർഡ് എടുത്തില്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഫൈൻ കൊടുക്കണം. സ്കൂളിലൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് ഫൈൻ കൊടുത്തില്ലെങ്കിൽ നല്ല വഴക്ക് കേൾക്കില്ല ടീച്ചേഴ്സിൻ്റെ. ഇതൊക്കെ ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യങ്ങൾ. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഞാൻ, എൻ്റെ വീടാണെങ്കിൽ സ്കൂളിലെ തൊട്ടടുത്തായിരുന്നു, അതായത് ഞാനൊരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ വീടിൻ്റെ സ്കൂളും വീടും തമ്മിൽ ആകെ ഒരു 10 മിനിറ്റ് പോലും നടക്കാനുള്ള സമയമില്ല, അത്രയും അടുത്താണ് സ്കൂൾ. അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ വരുമ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ ചോദിക്കും, ഇന്നെങ്കിലും ഒന്നും മറക്കാണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞാൽ വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഓക്കെ എല്ലാം സെറ്റാണെന്ന് മനസ്സിലാക്കുക. അപ്പം ഈ മറന്നു പോവാന്ന് പറയുന്നത് നമ്മൾ ശരിക്കും വേണമെന്ന് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല, പക്ഷെ സംഭവിച്ചു പോകുന്നതാണല്ലേ. ചിലർ പറയാറുണ്ട്, ഓ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നത്. ഇപ്പൊ ചില ആൾക്കാരുടെയൊക്കെ ബർത്ത്ഡേ മറന്നു പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പിണങ്ങി പോവേ, അതായത് ഓ ഞാൻ നിന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തു പക്ഷെ നീ എന്റെ തിരിച്ച് എന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ, അതായത് ഞാൻ മറന്നു പോയതാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല, പക്ഷെ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ മനസ്സിലാകൂട്ടോ. നമ്മുടെ എന്താ പറയുക മണ്ടത്തരങ്ങളൊക്കെ മനസ്സിലാക്കും മനസ്സിലാക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും മനസ്സിലാവും. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്തായാലും നമ്മുടെ കൂടെ ഇപ്പൊ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഗുഡ് മോർണിംഗ്. ഇതാരാണ്? പേരും അറിയൂ?
5: ജാൻസി.
4: ജാൻസി ചേച്ചി, സുഖാണോ? ഓക്കെ. അപ്പൊ ജാൻസി ചേച്ചിയുടെ രാവിലെ എന്താണ്, ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലാണോ? ഓക്കെ. എന്താ സ്പെഷ്യല്? ആഹാ, രാവിലെ തന്നെ മീൻകറിയാണോ? ശരി, ഓക്കെ. അല്ലാന്ന് ആരവിടെ അല്ലാന്ന് പറയുന്നേ?
5: എന്റെ മോൻ.
4: മോനാണോ? ഓക്കെ, ശരി ശരി. അപ്പൊ ജാൻസി ചേച്ചിയോട് ചോദിക്കട്ടെ, എന്താണ് ജാൻസി ചേച്ചി എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യം? എന്താ വേണമെന്ന് വെച്ചിട്ടല്ല, അല്ലാണ്ട് മറന്നു പോകുന്നൊരു കാര്യം? എന്റെ അമ്മേ, ടൈം ടേബിള് മാറിപ്പോയതാണോ? അയ്യോ, അവിടെ ഭയങ്കര ബഹളമാണല്ലോ. അയ്യോടാ, കോള് കട്ടായി പോയി. അയ്യോടാ, ജാൻസി ചേച്ചിയുടെ കോൾ എനിക്ക് തോന്നുന്നു മോൻ ബഹളം വെച്ചിട്ടാന്ന്. അപ്പൊ ജാൻസി ചേച്ചി പറയണം മറന്നുപോയി, എക്സാമിന്റെ സബ്ജക്ട് വരെ മറന്നുപോയ സിറ്റുവേഷൻ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂലേ, അവിടെ നമ്മൾ ഈ പേപ്പറും കൊണ്ടുപോയി അവിടെ ചെല്ലു നിൽക്കുന്ന സമയത്തായിരിക്കും പറയണ്ടാവുക, അല്ല ഇന്ന് ഈ പരീക്ഷയാണോ, അല്ല ഇന്ന് ആ പരീക്ഷയാണോ നമ്മൾ അറിയുന്നത്. അതൊരു വളരെയധികം നമുക്ക് വിഷമം തരുന്ന, സങ്കടം തരുന്ന, പഠിച്ചത് വേസ്റ്റ് ആയിട്ടില്ല, ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് അത് യൂസ്ഫുൾ ആവുമായിരിക്കും. പക്ഷെ ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിങ്ങനെ ആകെ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ, അത് ലൈഫിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും അത്തരം മറവികൾ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓക്കെ, അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ. അയ്യോടാ, കോള് കട്ടായി പോയി. എന്തായാലും ഇതുപോലെ നമുക്കും ഇഷ്ടമുള്ള കോൾസ്, ഐ മീൻ ഇഷ്ടമുള്ള ഇങ്ങനത്തെ പോലത്തെ കുഞ്ഞു കുഞ്ഞു കഥകൾ ഉണ്ടായിരിക്കും അല്ലെ, നമ്മൾ മറന്നു പോയിട്ട് ലൈഫിൽ അയ്യോ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇത് വിട്ടുപോകുന്നൊരു കാര്യമാണെന്ന്. അതുപോലെ അച്ഛൻ അമ്മേനെ എപ്പോഴും വഴക്ക് പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളിങ്ങനെ മോട്ടർ ഇങ്ങനെ എപ്പോഴും നമുക്കറിയാലോ, വീട്ടിൽ വെള്ളമൊക്കെ കൃത്യമായിട്ട് അടിക്കണം, മോട്ടറിന്റെ പൈപ്പ് ശരിക്കും ഇങ്ങനെ കറക്റ്റായിട്ട് തുറന്നു വെച്ചാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അമ്മ അതെപ്പോഴും പറഞ്ഞു. അപ്പൊ അച്ഛൻ പറയും, ഇന്നും ഞാൻ ഓർമ്മിപ്പിച്ചു പോകുന്നായിരുന്നു, എന്തിനാ അതിങ്ങനെ മറക്കണേന്ന് ചോദിക്കാറുണ്ട്. എന്തായാലും അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
6: ഹലോ.
4: ഹലോ.
6: ഇനിപ്പാന ഇൻപമാന മഹിഴ്ചിയാണ് കാലൈ വണക്കം. കീറ
4: കാലൈ വണക്കം. ഇതാരാണ്?
6: ഞാൻ തിരുവല്ലാമലയിൽ നിന്നും ഗുരുവായൂരപ്പൻ.
4: ഓക്കെ, ഗുരുവായൂരപ്പൻ ചേട്ടാ സുഖാണോ?
6: സുഖാണ്. ഹീരയ്ക്ക് സുഖല്ലേ?
4: എനിക്കും സുഖാണ്. എന്തൊക്കെയാണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
6: വിശേഷം മഴ കുറവുണ്ട്, പക്ഷെ ഇന്ന് രാവിലെ മുതൽ ഒരു മഴ ചാറിക്കൊണ്ടേയിരിക്കണം.
4: ഓക്കെ, ശരി.
6: വിശേഷങ്ങള്
4: ശരി. അപ്പൊ എന്താണ് ഗുരുവായൂരപ്പൻ ചേട്ടൻ എന്നും മറന്നു പോകുന്നൊരു കാര്യം? എന്താ?
6: എനിക്ക് ഷുഗറിന്റെ ഗുളിക കഴിക്കാൻ മറക്കും ചിലപ്പോ.
4: അയ്യോടാ,

0: അത് ബുദ്ധിമുട്ടാണ്, ഞാൻ അങ്ങനെ ഒരു മറവിയുണ്ട്.
1: ശരി ശരി. അപ്പൊ ഈ മറവി മാറ്റാൻ എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ടോ?
0: അല്ലാതെ പിന്നെയൊന്നും വെക്കില്ല, അപ്പൊ തന്നെ ഒക്കെ ചെയ്യും.
1: വെരി ഗുഡ്.
0: അത് അത് അത് പിന്നെ ഞാൻ ആ പിന്നെന്നുള്ള പരിപാടി വെക്കില്ല, ഒരുപാട് ഇങ്ങനെ മറന്ന് അർത്ഥം പറ്റി.
1: ഓക്കെ.
0: അപ്പൊ അപ്പോഴത്തെ കാര്യം അപ്പൊ തന്നെ ചെയ്യാം, അപ്പൊ പിന്നെ ഓർമ്മയില്ലല്ലോ.
1: അതെ അതെ. ഈ ഷുഗറിന്റെ ടാബ്ലറ്റ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ. ഒരു ഒരു മാർക്ക് ഒരു കലണ്ടറിന്റെ അടിയിൽ ഇങ്ങനെ ടിക്ക് അങ്ങനെ ഇട്ട് വെച്ചാൽ മതി. നമ്മളിങ്ങനെ ഓരോ ദിവസം കഴിച്ചു കഴിയുമ്പോൾ ഒരു ടിക്കിടാ, അപ്പൊ മാർക്കില്ല.
0: അല്ല, അത് നമ്മള് രാവിലെ ടിഫിൻ കഴിച്ചു കൊടുക്കണം, ആദ്യം അത് കഴിച്ചിട്ടാ മറ്റുള്ള പരിപാടി ചെയ്യുള്ളൂ.
1: ഓക്കെ ഓക്കെ ഓക്കെ, അത് തന്നെയാ നല്ലത്. മറക്കരുത് കേട്ടോ. അതെ,
0: ചിലപ്പോ വൈകിട്ടൊക്കെ മറക്കും, ചിലപ്പോ.
1: അയ്യോ,
0: ശരി, ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിക്കാന്നുള്ള അങ്ങനെ ഓർമ്മ വെച്ചാൽ ചിലപ്പോ മറക്കും.
1: ശരി,
0: അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല.
1: ഓക്കെ, അപ്പൊ ഇനി മറക്കാണ്ടിരിക്കട്ടെ കേട്ടോ എന്തായാലും.
0: ഓക്കെ.
1: അപ്പൊ ഇന്നാർക്കാ നമുക്ക് വിശ്വസ് കൊടുക്കണ്ടേ?
0: വിശ്വസ് നമ്മുടെ സഹദേവൻ ചേട്ടൻ, സൈസുദ്ദീൻ ചേട്ടൻ, കൃഷ്ണേട്ടൻ, ആപ്പപ്പുളിയിൽ മാധവൻ ചേട്ടൻ, ജ്യോതിപാറ, പിന്നെ നമ്മുടെ ആലത്തൂർ ബഷീർക്ക, അങ്ങനെ കുറച്ചു പേർക്കൊക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു ദിവസമാവട്ടെ. ഇന്നത്തെ ദിവസം നല്ലൊരു അടിപൊളിയാവട്ടെ എന്ന് പറഞ്ഞ ആശംസിക്കുന്നു.
1: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇനി വിളിക്കണം കേട്ടോ.
0: താങ്ക് യു.
1: ബൈ ബൈ ബൈ. ശരി. അപ്പൊ എന്തായാലും ഗുരുവായൂരപ്പൻ ചേട്ടനാണ് നമ്മളെ വിളിച്ചത്. ഷുഗറിന്റെ ടാബ്ലറ്റും പിന്നെ ഫോൺ എടുക്കാനും മറക്കുക എന്നുള്ളതാണ്, അദ്ദേഹം വേണമെന്ന് വെച്ച് ചെയ്യുന്ന കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞേ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ നമ്മളങ്ങോട്ട് മറന്നു പോകുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത ഒരു കോളർ വരുന്നിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. പേര് പറയൂ.
2: നിലയോടി വിളക്കത്തരക്കളം. ഭാസ്കരൻ.
1: ഭാസ്കരൻ ചേട്ടാ, സുഖാണോ?
2: സുഖമായിട്ട് പോണു.
1: ഓക്കെ. എങ്ങനെ അവിടെ മഴയൊക്കെ ഉണ്ടോ?
2: മഴ കാലത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു മൂടിക്കെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, ചെറിയ പാറ്റുണ്ട്.
1: ഓക്കെ, ശരി. അപ്പൊ ഭാസ്കരൻ ചേട്ടൻ, എന്താണ് ലൈഫിൽ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം, എന്താ ഡെയിലി ലൈഫിൽ?
2: ഞാനും മറന്നു പോണതും മെയിൻ ആയിട്ട് ഫോണ് മറക്കും. മിക്കവാറും ഫോൺ എവിടെ വെക്കും എന്ന് ഞാനിങ്ങനെ തെരയും. പിന്നെ ജെല്ലെടുത്തിട്ടായിരിക്കും ചിലപ്പോ കണ്ടുപിടിക്കാം.
1: ഓക്കെ,
2: അത് മറക്കും. പിന്നെ ഞാനും മരുന്ന് കഴിക്കാനും മറന്നുകൊണ്ടേയിരിക്കും.
1: ആണോ? എന്ത് ടാബ്ലറ്റാ കഴിക്കണേ?
2: ഞാൻ ഷുഗറ്, ബി പി, കൊളസ്ട്രോൾ, ടാർട്ട്, അങ്ങനെ ഒരു അഞ്ചു തരം ഗുളികയുണ്ട്. വൈകിട്ട് 4 ഞാൻ ഇപ്പൊ ബ്ലോക്ക് കഴിഞ്ഞാണേ
1: മരുന്ന് കഴിക്കാൻ.
2: അപ്പൊ അത് ഇങ്ങനെ മറക്കും. ഭക്ഷണം കഴിച്ച ശേഷം ചിലപ്പോ ഞാൻ കഴിച്ചോ കഴിച്ചില്ലോ എന്നും പറഞ്ഞ ഒരു ഡൗട്ടിൽ ഇങ്ങനെ കിടന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോ കഴിച്ചിട്ടില്ല തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ കഴിക്കും.
1: ഓക്കെ,
2: അങ്ങനെ അതൊരു വലിയ വിഷയമാണ് മോളിപ്പോ.
1: ആണല്ലേ, എല്ലാവർക്കും ഇത് തന്നെയാണല്ലോ. മെഡിസിൻസ് ആണല്ലോ എല്ലാരും മറന്നു പോകുന്നേ.
2: അതെ അതെ അതെ അതെ. ഫോണ് ഇതപ്പോ ഞാന് നടക്കാൻ പോകുമ്പോ സാധാരണ ഫോണ് ചിലപ്പോ എടുക്കാറുണ്ട്, ചിലപ്പോ എടുക്കില്ല. അപ്പൊ ഇന്ന് ഫോൺ എടുക്കാൻ പറഞ്ഞു. വന്ന് നോക്കുമ്പോ ഒരു 4 പേര് വിളിച്ചു.
1: അയ്യോ,
2: അവര് പറയാ ഫോൺ കൊണ്ട് വെച്ചോടെ എത്താന്ന്. മോള് വിളിച്ചിട്ട് പറയാം.
1: അതാണ് കാരണം, നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിക്കുമ്പോ കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരാ.
2: ഇന്നലെ അതുപോലെ ഒരു മരിപ്പ് പറയാൻ വേണ്ടി വിളിച്ചിട്ട് 5 കോള് വിളിച്ചിരിക്കുന്നു. ഞാനും ഫോണും മറന്നിട്ടാണ് പുറത്തു പോയി.
1: അയ്യോ, എമർജൻസി വരുമ്പോഴാണ് പ്രശ്നം വരാ.
2: ആ പിന്നെ 10 മണിയുടെ ഒരു മരിപ്പ് കണ്ടിട്ടോളൂ. 10 മണി പിന്നെ ഞാൻ പിന്നെ വന്ന് നോക്കിയപ്പോഴാണ് ആ മരിപ്പ് പറയുന്നത്. പിന്നെ ഞാൻ പോകുമ്പോഴേക്കും അവര് ബോഡി എടുക്കേണ്ട ലെവൽ നമ്മളേക്ക് എത്തി ഞാൻ അവിടെ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇനി മറക്കാണ്ടിരിക്കട്ടെ കേട്ടോ.
2: ഓക്കെ ഓക്കെ.
1: ശരി, അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
2: കേട്ട് കേട്ട് കൂട്ടുകൂടാ നിങ്ങൾക്ക് എല്ലാവർക്കും.
1: ഓക്കെ ചേട്ടാ, താങ്ക് യു കേട്ടോ. ശരി, അപ്പൊ നല്ലൊരു ദിവസം ആവട്ടെ. ഭാസ്കരൻ ചേട്ടനാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ടാബ്ലറ്റുകളാണ് എല്ലാവരും മറന്നു പോകുന്നത്. പിന്നെ ഫോൺ അല്ലേ, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ പ്രായമൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും ഈ ഒരു ഫോൺ എടുക്കാൻ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വരിക. കാരണം പലർക്കും അറിയില്ല ഫോൺ എവിടെയായിരുന്നു അല്ലെങ്കിൽ എടുത്തോ എന്നുള്ള കാര്യമൊക്കെ വിട്ടുപോകും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞങ്ങളൊക്കെ വളരെ എന്താ പറയുക ഓർമ്മയുള്ള ആൾക്കാരാണ് ഈ കാര്യത്തിൽ മാത്രം എന്ന് എനിക്ക് തോന്നണേ. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഗുഡ് മോർണിംഗ്. ഇതാരാ? ആരാധ്യ കുട്ടി, സുഖാണോ? ഓക്കെ. ഇന്ന് സ്കൂളിൽ പോണ്ടേ? എന്താണ്
3: ഫുഡ്
1: കഴിച്ചോണ്ടിരിക്കണം? എന്താ സ്പെഷ്യല്?
3: ദോശ ചട്നി.
1: അമ്പോ, നല്ല രസം ഉണ്ടാവൂലോ. അപ്പോ എത്ര എണ്ണം കഴിക്കും ദോശ? 2. വെരി ഗുഡ്. അപ്പൊ ഇന്ന് എന്താണെന്ന് അറിയോ ആരാധ്യ, നമ്മുടെ ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മള് മറന്നു പോകുന്ന കാര്യം. ആരാധ്യ കുട്ടി എന്താ മറന്നു പോവാ എപ്പോഴും? ഏ, മറക്കാത്ത കുട്ടിയാണോ ഇത്? എല്ലാ കാര്യം കൃത്യമായിട്ട് ചെയ്യോ?
3: അങ്ങനെ
1: നോട്ട്സ് എടുക്കാൻ മറക്കും. പിന്നെ
3: അങ്ങനെ
1: ഹോംവർക്ക് ചെയ്യാൻ മറക്കാറില്ലേ?
3: ഹോംവർക്ക് അങ്ങനൊന്നും മറക്കില്ല. ഒരിക്കൽ 2 പ്രാവശ്യം മാത്രമേ മറക്കൂ.
1: ആ, 1-2 പ്രാവശ്യം മറന്നിട്ടുള്ളൂ. പിന്നെ മറക്കാറില്ല അല്ലേ? അത് സ്കൂളിൽ നല്ല അടി ഇടുന്നോണ്ടാണോ? സ്കൂളിൽ

0: നല്ല അടിയിട്ടോ ഹോംവർക്ക് ചെയ്യാതെ ചെന്നാ? ഇല്ല അല്ലേ, നല്ല ടീച്ചേഴ്സ് ആണ് അല്ലേ.
1: നല്ല ടീച്ചർമാരുടെ ഹോംവർക്ക് ചെയ്യാത്തത്
0: എന്താ?
1: ഞാൻ നല്ല ടീച്ചേഴ്സ്മാരില്ലേ, ആ ടീച്ചേഴ്സ്മാർ ഹോംവർക്ക് ആണ് ചിലപ്പോ ചെയ്യാത്തത്. അതേറെ ടീച്ചേഴ്സ്മാരൊന്നും അറിയില്ല.
0: അപ്പൊ അറിയാം ഏത് ടീച്ചറെ വഴക്ക് പറയാത്തെന്ന് അല്ലേ. അറിയാണ്ട് ചെയ്യുന്നതാണ്. ശരി ശരി, കുഴപ്പമില്ല കേട്ടോ. അറിയാത്ത മിസ്റ്റേക്സ് ഒക്കെ എന്തായാലും ടീച്ചേഴ്സിനോട് ജെന്യുവൻ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്തായാലും നമ്മൾ അടിക്കൊന്നും ചെയ്യില്ല. ഓക്കെ ഓക്കെ. പിന്നെ ആരാധ്യ കുട്ടി ആർക്കാണ് വിഷസ് പറയണ്ടേ? എല്ലാവർക്കും. എനിക്കാണോ സ്പെഷ്യല്? താങ്ക് യു. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ, വേഗം സ്കൂളിൽ പോയിക്കോളൂ കേട്ടോ. ഓക്കെ ആരാധ്യ, ബൈ. അപ്പൊ എന്തായാലും ആരാധ്യയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. അപ്പൊ ആരാധ്യയുടെ എന്താ പറയാ, ഹോംവർക്ക് ചെയ്യാൻ ചിലപ്പോഴൊക്കെ മറന്നു പോകും, അല്ലെങ്കിൽ ചിലപ്പോ ചില നോട്ട്സ് ഒക്കെ എടുക്കാൻ മറന്നു അല്ലേ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മിക്ക കുട്ടികളുടെയും മറവിയതായിരിക്കും അവർ നോട്ട്സ് എടുക്കാൻ പെട്ടെന്ന് വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ മറന്നു പോകുന്ന, അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ വിട്ടുപോകുന്ന, അല്ലെങ്കിൽ വേണമെന്ന് വെച്ചിട്ടല്ല അല്ലാതെ സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് വിളിക്കാം 8150900. അഹല്യ വിഷസ് ആണ് നിങ്ങളുടെ കൂടെ. ആർജി ഹീരയാണ് ജോയിൻ ചെയ്യുന്നത്. അടുത്ത പാട്ട് യസ് ദേവാസുരം എന്ന സിനിമയിൽ നിന്ന് പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ. ആർജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4.
4: യെസ്, അങ്ങനെ സമയം 8 മണി കഴിഞ്ഞതേ 32 മിനിറ്റും കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ് ആണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
5: ഹലോ ഹീര മോളെ, ഞാൻ അപ്പപ്പുള്ളി മാധവണ്ണാണ്.
4: മാധവേട്ടാ, സുഖാണോ?
5: സുഖമായിരിക്കുന്നു.
4: മരുന്ന് കഴിച്ചൊക്കെ അങ്ങനെ പോവാണ്. ദിവസമൊക്കെ ഇങ്ങനെ നന്നായിട്ട് പോകുന്നു അല്ലേ? ഓക്കെ, അപ്പൊ മാധവേട്ടൻ എന്താ എപ്പോഴും മറന്നു പോകുന്ന കാര്യം?
5: മറന്നു പോകുന്നത് മരുന്ന് കഴിക്കാൻ തന്നെയാണ്.
4: ആണോ?
5: മരുന്ന് എനിക്ക് ഒരുപാട് മരുന്ന് കഴിക്കാനുണ്ടോ? ഉള്ളി കഴിക്കുന്നു ഒരു ദിവസം.
4: അയ്യോ,
5: അപ്പൊ അതിന് ചിലപ്പോ മരുന്ന് കഴിക്കാൻ മറന്നുപോയി കഴിഞ്ഞ ആ കാര്യത്തിന് മുമ്പൊക്കെ അത് ഭാര്യ ഉടനെ വിളിച്ചു പറയും. മരുന്ന് ആകാരം കഴിച്ചോ പറഞ്ഞിട്ട് ഓടിക്കൊണ്ട് വരും വിവരം പറഞ്ഞു.
4: ആണല്ലേ, നല്ല നല്ല സ്നേഹമുള്ള വൈഫാണല്ലോ അപ്പൊ.
5: അതെ അതെ. പിന്നെ മാസം മാസം ചെക്കപ്പിന് പാലക്കാട് തങ്കം ആശുപത്രിയിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഫയൽ എടുക്കാൻ ചെലപ്പോ പറയും, വണ്ടി കയറി ഇരുന്നിട്ടേക്ക് ചെലപ്പോ അയ്യോ ഫയൽ എടുത്തില്ലല്ലോ പറയും.
4: ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സ്ഥിരം മറവികൾ അല്ലേ? ഓക്കെ ചേട്ടാ, ശരി. അപ്പൊ എന്തായാലും മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കോ, എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്തൊക്കെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മള് വിട്ടുപോ.
5: ഓക്കെ
4: ശരി. അപ്പൊ ഇന്ന് ആർക്കാണ് നമ്മള് വിശ്വസ് കൊടുക്കണേ?
5: വന്നിട്ട് കൊയ്യാമാർ, സൈവോജിന്, വെളയോടി, കൃഷ്ണേട്ടൻ, സത്യഭവൻ, കഞ്ഞാലിക്കൊള്ളം, പാലം, പല്ലസേന, ജ്യോതി, പാറ, ഗുരുവായൂരപ്പൻ, തിരുവല്ലമല, ഗോപി, പള്ളത്തേരി, ഓമന, കൈത, കുഴി, കണ്ണാട്ടിക്കോട്.
4: ആ ശരി, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു വിശ്വസം കൊടുക്കാം നമുക്ക്. ഓക്കെ ഏട്ടാ, ബൈ ബൈ. ഏതായാലും മാധവേട്ടനാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വലിയൊരു നീണ്ട ലിസ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും വിശ്വസ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
6: ഹലോ, നമസ്കാരം ഹീര.
4: നമസ്കാരം, ഇതാരാണ്?
6: സുമേഷ് ആണ്. അല്ല പുള്ളിന്ന്.
4: സുമേഷ്, സുമേഷ് ഏട്ടാ സുഖാണോ?
6: സുഖമായിരിക്കുന്നു.
4: ഓക്കെ, അപ്പൊ സുമേഷ് ഏട്ടൻ പറയൂ, സുമേഷ് ഏട്ടൻ ഇന്ന് മറന്നു പോകുന്ന കാര്യം എന്താ?
6: ഞാനൊരു ചെറിയ ഷോപ്പ് നടത്തുകയാണ്.
4: ഓക്കെ.
6: പക്ഷെ കാലത്ത് നമ്മള് കുളിയൊക്കെ കഴിഞ്ഞ് വണ്ടി എടുക്കുമ്പോ തന്നെ ഷോപ്പിലെ ചാവി മറക്കും.
4: എന്നിട്ട് വന്നിട്ട് പിന്നെയും തിരിച്ചു പോവായിരിക്കും അല്ലേ?
6: ചിലപ്പോ വണ്ടി കയറി ഇരിക്കുമ്പോ ഓർമ്മ വരും.
4: ഓക്കെ.
6: ഞാൻ ഷോപ്പില് ഒരു 200 മീറ്റർ മാറ്റേ ഉള്ളൂ വീടും ഷോപ്പ് പോയിട്ട്.
4: ശരി.
6: ഷോപ്പ് എത്തിയിട്ട് തിരിഞ്ഞു പോകും വീട്ടിലേക്ക്.
4: അയ്യോടാ, അത് കഷ്ടമാണല്ലേ?
6: അത് കഷ്ടമാണ്.
4: ശരി, എന്തിന്റെ ഷോപ്പാണ്?
6: പലചരക്ക് നമ്മള് കടയാണ്.
4: ഓക്കെ ഓക്കെ, പലചരക്ക് സാധനങ്ങൾ അല്ലേ? ഓക്കെ, അപ്പൊ 200 മീറ്ററേ ഉള്ളൂ, അപ്പൊ കുഴപ്പമില്ല അല്ലേ?
6: അപ്പൊ നമ്മള് പുറത്തു പോകുമ്പോ നമ്മള് എല്ലാം റെഡിയായി നിൽക്കും. വാച്ച് കാണില്ല, വാച്ച് എവിടെയാ വെച്ച്? വാച്ചിന് തിരച്ചു. മറക്കാറുണ്ട് സാധാരണ.
4: ഓക്കെ ഓക്കെ, എവിടെ വെച്ചേന്ന് ഓർമ്മ തന്നെ കാണില്ല അല്ലെ?
6: ആ കാണില്ല, പിന്നെ വാച്ച് കുറേ നേരം അതിനൊരു സമയം കളയും.
4: ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും
6: പിന്നെയും അതുപോലെ ഒരുപാടുണ്ട്, ടൂവീലറിൽ പെട്ടെന്ന് കയറിയിരിക്കും, ഹെൽമെറ്റ് എടുക്കില്ല, ഷോപ്പ് മെയിൻ റോഡിൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഹെൽമെറ്റ് ഫുൾ ടൈം ഇടില്ല.
4: ഓക്കെ,
6: അപ്പൊ ഹെൽമെറ്റ് മറക്കും. പിന്നെ ഈ പിന്നെ മാർക്കറ്റിൽ പോകുമ്പോ നമ്മള് പൈസ എടുക്കാൻ വേണ്ടി പോക്കറ്റിന് മൊബൈൽ എടുത്ത് താഴെ വെച്ചാ ചിലപ്പോ പൈസ കൊടുത്ത് മൊബൈൽ എടുക്കില്ല.
4: അയ്യോ, അങ്ങനത്തെ വല്ല ദിവസങ്ങളൊക്കെ എന്നിട്ട് എന്താ ചെയ്യാ, തിരിച്ചു കിട്ടാറുണ്ടോ ഫോണൊക്കെ?
6: കിട്ടും, നമുക്ക് തരിച്ചുള്ള കടയായിരിക്കും. കുറച്ചു ദൂരം പോയത് ഓർമ്മ വരുമല്ലോ, അയക്കേണ്ട കാര്യമോ ചിലപ്പോ നമുക്ക് കോളും ഓർമ്മ വരും. കുറച്ചു ദൂരം പോയാൽ നമുക്ക് പോക്കറ്റിൽ വെയിറ്റ് ഇല്ല എന്നുള്ള അറിയുമല്ലോ.
4: ആ ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി മറക്കാതിരിക്കട്ടെ അല്ലെ, മറക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം.
6: അതെ, മറക്കാതിരിക്കട്ടെ. ഇതുപോലെ ഒരുപാട് മറവികളാ എപ്പോഴും വരിക, എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ചിലപ്പോ നമ്മള് കൂടുതൽ ബേജാറിൽ പോയത് കൊണ്ടായിരിക്കാം.
4: അതെ അതെ, തിരക്ക് പിടിക്കുന്നുണ്ടായിരിക്കും. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്, ശരിയാണ്. അപ്പൊ എന്തായാലും സുമേഷ് ചേട്ടൻ, ഇന്ന് ആർക്കാ നമുക്ക് വിശ്വസ് കൊടുക്കണ്ടേ?
6: ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഹല്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഞാൻ ഹീര വന്നപ്പിന് ആദ്യമായി ഹീരനോട് സംസാരിക്കും. ഹീരയ്ക്കും
4: ആണോ? താങ്ക് യു ചേട്ടാ. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ ചേട്ടാ, ഇന്നൊന്നും മറക്കരുതേ. ഓക്കെ, ബൈ ബൈ. ശരി, സുമേഷ് ഏട്ടനാണ് വിളിച്ചത്. അപ്പൊ സുമേഷ് ഏട്ടന്റെ കുറെ ഇൻട്രസ്റ്റിംഗ് കഥകളൊക്കെ നമ്മൾ കേട്ടു അല്ലെ. കീ മറന്നു പോന്നു, വാച്ച് മറന്നു പോന്നു, പിന്നെ ഫോൺ, അതായത് പൈസ എടുത്തു. അതും എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്റെ അച്ഛനും എപ്പോഴും അത് സംഭവിക്കാറുണ്ട്. പൈസയൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടില് ഈ ഫോണും എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തു വയ്ക്കും, എന്നിട്ട് ഫോൺ അവിടെ വെച്ച് മറന്നു. പിന്നെ നമുക്ക് പരിചയമുള്ള സ്ഥലത്താണേ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന്. അപ്പൊ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ സുമേഷ് ഏട്ടൻ പറഞ്ഞാൽ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
7: നമസ്കാരം ഹീറ, നല്ലൊരു ശുഭദിനം നേരുന്നു.
4: നമസ്കാരം, ശുഭദിനം. ഇതാരാണ്?
7: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
4: ഓ ജഗൻ ചേട്ടൻ, സുഖമാണോ?
7: ആ സുഖമായി പോകുന്നു. നിങ്ങളൊന്ന് പിടുത്തം കിട്ടാൻ വേണ്ടി വിളിച്ചാ, കൊറേ ദിവസം നിങ്ങളൊന്ന് പിടുത്തം
4: കിട്ടിയിട്ട്.
7: ഇന്നലെ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടു, മൊത്തത്തിൽ തമിഴായതുകൊണ്ട് ദൈവമേ ചാനൽ മാറിപ്പോയവനെ പിന്നെ നോക്കുമ്പോ നമ്മുടെ ചാനലിനെയാണ്.
4: അത് നമ്മള് തമിഴ് ഷോ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ.
7: അതെ അതെ അതെ, ഞാനത് പെട്ടെന്ന് പോയപ്പോ ഹീരയുടെ വോയിസ് ആണല്ലോ, പക്ഷേ അത്
4: മാറിപ്പോയോ
7: ഒന്നൊരു സംശയം തോന്നി, പിന്നെ കൺഫേം ചെയ്തു.
4: ശരി ശരി,
7: ഞാൻ ഫോണിൽ ഓൺലൈനിലാണ് കേൾക്കുന്നത്. അത് കാരണം മൊത്തം ഒരുപാട് ചാനലുകൾ ഉണ്ടല്ലോ.
4: അതെ അതെ, അപ്പൊ കൺഫ്യൂസ് ആയിപ്പോവും. അപ്പൊ എന്താണ് ജഗൻ ചേട്ടൻ എപ്പോഴും മറന്നു പോകുന്ന കാര്യം എന്താ?
7: സത്യത്തിൽ ഹീറോ, എനിക്കൊരു മറവി വന്നത് ഒരു 20 ഇയേഴ്സ് ബാക്ക്, നമ്മുടെ പഴയ മോഡൽ ഒരു കെനഡി ഹോണ്ട ഉണ്ടല്ലോ, സ്കൂട്ടർ. അത് എന്റെ ബൈക്ക് ഞാനൊരു പദ്ധ്യസം നിർത്തി വെച്ചപ്പോ അടുത്ത് അതേ കളറിലും സെയിം കളറിൽ ഒരു വണ്ടി അപ്പുറത്തുണ്ടായിരുന്നു.
4: ഓക്കെ,
7: ഞാൻ പെട്ടെന്ന് എന്റെ ചാവി ഇട്ട് വേറൊരു വണ്ടി തൂക്കിട്ടുണ്ട് പോകുന്നു. വണ്ടി ഇട്ട്
4: ഷാർട്ടായി,
7: അങ്ങനൊരു വലിയൊരു പ്രയാസം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്റെ ഷോപ്പ് എത്തിയപ്പോഴാണ് എന്റെ കടയിൽ വർക്കുന്ന പയ്യൻ, ചേട്ടാ അത് നമ്മളുടെ വണ്ടി അല്ലല്ലോ, വേറെ ആരല്ലോ. പിന്നെ ഞാൻ അങ്ങനെ കൊണ്ട് അവർക്ക് നിർത്തി നമ്മുടെ വണ്ടി തൂക്കിട്ടു വന്നു.
4: അല്ല, പക്ഷെ അങ്ങനെ ചാവി വേറെ വണ്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും സ്റ്റാർട്ട് ആവോ?
7: സ്റ്റാർട്ട് ആവും ഹീറ. അത് എന്താ ഒരുപാട് ഈ ലൂസ് കോണ്ടഡ് ആയി, പഴയ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന കുറച്ച് പഴക്കം കൂടിയ ചാവികളൊക്കെ ആണെങ്കിൽ വേറെ ചാവി ഇട്ടാണ് ഓപ്പൺ ആവുന്നത്. അത് എല്ലാം സെയിം കളറാ, നമ്മളുടെ വണ്ടി തന്നെ തോന്നിപ്പോവും. അത്രയ്ക്ക് ഞാനൊരു തിരക്ക് പിടിച്ചൊരു പർച്ചേസിംഗിന് ഇറങ്ങി പോകുന്നതാ. അത് ആരോ എന്റെ അടുത്തൊരു വണ്ടി അതേ സെയിം കളറിലെ വണ്ടി നിർത്തി വെച്ചോടെ, അതിനൊരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ
4: അത് കൊള്ളാം. ഭാഗ്യത്തിന് അയാൾ കണ്ടുപിടിച്ചില്ല അല്ലേ.
7: ഇല്ല, കണ്ടല്ല, വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അപ്പൊ ഞാനും എന്റെ ഒരു ഓഫീഷ്യൽ ഒക്കെ ആയിരുന്നു പോയതാണ്. അതേപോലെ അവരും ഒരുപാട് പർച്ചേസിംഗ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ വെക്കണമായിരിക്കും, ആളെ കണ്ടില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു സോറി പറയാനൊക്കെ വിചാരിച്ചു, പക്ഷെ ആളെ കണ്ടില്ല.
4: ഭാഗ്യം ഭാഗ്യം രക്ഷപ്പെട്ടു.
7: അതെ അതെ, അങ്ങനെ ഒരു മറവി അന്ന് സംഭവിച്ചിരുന്നു. മറവിയല്ല, അത് സത്യത്തിൽ ഒരു സെയിം പിച്ച് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട്.
4: അതെ അതെ, ഒരു ഒരു നമ്മൾ ആക്സിഡന്റലി സംഭവിച്ചു പോയ ഒരു കാര്യം.
7: അതെ അതെ അതെ, അങ്ങനെ ഒരു നടന്നിരുന്ന ഒരുപാട് വർഷങ്ങൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹെൽമെറ്റ് മറക്കാൻ ഇടാനും ഓർമ്മ ഉണ്ടാവുന്നത്. ഞാൻ എന്താ പുലർച്ചയ്ക്ക് 4 മണിക്കൊക്കെയാണ് നാട്ടിൽ നിന്ന് പോകുന്നത് എന്റെ ഷോപ്പിലേക്ക്. അപ്പൊ എന്റെ വീട്ടിന്റെ അടുത്തൊരു AI ക്യാമറ ഉണ്ട്, അവിടെ എത്ര എന്റെ ഒരു 1.5 കിലോമീറ്റർ മുന്നായിരിക്കും തലയിൽ മഫ്ലർ ഇടുമ്പോ ഹെൽമെറ്റ് ഉള്ള പോലെ ഫീൽ ചെയ്യും. അപ്പൊ തലയിലൊന്ന് കൈവച്ച് നോക്കും, ദൈവം എന്ന് മറന്നു അവന്റെ പിന്നെ വീട്ടിലോട് പോയിട്ട്
4: വരും. നമ്മുടെ ഡെയിലി ലൈഫിന്റെ തിരക്കിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്.
7: തീർച്ചയായും തീർച്ചയായിട്ടും.
4: ഓക്കെ ശരി, അപ്പൊ പിന്നെ ആർക്കാ നമ്മള് വിശ്വസ് കൊടുക്കുന്നേ?
7: ഇന്നത്തെ വിശ്വസ് നമ്മളുടെ കേട്ട് കേട്ട് കൂട്ടുകൂട്ടുന്ന കൂട്ടുകൂടാത്ത കൂട്ടുകാർക്കും കൂട്ടുകൂടുന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. അങ്ങനെയെങ്കിലും കുറച്ച് ആളുകൾ കേക്കട്ടെ.
4: തീർച്ചയായിട്ടും, അപ്പൊ കൂട്ടുകൂടുന്നവർക്കും കൂട്ടുകൂടാത്തവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു.
7: താങ്ക്
4: യു. ശരി ചേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും ജഗൻ ചേട്ടന്റെ സ്റ്റോറീസ് ഒക്കെ നമ്മള് കേട്ടു അല്ലെ, നല്ല രസമുള്ള കഥകളായിരുന്നു പറഞ്ഞത്. അപ്പൊ ഇതൊന്നും ചിലപ്പോ എനിക്ക് തോന്നുന്ന അബദ്ധത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം, ചിലത് നമ്മള് ഈ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ലൈഫിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ചില മൊമെന്റുകളാണ് ഇതൊക്കെ. ഇത് അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് കേട്ടു നോക്കാം ഇതാരാണ്. ഹലോ, ഇതാരാണ്?
8: ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഞാൻ വളരെയധികം കൃഷാരണ മക്കളെ.
4: ആ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. രണ്ട് ഗുഡ് മോർണിംഗ് അങ്ങോട്ട് നന്നുണ്ട് കേട്ടോ.
8: ഓക്കേ,
4: കൃഷ്ണൻചേട്ടൻ, എന്താ അവിടെ വിശേഷം?
8: നല്ല വിശേഷം, സുഖം.
4: ഓക്കെ, അപ്പൊ പറയൂ കൃഷ്ണൻചേട്ടൻ.
8: പരമസുഖം പറയില്ലേ, പരമസുഖം.
4: അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ, പരമസുഖത്തിൽ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ പറയൂ, എന്താണ് കൃഷ്ണൻചേട്ടൻ എപ്പോഴും മറന്നു പോകുന്ന കാര്യം?
8: ഈ അടുത്ത കാലത്ത് വലുതായിട്ട് മറക്കാത്ത ആളാണ്, പക്ഷെ എന്നാലും ചില സാധനങ്ങൾ കടക്ക് പോകുമ്പോ ചില സാധനങ്ങൾ മറന്നു വരും.
4: എന്ത് സാധനങ്ങളാ?
8: എന്തെങ്കിലും ഇപ്പൊ കടയിൽ പലചരക്ക് സാധനം വാങ്ങിക്കാൻ പോയില്ലേ, അപ്പോഴാണ് അയ്യോ ഇന്ന സാധനം മറന്നല്ലോ പറയും. ഇപ്പൊ അതെന്തായി, ആദ്യം
4: ലിസ്റ്റ് ഉണ്ടാകും.
8: ആ, ലിസ്റ്റ് ഉണ്ടാക്കി പുതിയ സാധനം മാറ്റിട്ട് വരും. അങ്ങനെ ഒരു മറവിയാണ് എനിക്കുള്ളത്, വേറെ മറവിയൊന്നും ഇല്ല.
4: അപ്പൊ കൃഷ്ണൻചേട്ടൻ തന്നെയാണോ ലിസ്റ്റ് ഉണ്ടാക്കുക?
8: ഞാനും ഭാര്യയുണ്ട്, ഭാര്യ പിന്നെ
4: പോകാൻ പറ്റാണ്ടാകുമ്പോ
8: ഞാൻ പോകും. അതൊരു അതൊരു മറവിയാണ് ഉള്ളത്, വേറെ ഏതും ഇല്ല. സത്യ ഇട്ട് കഴിഞ്ഞാ പേന, പിന്നെ എന്താണ്, ഫോണ്, പൈസ പറഞ്ഞ എല്ലാ സാധനവും കയ്യിലുണ്ടാവും. ഇത് ഇത് ഇതൊരു ഇടങ്ങേറുണ്ട്.
4: ഓക്കെ, ആ ഇടങ്ങേറ് മാറ്റാൻ നമ്മളപ്പോ ലിസ്റ്റ് എഴുതാൻ തുടങ്ങി അല്ലേ?
8: അതെ അതെ, കറക്റ്റ് ആയിട്ട്.
4: ഓക്കെ ഓക്കെ, നല്ല കാര്യമാണ് കേട്ടോ. രണ്ടുപേരും കൂടി ലിസ്റ്റ് ഉണ്ടാക്കുന്നു, രണ്ടുപേരും കൂടി കറക്റ്റ് ആയിട്ട് സാധനങ്ങൾ മേടിച്ചോണ്ട്, അതൊരു നല്ല നല്ലൊരു ശീലാണ് കേട്ടോ.
8: ഓക്കെ,
4: ശരി, നല്ല കാര്യം. പിന്നെ എന്താ, ആർക്കാണ് നമ്മൾ വിശ്വസ് കൊടുക്കുന്നതെന്ന്?
8: ബാലൻ പലസന ജ്യോതി പാറ, കണ്ണൻ അത്തിക്കോട്, ബഷീർ ആലത്തൂർ, ഗുരുവായൂരപ്പൻ തിരുവല്ലാമല, ഗോപി പള്ളത്തേരി, ശാന്തി, സുമേഷ്, സത്യഭാമ, മാധവൻ, വത്സൻ, കസീണ, ഓമന, കരുപോയി, രമണി, അത്തിക്കൂടെ, എല്ലാവർക്കും, കീഴക്ക് മോൾക്കും, പ്രത്യേകിച്ച് എന്റെ ഭാര്യ, സ്വന്തം ഭാര്യ ചിന്താമണിക്കും.
4: ആ, സ്വന്തം ഭാര്യ ചിന്താമണിക്കും അല്ലേ? ഓക്കെ ചേട്ടാ, ശരി ശരി, ബൈ ബൈ. അപ്പൊ എന്തായാലും കൃഷ്ണചേട്ടനാണ് നമ്മള് വിളിച്ചത്. കൃഷ്ണചേട്ടൻ പറഞ്ഞതിലോ വലിയൊരു പോയിന്റ് ഉണ്ട്. ഞാനും എപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ നമ്മളോട് ഒരു 10 സാധനമൊക്കെ ആയിരിക്കും ചിലപ്പോൾ വാങ്ങിച്ചോണ്ട്, ചിലപ്പോൾ 5 സാധനം ഉണ്ടാവുള്ളൂ, എന്നാലും നമ്മൾ മറന്നു പോവില്ല. ചിലപ്പോൾ ഒരു 5 സാധനം വാങ്ങിക്കാനോ ചിലപ്പോൾ ഒരു സോപ്പ് മേടിക്കാനോ ഒക്കെ നമ്മൾ വിട്ടുപോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ കൃഷ്ണചേട്ടൻ കൃത്യമായിട്ട് ചെയ്യുന്നതാണോ? കൃത്യമായിട്ട് അത് എഴുതി വെച്ച് ലിസ്റ്റ് ഉണ്ടാക്കി, വൈഫും ഹസ്ബൻഡും കൂടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൃത്യമായിട്ട് അത് വാങ്ങിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നു. അതൊരു നല്ല കാര്യമാണ് അല്ലേ? ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മറവികളിൽ നിന്ന് നമ്മൾ പുതിയ പുതിയ ശീലങ്ങൾ പഠിക്കും എന്ന് പറയുന്നതിന്റെ ഒരു വലിയ എക്സാമ്പിളാണ് കൃഷ്ണചേട്ടൻ. അപ്പൊ ഇതുപോലെ നമുക്കും ലിസ്റ്റ് ഉണ്ടാക്കാം, നമുക്കും പുതിയ പുതിയ ഹാബിറ്റുകൾ തുടങ്ങാം, തിരക്ക് പിടിക്കാതെ നേരത്തെ എഴുന്നേക്കാൻ നോക്കാം, അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ നമുക്ക് മറവിന്നൊക്കെ ഒഴിവാക്കാം. എന്തായാലും തൽക്കാലം ഞാനിപ്പോ അടുത്ത പാട്ടിട്ട് തരാം. ഞാൻ നിങ്ങളെ ഉപദേശിക്കാനൊന്നും എന്തായാലും തൽക്കാലം വരുന്നില്ല. നമുക്ക് പാട്ട് കേട്ടിട്ട് ബാക്കി കോളേഴ്സിന്റെ കഥകളും കൂടി കേൾക്കാം. പറക്കും തടുക എന്ന് പറഞ്ഞ പാട്ടാണ് വരാൻ പോകുന്നത്. നല്ലൊരു എനർജറ്റിക് പാട്ടാണ്, നല്ല യാത്രയൊക്കെ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ദ ബെസ്റ്റ് സോങ് എന്ന് ഞാൻ പറയും. അപ്പൊ അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ആർജി ഹീര, ദിസ് ഇസ് അഹല്യ വിഷസ്.
9: ഇത് മനുഷ്യരെ കറക്കും തളിക.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4.
3: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ്എം ആണ് നിങ്ങളുടെ കൂടെ. ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ മറവിയെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. നമ്മുടെ വീട്ടിലത് ഇപ്പോ കൃത്യമായിട്ട് സെൻസസ് എടുക്കാൻ ആൾക്കാർ വരും. കൃത്യമായിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒരു മറവിയും കൂടാതെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ റിക്വസ്റ്റ് കേട്ടോ. കാരണം നമുക്കറിയാലോ, ഇപ്പൊ അധ്യാപകരായിരിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടാവുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് മറക്കാതെ നല്ല കുട്ടികളായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ അറിയാലോ, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ എടുത്തു വെക്കണമെങ്കിൽ ഇത്തരം സെൻസസുകളും അങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ മറക്കാതെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി ഇതേ നമ്മുടെ അടുത്ത കോളർ ആരാന്നുള്ളത് നമ്മൾ കേൾക്കാൻ പോവാണ്. ഹലോ, ഇതാരാണ്?
4: ഗുഡ് മോർണിംഗ് ഹീര.
3: ഗുഡ് മോർണിംഗ്, ഇതാരാണ് സംസാരിക്കുന്നേ?
4: ഞാൻ അക്ബർ സ്നേഹക്കൂട്.
3: അക്ബർ? ആഹാ, ആദ്യമായിട്ടാണോ നമ്മൾ സംസാരിക്കണേ? ആ, ഓക്കെ ഓക്കെ. ഇവിടെ സ്ഥലം എവിടെയാ ചേട്ടന്റെ?
4: ഞാൻ കഞ്ചിക്കോടാണ്.
3: കഞ്ചിക്കോട്, ഓക്കെ. കഞ്ചിക്കോട് മഴയുണ്ടോ?
4: കഞ്ചിക്കോട് മഴ ഇല്ല.
3: ഇല്ല, ഓക്കെ. ഇവിടെയും മഴ കുറവാട്ടോ. ശരി, അപ്പൊ എന്തായാലും അക്ബരേട്ടൻ പറയൂ, എന്തൊക്കെ കാര്യങ്ങളാണ് അക്ബരേട്ടൻ മറന്നു പോവാറുള്ളത് ലൈഫില്, ഡേ ടു ഡേ ലൈഫില്?
4: അല്ല, മറവിയുടെ ഉസ്താദാണ് ഞാന്.
3: ആഹാ, ഓക്കെ.
4: മറവിയുടെ ഉസ്താദാണ്. അപ്പൊ ഞാൻ എന്റെ പ്രശസ്തമായ 3 മറവികൾ പറയാം.
3: ഓക്കെ, പറഞ്ഞോളൂ.
4: ഒന്ന്, ഞാന് ഒരു ട്രാവൽ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്, 35 years ബാക്ക്, മുംബൈയില്. മുംബൈയിൽ അപ്പൊ നാട്ടിൽ നിന്ന് ഞാൻ 10-15 ആളുകളെ കൊണ്ടുപോകും വിദേശത്തേക്ക് എബ്രോഡ് റിക്രൂട്ട്മെന്റിന്. അങ്ങനെ ആ ഒരു ട്രിപ്പിൽ കൊണ്ടുപോയി അവരുടെ പാസ്പോർട്ടും കുറച്ച് ക്യാഷ് എന്റ് ചെയ്തു. ഒരു 25,000 ക്യാഷ് ആണ്. അന്ന് ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ, എല്ലാം ക്യാഷ് ആൻഡ് ക്യാരി ആണ്. അങ്ങനെ ഞാൻ ബോംബെയിലെ ഏറ്റവും തിരക്ക് കൂടിയ ഒരു ഏരിയ ആണ് ബിണ്ടി ബജാർ എന്ന് പറയും. ആ ബിണ്ടി ബജാറിലെ ഒരു ട്രാവൽ ഏജന്റിന്റെ ഒരു ട്രാവൽ ഓഫീസിൽ പോവാണ്, പൈസ ആയിട്ട് ക്യാഷ്. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാനതൊരു വൃത്തിയായിട്ട് പേപ്പറിൽ പാക്ക് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ പാക്ക് ചെയ്ത് റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് കൊണ്ടുപോയി. അത് അവിടെ കൊടുക്കാൻ കൊണ്ടുപോയതാ. അപ്പോ ഞാൻ പോയി അയാളോട് സംസാരിച്ചു. ഒരു അല്ലി യൂസഫ് എന്റർപ്രൈസസ് എന്ന് പറയും, മലയാളിയുടെയാണ്. അപ്പൊ നല്ല തിരക്കാണ്, തിരക്കുള്ള ഓഫീസാണ്. അന്നൊക്കെ ആളുകൾ, പ്രവാസികൾ ഗൾഫിൽ പോവാൻ ബോംബെയിലാണല്ലോ വരിക. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറയും, ക്യാഷ് ഇപ്പൊ തരണ്ട, അവരുടെ ഇതൊക്കെ വന്ന ശേഷം കൺഫർമേഷൻ വന്നിട്ട് തന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ ആ ക്യാഷ് കൗണ്ടറിൽ വെച്ചിട്ട് ഞാൻ വന്നു 25,000 രൂപയാണ് കേട്ടോ, 35 ഇയേഴ്സ് ബാക്ക്, അതിന്റെ വാല്യൂ എത്രയാ നോക്കണം.
3: അയ്യോ, എന്നിട്ട്
4: വെച്ചിട്ട് ഞാൻ വന്നു. അപ്പൊ തൊട്ടടുത്ത് ബിൽഡിംഗ് വെച്ച ബോംബെയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ പിന്നെ ഷാലിമാർ എന്ന് പറഞ്ഞിട്ട് ഒരു ജ്യൂസ് ഷോപ്പുണ്ട്, ഫലൂദ, ഷാലിമാർ ഫലൂദ വളരെ ഫേമസ് ആ. അങ്ങനെ ആ ഏരിയക്ക് പോയാൽ ഞാനൊരു ഷാലിമാർ ഫലൂദ കുടിക്കാറുണ്ട്. അങ്ങനെ ഞാനൊരു ഷാലിമാർ ഫലൂദയൊക്കെ കുടിച്ച് അതിന്റെ പൈസയൊക്കെ കൊടുത്ത് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്കായി, എന്റെ കയ്യിലുള്ള പാക്കറ്റ് കാണുന്നില്ലല്ലോ. ഞാൻ ടെൻഷനായിപ്പോയി, ഞാൻ ഇവിടെ എങ്ങാനും വെച്ച് ഇവിടെ നിന്ന് ആരെങ്കിലും എടുത്തതാണോ. ഞാൻ കൈ കഴുകി ജ്യൂസ് കുടിച്ചു, കൈ കഴുകിയിട്ട് വന്നു. പിന്നെ ഒരു ഓട്ടോ ആണ്, മരണപ്പാച്ചിൽ എന്ന് പറയല്ലേ, ഏകദേശം ഒരു 200 മീറ്റർ ഈ ഓഫീസിന്റെ അപ്പുറത്താണ് ഈ ഷാലിമാർ ഫലൂദ. ഞാൻ നേരെ ഓഫീസിന്റെ അകത്തേക്ക് ചെല്ലുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല, പാക്കറ്റ് അവിടെ തന്നെ ഉണ്ട്.
3: ഭാഗ്യം ലേ, അയ്യോ,
4: എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല അത്. ഞാൻ ഒന്നും പറഞ്ഞില്ല, അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചില്ല. അവിടെ പലരും വരുന്നുണ്ട് പോകുന്നുണ്ട്, ഞാൻ പോകുന്നു, ആ പാക്കറ്റ് എടുക്കുന്നു, ഒന്നും അറിയാത്ത പോലെ തിരിച്ചു വന്നു. അതങ്ങനെ കിട്ടി. രണ്ടാമത്തെ മറവി, എന്റെ ആലത്തൂര്, എന്റെ നാട് ആലത്തൂരാണ്, ആലത്തൂര് എന്റെ വീട്ടിന്ന് ഒരു 500 മീറ്റർ അപ്പുറത്താണ് പഞ്ചായത്ത് ഓഫീസ്. അപ്പൊ ഞാൻ നികുതി അടയ്ക്കാൻ വേണ്ടി എന്റെ പഴയ TVS 50 ആയിട്ട്, എന്റെ കയ്യിൽ തന്നെ TVS 50 ആണ്,
3: ശരി,
4: നികുതി അടയ്ക്കാൻ പോയി. നികുതിയൊക്കെ അടച്ചിട്ട് ഞാന് TVS 50 ഓഫീസിന്റെ മുമ്പിൽ നിർത്തി നികുതി അടച്ചു. ഞാൻ നടന്ന് എന്റെ വീട്ടിലെത്തി, ഞാൻ മറന്നു,
3: അയ്യോ,
4: നടന്ന് എന്റെ വീട്ടിലെത്തി. ഞാൻ എന്റെ മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ വീട്ട് പിന്നെ കഴിഞ്ഞു, മണിക്കൂറുകൾ കടന്നുപോയി. പെട്ടെന്ന് എന്തെങ്കിലും കടയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ നോക്കുമ്പോ TVS കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു TVS വീട്ടിന്റെ മുമ്പ് ചിലപ്പോ ആരെങ്കിലും അടിച്ചോണ്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ അയൽവാസികളോടൊക്കെ ചോദിച്ചു, ആരെങ്കിലും കൊണ്ടുപോകുന്നത് കണ്ടോ, അങ്ങനെ പലരോടും അന്വേഷിച്ചു. അവിടെ ആ സംഗതി പോയി, എന്താ ചെയ്യാ. ഞാൻ എന്റെ മനസ്സിൽ എനിക്ക് ആകെ വിഷമായി പോയി, അത് പോയി ആരോ കൊണ്ടുപോയി. 5 മണിക്ക് എന്നെ അന്വേഷിച്ചൊരു ആള് വരികയാണ്.
3: ഓക്കെ,
4: അത് എന്റെ ഈ പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പ്യൂണ എനിക്ക് പരിചയമുള്ള ആളാ. അപ്പൊ ഭായി, നിങ്ങളൊരു TVS-ലാണോ വന്നത് രാവിലെ, ചോദിച്ചു. ആ അതെ എന്ന് പറഞ്ഞു, അത് അവിടെ തന്നെ ഉണ്ടിട്ടോ,
3: വേണമെങ്കിൽ വന്നെടുത്തോന്ന്.
4: പിന്നെ ഒരു സംഭവം കൂടെ പറഞ്ഞു നിർത്താം. ഞാൻ മുംബൈയിൽ നിന്ന് വരികയാണ്, ഒരിക്കൽ പെട്ടെന്ന് നിർത്തുകയാണ്, മുംബൈയിൽ നിന്ന് വരികയാണ്. അപ്പോ കുറച്ച് പൈസയൊക്കെ കയ്യിൽ വന്നു, നല്ല ഹൈ ക്ലാസ് പോലീസിന്റെ ഒരു കുളിംഗ് ക്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12,000 രൂപ
3: ഉണ്ടാവും.
4: ഞാൻ ഫ്ലൈറ്റിലാണ് വരുന്നത്, കൂളിംഗ് ഗ്ലാസ് എന്റെ കയ്യിലുണ്ട്, പുതിയ കൂളിംഗ് ഗ്ലാസ് ആണ്. ഞാൻ കോയമ്പത്തൂര് ലാൻഡ് ചെയ്തു, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഞാൻ വന്നു, കൂളിംഗ് ഗ്ലാസ് സീറ്റിലാണ്, എന്റെ സീറ്റിലാണ്, മറന്നു.
3: അയ്യോ,
4: പക്ഷെ ഞാൻ പുറത്ത് വന്നിട്ട് എക്സിറ്റ് ആയിട്ടില്ല, പിന്നെ അകത്തോട്ട് കയറാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാലോ എയർപോർട്ടിലെ സിസ്റ്റം അതാണ്. അതെ, നമ്മൾ എക്സിറ്റ് ആയാലും എനിക്ക് ഓർമ്മ വന്നു, ഞാൻ വേഗം പോയിട്ട് മറ്റേ CISF-ന്റെ സെക്യൂരിറ്റി ഉണ്ടല്ലോ, അവരോട് പറഞ്ഞു ഇങ്ങനെ എന്റെ കൂളിംഗ് ഗ്ലാസ് മറന്നു. അങ്ങനെ അവര് അന്ന് ജെറ്റാണ് കേട്ടോ, ജെറ്റ് എയർവേസ് ആണ്, അവരുടെ സ്റ്റാഫുകളുണ്ട്, ഗ്രൗണ്ട് സ്റ്റാഫ്, അവരെ വേഗം വിളിച്ചു അയാള്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന ഫ്ലൈറ്റ്, ഇന്ന ഫ്ലൈറ്റ് ആണ്, ഇന്ന സീറ്റ് നമ്പർ ആണ്. അവര് പെട്ടെന്ന് ഓടിപ്പോയി, എനിക്ക് ഞാനൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് എന്റെ കൂളിംഗ് ഗ്ലാസ് തിരിച്ചു.
3: ഓക്കെ,
4: താങ്ക് യു.
3: ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ?
4: എല്ലാ മറവിക്കാർക്കും എന്റെ വിശ്വസം.
3: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും അക്ബറേട്ടന്റെ എന്താ പറയാ, 3 പ്രത്യേകിച്ചുള്ള സ്പെഷ്യൽ മറവി കഥകളാണ് വിശ്വവിഖ്യാതമായ മറവി കഥകളാണ് നമ്മൾ കേട്ടത്. ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്തരം സിറ്റുവേഷനിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവുന്നതൊക്കെ എന്റെ അമ്മ എനിക്ക് ആലോചിക്കാൻ വയ്യ. അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
5: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്, ഞാൻ രതീഷ് ആണ്, മഞ്ഞപ്ര.
3: രതീഷ് ചേട്ടാ, സുഖമാണോ?
5: സുഖമായിരിക്കുന്നു.
3: നമ്മൾ ആദ്യമായിട്ടാ സംസാരിക്കുന്നത് അല്ലേ?
5: അല്ല,
3: ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ മഞ്ഞപ്ര എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണോ? പാലക്കാടാണോ? എവിടെയാണ് സ്ഥലം?
5: പാലക്കാട് വടക്കഞ്ചേരിക്കടുത്ത്.
3: വടക്കഞ്ചേരിക്കടുത്ത്. ഓക്കെ, ശരി. അപ്പൊ എന്തുണ്ട് അവിടെ വിശേഷം?
5: നല്ല വിശേഷം, സുഖമായിരിക്കുന്നു.
3: ഓക്കെ, അപ്പൊ രതീഷ് ചേട്ടൻ പറയൂ, രതീഷ് ചേട്ടൻ മറവിക്കാരനാണോ?
5: മറവി ഇല്ലാത്തവരില്ലല്ലോ.
3: അതെ, എന്താണ് വിഖ്യാതമായ മറവികൾ
5: എന്ന് വെച്ചിട്ട് ഒരുപാട് എല്ലാ ഒരുപാട് അങ്ങനെ മറക്കാൻ പറ്റില്ല.
3: ഓക്കെ
5: അല്ലേ?
3: അതെ,
5: നമ്മളെ ഫസ്റ്റ് ആദ്യം വിളിച്ച ഗുരുവായൂരപ്പൻ ചേട്ടൻ പറഞ്ഞ പോലെ മൊബൈൽ ഫോണൊക്കെ മറന്നു വെക്കാറുണ്ട് ഇടയ്ക്ക്.
3: ഓക്കെ, തിരിച്ചു കിട്ടാറുണ്ടോ? എന്നിട്ട്
5: കിട്ടാറുണ്ട്. പേഴ്സ് മറന്നു വെക്കാറുണ്ട്.
3: പേഴ്സോ? ഓക്കെ,
5: പേഴ്സ് മറന്നു വെച്ചിട്ട് രണ്ടുതവണ മറന്നു വെച്ചുള്ളൂ ജീവിതത്തിൽ ആദ്യമായിട്ട്. അതിന് തിരിച്ചു കിട്ടി,
3: ഭാഗ്യം.
5: ഇപ്പൊ മറവികളൊന്നും വരാതിരിക്കാൻ വേണ്ടി ന്യൂട്രി ചാർജ് DHA 200 കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
3: അതെന്താ?
5: അങ്ങനെ ഒരു സപ്ലിമെന്റ് ഉണ്ട്.
3: ആണല്ലേ? ഓക്കെ, അപ്പൊ സപ്ലിമെന്റ് കഴിച്ചാൽ നമ്മള് മറവിയൊക്കെ കുറയുന്നാണോ?
5: അല്ല, കുറച്ചൊക്കെ ഒരു മാറ്റം വരും.
3: ആ നൈസ് നൈസ്, അതൊരു പുതിയ അറിവാണ് കേട്ടോ.
5: അത് നമ്മള് സാധാരണക്കാർ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇപ്പൊ യൂട്യൂബും ഒക്കെ വന്നതിന് ശേഷം നമ്മള് ഓരോരോ ഡോക്ടർമാര് പറഞ്ഞു കേട്ട് അങ്ങനെ കഴിക്കുന്നു.
3: ഓക്കെ ഓക്കെ, ശരി ശരി.
5: പിന്നെ എല്ലാവരും മറക്കാതെ ഒരു ഒരു കാര്യം അധികം മറക്കാതെ ചെയ്യുന്ന ഒരു കാര്യം എന്താ പറയുക?
3: എന്താ?
5: ഭക്ഷണം കഴിക്കില്ല.
3: അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യും. അതെ, അത് കറക്റ്റ് സമയത്ത് നമുക്ക് വിളി വരുമ്പോ നമ്മൾ എന്തായാലും പോയി കഴിക്കും അല്ലേ?
5: അത് ഓർമ്മ, നമ്മുടെ വയറ് ഓർമ്മപ്പെടുത്തല്ലോ.
3: അതുകൊണ്ടാണ് തോന്നുന്നു ടീച്ചേഴ്സ് എപ്പോഴും ചോദിക്കുന്നത് ഭക്ഷണം കൊണ്ടുവരാൻ മറന്നില്ലല്ലോ, നോട്ട് എടുക്കാനല്ലേ മറന്നുള്ളൂ. കറക്റ്റ് ആയിട്ട് അവരെപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ,
5: അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മറക്കാതിരിക്കുന്ന സുഖമായിരുന്നല്ലേ?
3: അതെന്തൊരു സുഖായേനെ, എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നു പോയിരുന്നെങ്കിൽ അല്ലേ? ശരി, അപ്പൊ രതീഷേട്ട് ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കുന്നത്?
5: വിശ്വസ് നമ്മുടെ അഹല്യയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും.
3: ഓക്കെ ശരി.
5: പിന്നെ താങ്കൾ ഈ ടോപ്പിക് ഉണ്ടെന്ന് താങ്കൾക്ക് ഇരിക്കട്ടെ.
3: താങ്ക് യു ചേട്ടാ, താങ്ക് യു കേട്ടോ. നല്ലൊരു
5: അപ്പൊ മറക്കാതെ ഇതുപോലെ നല്ല ടോപ്പിക്കുകൾ കൊണ്ടുവരും.
3: ഉറപ്പായിട്ടും കൊണ്ടുവരും. രതീഷ് ചേട്ടനെ ഞാൻ മറക്കില്ല കേട്ടോ. ഓക്കെ ചേട്ടാ, ബൈ ബൈ. അപ്പൊ എന്തായാലും രതീഷ് മഞ്ഞപ്പുറയാണ് നമ്മളെ വിളിച്ചത്. അപ്പോ അദ്ദേഹത്തിന്റെ കുറെ നല്ല കഥകൾ നമ്മൾ കേട്ടു അല്ലേ. ഈ പറഞ്ഞ പോലെ നമ്മൾ വേണമെന്ന് വിചാരിച്ച് ചെയ്യണതല്ല, നമ്മൾക്ക് ചിലപ്പോ ഒക്കെ സംഭവിച്ചു പോകുന്ന ചില മറവികളൊക്കെയാണ്, നമുക്കത് ശരിയാക്കാം എന്നാണ്. എന്തായാലും ഭക്ഷണം കഴിക്കാൻ നമ്മൾ മറക്കില്ല. അടുത്ത കോളർ ഉണ്ട്. ഹലോ, ഇതാരാണ്?
6: ഹലോ, ഗുഡ് മോർണിംഗ്. കീര, ലീല ടീച്ചറാണ്.
3: ലീല ടീച്ചറേ, സുഖമാണോ?
6: സുഖം സുഖം.
3: ആ, ടീച്ചർക്ക് അറിയാലേ ഈ പിള്ളേരെ എപ്പോഴും മറന്നു വരുന്ന കാര്യം എന്താ? സ്കൂളിൽ വരുമ്പോ
6: പിള്ളേര് പെൻസിൽ മറക്കും, നോട്ട്ബുക്ക് മറക്കും.
3: ഓക്കെ.
6: പിന്നെ ചിലവര് ചോറ്റുപത്രം അടക്കം മറന്നിട്ട് വരും.
3: ആഹാ, മിക്ക പിള്ളേരും അത് കൃത്യമായിട്ട് കൊണ്ടുവരാറുണ്ടല്ലോ സാധാരണ.
6: ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മള് സ്കൂളിൽ തന്നെ ഭക്ഷണം ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത്
3: അങ്ങനെ സെറ്റ് ആക്കും അല്ലേ. ഓക്കെ, ഇനി ടീച്ചർ എന്താ മറക്കാറ്? കുട്ടികൾ മറക്കുന്ന കാര്യം പറഞ്ഞു, ഇനി ടീച്ചർ എന്താ മറക്കാ?
6: ഞാൻ മിക്കവാറും അങ്ങനെ മറക്കാത്തതായിരുന്നു.
3: ആ,
6: പക്ഷെ എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മറന്നാലും കുഴപ്പമില്ലല്ലോ.
3: ആ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് മറക്കാം അല്ലേ.
6: അത്യാവശ്യമുള്ളത് ഓർമ്മ വെച്ചിട്ട് ബാക്കി വേറെ കാര്യങ്ങൾ മറന്നാൽ കുഴപ്പമില്ല.
3: ആ, അതാണ് നല്ല പോളിസി.
6: നല്ല ക്വാളിറ്റി. പക്ഷെ ചിലപ്പോ കുറെ ചില സമയത്ത് നമുക്ക് ചെറിയ ചെറിയ അത് ആ മറവ് വന്ന ശേഷം ബാക്കി തലേ ദിവസം തന്നെ എല്ലാം എടുത്ത് ബാഗിന്റെ അടുത്ത് വെച്ചിട്ടൊക്കെ എടുത്തിട്ട് പോകുമായിരുന്നു.
3: ഓക്കെ ഓക്കെ.
6: പക്ഷെ അങ്ങനെ പറ്റി, അങ്ങനെ വെച്ചിട്ടും ഒന്ന് രണ്ട് പ്രാവശ്യം ഫോണ് മറന്നു വെച്ചിട്ട് പോയി.
3: ഓ, ഫോണ് മറന്നു. എന്നിട്ട് തിരിച്ചു കിട്ടിയോ?
6: അതിന്റെ അല്ല, വീട്ടിൽ തന്നെയാണ്.
3: വീട്ടിൽ തന്നെ
6: പുറത്തു പോയി.
3: ഓക്കെ ഓക്കെ.
6: അതിന്റെ ഒരു കഥ പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത്.
3: ആ ശരി ശരി. എന്നിട്ട്
6: അപ്പൊ ഞാനിങ്ങനെ പെൻഷൻകാരാരെങ്കിലും വിളിച്ചാലോ എന്ന് പറഞ്ഞിട്ട്, മറ്റേ അത്യാവശ്യം എന്തെങ്കിലും കാര്യം പറയാൻ വിളിച്ചാലോ പറഞ്ഞിട്ട് ഫോൺ എപ്പോഴും ബാത്റൂമിൽ പോകുമ്പോ അവിടെ കൊണ്ട് വെക്കുമായിരുന്നു.
3: ഓക്കെ.
6: അങ്ങനെ ഒരു ദിവസം അവിടെ വെച്ചിട്ട് വന്ന് റെഡിയായി ചിറ്റൂര് പുറപ്പെട്ടു പോയി. പോയിട്ട് പോന്ന വഴിക്ക് മരുന്ന് ഷോപ്പിൽ കയറണം, മറ്റേ ട്രഷയിൽ കയറണം. അപ്പൊ മരുന്ന് ഷോപ്പിൽ കയറിട്ട് മരുന്ന് ചോദിച്ചപ്പോ ആ ബ്രാൻഡ് ഇല്ല, മറ്റേ ബ്രാൻഡാണ്. അപ്പൊ അത് വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ ബാഗിൽ കയറ്റിപ്പോ ഫോണില്ല.
3: ഓക്കെ.
6: അയ്യോ, അത് എവിടെ പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് സംഭവം അവിടെ തന്നെ ഉണ്ട്.
3: അപ്പൊ സമാധാനമാവും നമുക്ക് അല്ലേ.
6: സമാധാനമായി. ഞാൻ പിന്നെ അവിടെന്ന് പെട്ടെന്ന് എന്താ ചെയ്യാ, മരുന്നല്ലേ. അപ്പൊ അവിടെ തൊട്ടടുത്ത് ഒരു സ്ത്രീ മരുന്ന് ഷോപ്പിൽ വന്ന സ്ത്രീൻ്റെ അടുത്ത് ഫോൺ ചോദിച്ചപ്പോ അവര് നമ്പർ ചൊല്ലുമ്പോ ഞാനും പറഞ്ഞുതരാ പറഞ്ഞു.
3: ഓക്കെ
6: ശരി. അങ്ങനെ നമ്പർ പറഞ്ഞു കൊടുത്ത് അവര് ഫോൺ അടച്ചിട്ട് എന്റെ കയ്യിൽ തന്നു. ഞാൻ വീട്ടിലേക്ക് വിളിച്ച മൂന്നാല് പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല.
3: ഓ
6: ശരി. നേരെ എന്നാ പിന്നെ ട്രഷയിൽ പോയിട്ട് കാര്യം നടത്തലേ. ഒന്ന് ട്രഷയിൽ പോയി, അവിടെ നമ്മുടെ ഒരു കുട്ടി ബന്ധുണ്ട്, അവളുടെ ഫോൺ മേടിച്ചിട്ട് ഒന്ന് വിളിച്ചു നോക്കി. അപ്പോഴും രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും
3: വീട്ടിൽ
6: ഫോൺ എടുത്തില്ല. ഓ ശരി, എന്നാ പിന്നെ ഇരിക്കട്ടെ, നാളെ മറ്റന്നാളെ ഒന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പണി കഴിഞ്ഞിട്ട് നേരെ അനിയത്തിന്റെ വീട്ടിൽ പോയി. അവിടെ തന്നെ അവിടെ അങ്ങനെ കേറി നിൽക്കുന്ന സമയം മറ്റേ കോയമ്പത്തൂരുള്ള മകം വിളിച്ചു, അവളുടെ ഫോണിലേക്ക് വിളിച്ചു, അനിയത്തിന്റെ ഫോണിലേക്ക് വിളിച്ചു.
3: ഓക്കെ.
6: അനിയത്തിന്റെ ഫോണിൽ വിളിച്ചതും അപ്പൊ അവനാണ് മകനാണെന്ന് പറഞ്ഞപ്പോ വേഗം ഞാൻ എടുത്തിട്ട് സംസാരിച്ചു.
3: ഓക്കെ.
6: അപ്പൊ എന്താ ചോദിച്ചതും പെട്ടെന്ന് ഫോൺ അവിടെ അതെവിടെ ഇതെവിടെ നോക്കി ആകെ വേപ്പാളുമായി. അപ്പൊ എന്താ ചോദിച്ചപ്പോ ഫോണും ബാത്റൂമിൽ ഞാൻ വെച്ചിട്ട് വന്നതാണ് പറഞ്ഞു. വേഗം വീട്ടിലേക്ക് വിളിച്ചു പറയും, അച്ഛൻ്റെ അടുത്ത് വിളിച്ചു പറയും, അച്ഛനവിടെ എന്തോ ടെൻഷൻ അടിച്ചിരിക്കുന്നു പറഞ്ഞു. പിന്നെ വേഗം അനിയത്തിന്റെ ഫോണൊന്ന് വിളിച്ചപ്പോ
3: സെറ്റായി അല്ലേ.
6: തെറ്റൊന്നും ആയില്ല, നല്ല ചീത്ത ഇങ്ങോട്ട് കിട്ടുകയും ചെയ്തു.
3: സാരില്ല സാരില്ല, അതൊക്കെ പതിവാണ്. നമ്മളിപ്പോ ഒരു പ്രായമൊക്കെ കഴിയുമ്പോ ചിലപ്പോ മറന്നു വരും.
6: കഥയുടെ ട്വിസ്റ്റ് വരുന്നേ ഉള്ളൂ. ഫോണ് മറന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ആ സ്ത്രീ എന്ത് ചെയ്ത് വെച്ചാൽ ഞാൻ ഇറങ്ങിപ്പോയ വഴിക്ക് വീട്ടിലേക്ക് ആ നമ്പറിലേക്ക് വിളിച്ചു. വിളിച്ചിട്ട് വൈഫ് ഷോപ്പിന്ന് ഇറങ്ങിപ്പോയി വന്ന് ചോദിച്ചു, ഓ ഇത് കേട്ടത് എന്നടാ അത് അന്തസ്ത്രീ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് വൈഫ് ഇറങ്ങിപ്പോയി എന്നും പറഞ്ഞു പറഞ്ഞിട്ട് ഇവരാകെ ടെൻഷൻ.
3: അതാണ് പ്രശ്നമായത്. മനസ്സിലായി മനസ്സിലായി. അതായത് കൺഫ്യൂഷൻ ആയി പോയി അല്ലേ മൊത്തത്തില്.
6: അവര് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല,
3: അവിടെ
6: ഇരിക്കും. ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് ഫോൺ എടുത്ത് അത് പ്രശ്നമില്ലായിരുന്നു.
3: ഇവര്
6: ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് ചോദിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോയി എന്നും പറഞ്ഞില്ല.
3: ശരി ശരി.
6: പിന്നെ എന്നെ വിളിച്ചപ്പോ എന്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോ ഇവർക്ക് കിട്ടുന്നില്ല.
3: അതെ അതെ മനസ്സിലായി. സാരമില്ല. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ കഥകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, അതൊക്കെ നമ്മുടെ ലൈഫിൽ പതിവാണ്, കുഴപ്പമില്ല.
6: ഓക്കെ. പിന്നെ എപ്പോഴും വെച്ചിട്ടാണ്.
3: നല്ല കാര്യം നല്ല കാര്യം.
6: ചില ദിവസം ഇങ്ങനെ പറ്റി പോവാറുണ്ട്.
3: കുഴപ്പമില്ല കുഴപ്പമില്ല. ഒക്കെ നമ്മള് പതുക്കെ പതുക്കെ സെറ്റ് ആക്കും കേട്ടോ. അപ്പൊ എന്തായാലും ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
6: എല്ലാവർക്കും
3: ആയിക്കോട്ടെ. ഓക്കെ ലീല ടീച്ചറെ, താങ്ക് യു കേട്ടോ. അപ്പൊ ലീല ടീച്ചറാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ ഇതുപോലെ ഫോൺ മറന്നു വെക്കുന്നത് മാത്രല്ല, ഈ മറന്നു വെക്കുന്നതിന്റെ പിന്നാലെ വരുന്ന കൺഫ്യൂഷൻസും കൂടിയാണ് ടീച്ചർ പറയുന്നുണ്ടായിരുന്നേ. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മുടെ സമയം ദേ ഇവിടെ തീരുന്നതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്തരം മറവികളെ പറ്റിയായിരുന്നു. മറവികൾ നമുക്ക് സംഭവിക്കാം ലൈഫിൽ, തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ അല്ലെ. നമ്മളൊന്നും കൂടി ഒന്ന് നേരത്തെ ണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഫോൺ മറക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുന്നു, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റാൽ നമുക്ക് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മൾ എഴുന്നേൽക്കില്ല, അതാണ് അടുത്ത കാര്യം. അപ്പൊ നമുക്ക് അങ്ങനെ മറക്കണ്ടെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ റെഡി ആവാനും നേരത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തലേ ദിവസമേ എടുത്തു വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് തോന്നും. പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ ശീലങ്ങൾ മാറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കടയിൽ പോകുമ്പോൾ സാധനങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റ് എഴുതാൻ തുടങ്ങി. നമ്മൾ മരുന്ന് മറക്കുന്നുണ്ടെങ്കിൽ, മരുന്ന് കഴിക്കാൻ മറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ തന്നെ കൃത്യമായിട്ട് ആ മരുന്നുകൾ കൃത്യമായിട്ട് നമ്മളൊരു ടിക്കറ്റ് വെക്കുക. ഓരോ മാസം അല്ലെങ്കിൽ ഒന്നാമത്തെ നേരം കഴിച്ചു, രണ്ടാമത്തെ നേരം കഴിക്കുക, ഓരോ പ്രാവശ്യം ഗുളിക കഴിക്കുമ്പോൾ നമ്മളൊന്ന് ടിക്കറ്റ് കഴിഞ്ഞാൽ ആ കാര്യം തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്താം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ. ആൻഡ് സ്കൂളിൽ പോകുമ്പോൾ ഈ പേരിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു കാര്യമാണ് നമ്മൾ ടിഫിൻ ബോക്സ് മിക്കവാറും കുട്ടികളെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ പിള്ളേർ ചിലപ്പോൾ ടിഫിൻ ബോക്സ് മറന്നു പോകുന്ന സിറ്റുവേഷൻ വരെ നമ്മുടെ നാട്ടിലുണ്ടാവുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ലൈഫാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് മറവി കൊണ്ട് ചില സമയത്ത് ഉപകാരം ഉണ്ടാവും, ചില സമയത്ത് പ്രശ്നങ്ങളും. ഇപ്പൊ നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുകയാണ്, പക്ഷെ അത് മറക്കുക എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാവുന്നത് ആ ഒരു സിറ്റുവേഷനിൽ അല്ലേ. നമ്മൾ മറന്നു പോവാണ് അങ്ങനത്തെ മോശം കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സംഭവിച്ച നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. അപ്പൊ മറവി നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതാണ്, പക്ഷെ മറവി ചില കാര്യങ്ങളിൽ നല്ലതല്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കിയാൽ റെഡിയാകുന്ന കാര്യമുള്ളൂ. എന്തായാലും ഇപ്പൊ ഭീമ എന്ന സിനിമയിൽ നിന്ന് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യ വിശ്വസാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 0492322500.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജുവലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യെസ്, അങ്ങനെ സമയം ദേ 9 മണി കഴിഞ്ഞ് 12 മിനിറ്റും കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ് ആണ്. RJ ഹീരയാണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒത്തിരി പേര് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് മെസ്സേജൊക്കെ അയക്കുന്നതല്ലേ, അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ആ മെസ്സേജസ് ഒക്കെ വായിക്കണം എന്നുള്ളതാണ്. സോ ആദ്യത്തെ മെസ്സേജ്, ജീവിതം ഒന്നേയുള്ളൂ, അത് പ്രകാശം പരത്തുന്ന വിളക്ക് പോലെയാവണം. നന്മയും സ്നേഹവും അറിവും എല്ലാം മറ്റുള്ളവരിലേക്ക് പകരണം. സമ്പത്ത് കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും സന്മനസ് കൊണ്ട് സഹായിക്കണം. നമുക്കെന്ന പോലെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും ആഗ്രഹിക്കണം. ജീവിതം ശുഭദിനം നേരുന്നു. ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറത്ത് നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒറ്റ ലൈഫേ ഉള്ളൂ, മാക്സിമം അത് എൻജോയ് ചെയ്യണം, മാക്സിമം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് ജീവിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ആരാണ് എന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൂട്ടുകൂടുവാൻ മരച്ചില്ലയില്ലെന്നാലും കൂട്ടുകൂട്ടി മണ്ണാത്തിപ്പുള്ള്. സുപ്രഭാതം, ശുഭദിനം. ഓക്കെ, അതായത് മരച്ചില്ലില്ലാത്തത് കൊണ്ട് നമ്മുടെ മണ്ണാത്തിപ്പുള്ള് എന്ന് പറയുന്ന ഒരു കിളിയാന്ന് തോന്നുന്നു. ആ കിളി ഒരു കൂട് കൂട്ടിയതിന്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ദിവസം, നല്ലൊരു കാര്യമാണല്ലേ, നമ്മൾ രാവിലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അല്ലേ. ഓക്കെ, അടുത്തത് കൈയടിക്കുന്ന ഒരു സ്മൈലി മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും അത് മെസ്സേജ് വന്നിട്ടുണ്ട്. അടുത്തത് ആരാ നോക്കട്ടെ. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ആഗ്രഹങ്ങളൊക്കെ അകലെയാകുമ്പോഴും സ്വപ്ന കൂടാരങ്ങളൊക്കെ തകർന്നടിയുമ്പോഴും തളരാതെ നമ്മെ പിടിച്ചു നിർത്തുന്ന പ്രതീക്ഷകളുടെ പേരാണ് ജീവിതം. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നുകൊണ്ട് PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ. അപ്പൊ വടക്കേ വാവന്നൂർ എന്നാണ് നമുക്ക് മെസ്സേജ്. നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. അടുത്തത്, ഒരുപാട് പേരുടെ ആഗ്രഹം സഫലമാക്കാൻ ചില സഹനങ്ങൾ നാം ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. പക്ഷെ ഒരുപാട് പേരുടെ പുഞ്ചിരി കാണുമ്പോൾ സഹനങ്ങൾ സന്തോഷങ്ങളായി മാറും. ശുഭദിനം നേരുന്നു. സുലൈയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സന്തോഷത്തിനൊപ്പം നമ്മുടെ സന്തോഷം കൂടെ നമ്മൾ നോക്കണം. അപ്പൊ സുലൈ, നല്ലൊരു ദിവസം ദേ അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ബുള്ളറ്റ് ജഗൻ മലപ്പുറത്ത് നിന്ന് നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. ബുള്ളറ്റ് ജഗൻ നമ്മൾ വിളിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും തിരിച്ചും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. എന്റെ അടുത്ത മെസ്സേജ് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമസ്കാരം ഹീര, ഇന്നത്തെ ടോപ്പിക് കൊള്ളാം. മറവി ഒരു രോഗമല്ല എന്നാണല്ലോ പഴമൊഴി. ഇന്ന് ജൂലൈ 2 സഹോദരന്റെ മക്കളായ മുഹമ്മദ് സാലിഹ എന്നിവരുടെ 9th വിവാഹ വാർഷികമാണ്. ഇന്ന് മക്കൾക്ക് സർവ്വവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നുകൊണ്ട് മലപ്പുറത്ത് നിന്ന് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ. തീർച്ചയായിട്ടും നല്ലൊരു എന്താ പറയുക, വെഡിംഗ് ഡേ വിഷസും എന്തായാലും നമ്മുടെ സൈഡിൽ നിന്ന് തീർച്ചയായിട്ടും പറയുന്നു കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ഹായ് ഹീര, ആശംസകൾ പ്രിയപ്പെട്ട അഹല്യയ്ക്കും പിന്നെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും, പ്രിയപ്പെട്ട അമ്മ രത്നാവതി അമ്മയ്ക്കും, വിളയോടി കൃഷ്ണൻ ചേട്ടൻ എന്നിവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഒത്തിരി സ്നേഹത്തോടെ കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നും ബൈജു ചെങ്ങരയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു ചേട്ടാ, തിരിച്ചു നല്ലൊരു ദിവസം ഞാനും വിഷ് ചെയ്യുന്നു കേട്ടോ. എന്റെ അടുത്ത മെസ്സേജ് ശ്രീകുമാർ ആണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. മറവി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ അനുഭവിച്ച കഷ്ടനഷ്ടങ്ങൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടായിരുന്നേനെ. അത് ഒരു പക്ഷേ നമ്മുടെ സന്തോഷത്തെ കൂടി മറക്കാൻ പോകുന്നതായിരിക്കും. ഭൗതിക സുഖങ്ങളോടുള്ള മറവി പ്രാസത്തിനു വേണ്ടി ഒരു മറവിയായി ചിത്രീകരിക്കാം. ആത്മീയ സുഖത്തിൽ നിന്ന് കിട്ടുന്ന മറവി അനുഭവിച്ചറിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറക്കുന്ന അവസ്ഥയാണ് ഈ ആത്മീയ അവസ്ഥ എന്ന് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഒരുവിധത്തിലുള്ള സങ്കടങ്ങളും സംഭാവന ചെയ്യുന്നില്ല എന്നത് തന്നെയല്ലേ യഥാർത്ഥ മറവി? തീർച്ചയായിട്ടും നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾക്ക് മറക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് മറവി കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്. അപ്പൊ ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. അപ്പൊ തിരിച്ചും നല്ലൊരു ദിവസം ഞാൻ അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ഹായ് അഹല്യ എഫ് എം റേഡിയോ വിഷസ്, ശുഭദിനം. ഹായ് ഹീര, മറവി ഉണ്ടാവുന്നത് ആദ്യ ഒരു മണിക്കൂറിൽ 50%. അധികവും എനിക്ക് ഒരു തവണ പാലക്കാട് കളക്ട്രേറ്റിൽ നിന്ന് ഒരു ഫയലിന്റെ കാര്യം അന്വേഷിക്കാൻ ചെന്നു. അപ്പോൾ സെക്ഷൻ ഓഫീസർ പ്രണീത ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്പർ എടുക്കാൻ പറഞ്ഞു, അത് എടുക്കാൻ മറന്നു. അപ്പോൾ ആ മാഡം ഡേറ്റ് വെച്ച് ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചു നൽകി. ഇന്നത്തെ വിഷസ് ജയ ബേക്കറി ഉടമകളായ സരിഗ, നിമ, സച്ചിൻ, സൂര്യപ്രകാശ്, കുർക്കഞ്ചേരി, തൃശൂർ, കായ് നൽകട്ടെ, കേശവദാസ്, കൊല്ലം. ഓക്കെ, ഇതുപോലെ നമ്മൾ ചില സമയത്ത് നമ്മൾ മറന്നെങ്കിൽ ചില ആൾക്കാർ നമ്മളെ ഭയങ്കര അപ്രതീക്ഷിതമായി നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്യും അല്ലെ. തീർച്ചയായിട്ടും. അപ്പൊ കേശവദാസ് ചേട്ടനാണ് നമുക്ക് മെസ്സേജ് അയച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞ ആൾക്കാർക്കൊക്കെ നമ്മൾ വിശ്വസ് കൊടുത്തോണ്ട് ഇതേ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്. സർവം മായ എന്ന സിനിമയിൽ നിന്ന് നമ്മളെല്ലാം മറന്നു പോട്ടെ, സർവം മായയായി പോട്ടെ എന്നൊക്കെ ചില സമയത്ത് നമ്മൾ വിചാരിക്കില്ലേ. മറവി ചില സമയത്ത് നമുക്ക് നല്ലത് തന്നെയാണ്, പക്ഷേ എല്ലാം മറവികളും നല്ലതല്ല. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. അഹല്യ വിശ്വസാണ് നിങ്ങളുടെ കൂടെ. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യെസ്, അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് മെസ്സേജ് അയച്ച ഓരോ മെസ്സേജുകളും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. സോ നെക്സ്റ്റ് മെസ്സേജ്, ഹായ് ഹീര, ഗുഡ് മോർണിംഗ്, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ. ബൈ ശാന്തി, സുമേഷ്, എലപ്പുള്ളി. അപ്പം അങ്ങോട്ട് തിരിച്ചും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. എൻ്റെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഇന്ന് ആശംസകൾ മൈ ഫ്രണ്ട്സ് രേഷ്മ ആൻഡ് മിനി ചേച്ചി, ഓൾ അഹല്യ ടീം, നിഷാന്ത് എറണാകുളത്ത് നിന്നാണ്. രണ്ടു പേർക്കും മെസ്സേജ് അയക്കാൻ മറക്കും എന്നാണ് നിഷാന്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം രണ്ടുപേർക്കും ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഇതേ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്, നമസ്കാരം ഹീരക്കുട്ടി, എന്റെ മറവിയുടെ പിറവിക്ക് കുറച്ച് കാലപ്പഴക്കമുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാനാണ് ഞാൻ മറക്കുക. വെള്ളം തിളപ്പിക്കാൻ അടുപ്പിൽ വെച്ചിട്ട് ബാങ്ക് വരെ പോയ ചരിത്രമുണ്ട്. തിരികെ എത്തിയപ്പോൾ ലാസ്റ്റ് ഡ്രോപ്പും തുള്ളുന്നുണ്ട് ജയിലില്. റേഷൻ കടയിൽ പോയി കാർഡ് വെച്ചിട്ട് വന്നിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടെന്ന് കരുതി ആകെ വേവലാതിയായി പോയി. അഡ്രസ് ഉള്ളതുകൊണ്ട് പിന്നീട് റേഷൻ കടക്കാരൻ അയാളുടെ മകന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. മരുന്ന് കഴിക്കാനുള്ള മറവി അതിന് മക്കൾ പ്രത്യേകം ബോക്സ് വാങ്ങി തന്നിട്ടുണ്ട്. എന്നിട്ടും അത് മറക്കാറുണ്ട്. ഇപ്പോൾ മൊബൈൽ മെഡിസിനൽ അലാം സെറ്റ് ചെയ്തു തന്നിട്ടുണ്ട്. കണ്ണാടി, പിന്നെ അടുക്കളയിലെ സാധനങ്ങൾ, അങ്ങനെ മറവിയുടെ ലിസ്റ്റ് നീളുന്നുണ്ട്. ബോധപൂർവ്വം മറവിയെ കൂട്ടുപിടിച്ചാലേ ഇതിൽ നിന്നൊരു രക്ഷയുള്ളൂ. ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും ഷോ, എന്ത് പറയാനാ, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേരുന്നു അജിത ചേച്ചി. ഓക്കെ അജിത ചേച്ചി, അപ്പൊ എല്ലാവർക്കും ഉള്ള മറവികളൊക്കെ തന്നെയാണ് അജിത ചേച്ചിക്കുള്ളത്. ഗ്യാസ് ഓഫിൽ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ. ഓക്കെ, അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഹീര ആൻഡ് അഹല്യ FM. ടോപ്പിക്, എനിക്കുള്ള ഒരു മറവി പറയാം. ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ മറന്നുപോകുന്നു. ഇതൊരു തെറ്റാണോ ഹീര? എന്റെ ബയോളജിക്കൽ ക്ലോക്ക് ബ്രേക്ക് ഡൌൺ ആയതുകൊണ്ടല്ലേ. ഷിഫ്റ്റ് ഡ്യൂട്ടി ആയതിനു ശേഷം ഇങ്ങനെയാണ് ജീവിതം. അതുകൊണ്ട് ഇപ്പോൾ അലാം വെച്ചാണ് ഉറങ്ങാറ്. മറവിയുള്ള ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ബൈ മറവിയുള്ള അജീഷ് പൊൻപറമ്പ് ഫ്രം എറണാകുളം. ഓക്കെ അജീഷ് ചേട്ടാ, തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അലാം വയ്ക്കാൻ മറന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടിക്ക് കൃത്യമായിട്ട് കയറാത്ത ദിവസങ്ങൾ എന്തായാലും ഉറക്കത്തിൽ നമ്മൾ പെട്ടു പോകാറുണ്ട്. അപ്പോൾ അലാം വയ്ക്കാൻ മറക്കാതിരിക്കാന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാലും അടുത്ത മെസ്സേജ്, നമസ്കാരം ഹീര, സത്യത്തിൽ വിശ്വസ് കേട്ടപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ മിടുക്കന്മാരാണല്ലോ മറന്നു പോകുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ തന്നെ മനസ്സിൽ പറഞ്ഞു, കുഴപ്പമില്ല, നിന്നേക്കാളും മിടുക്കന്മാരുണ്ടെന്ന്. എല്ലാം മറക്കാം ഹീര, നമ്മൾ സ്നേഹിച്ചവർ കൂടെ നമ്മളെ മറക്കുന്ന കാര്യം വളരെ സങ്കടമാണ് മോളെ. ഇതാണ് മനുഷ്യന്മാർ പല വിധത്തിലുണ്ട് എന്ന്

പറയുന്നത്, അവനവന്റെ കാര്യം മറക്കുന്നത് സ്വാഭാവികമാണ്, പക്ഷെ സ്നേഹം കൊടുത്ത് നിന്ന മനുഷ്യന്മാർ എല്ലാം മറന്നുപോകുന്ന കാര്യം വളരെ വിഷമമാണ്. അതുകൊണ്ട് എല്ലാവരും ഓർക്കുക, സ്നേഹം കൊടുത്തവരെ മറക്കരുതെന്ന്. ഹീരയ്ക്കാവട്ടെ ഇന്നത്തെ വിഷസ് നിറച്ചും സ്നേഹം, ശാന്തി കൃഷ്ണ സ്നേഹത്തോട്. താങ്ക് യു ചേച്ചി. അപ്പൊ ശാന്തി ചേച്ചിക്കും നല്ലൊരു ദിവസം, കുറെ സ്നേഹം ദേ അങ്ങോട്ടും കേട്ടോ. അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ഗുഡ് മോർണിംഗ് ഹീരമോളെ, ഇന്നത്തെ ടോപ്പിക് സൂപ്പർ എന്ന് വിളിച്ച് എല്ലാവരുടെയും മറവിക്കഥ സൂപ്പർ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇപ്പോഴാ സമാധാനമായത്, ഞമ്മക്കും കൂട്ടുണ്ടല്ലോ. ഞാനും മറവിയിൽ ഒട്ടും മോശമല്ല. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും അഹല്യ കേൾക്കുന്ന എല്ലാ സ്നേഹമിത്രങ്ങൾക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകളും സൂപ്പർ, ഏറെ സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി പെരുവെമ്പ്. താങ്ക് യു ഇന്ദിര ചേച്ചി, തിരിച്ചു നല്ലൊരു ദിവസം ദേ വിഷ് ചെയ്യുന്നു ഇന്ദിര ചേച്ചിക്ക് കേട്ടോ. എന്റെ അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ആരാണ്, ഒരു നീണ്ട മെസ്സേജാണ്. നമസ്കാരം ഹീര, നല്ല ശബ്ദം, നല്ല അവതരണം, നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഒരു മാസം മുന്നേ സംഭവിച്ച മറിയുടെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല എനിക്ക്. ഞാൻ കൂടുതലായി യൂസ് ചെയ്യുന്ന എംപറോ അർമാനിയുടെ വാച്ച് ഒരു മാസം മുന്നേ നഷ്ടപ്പെട്ടു. 8 വർഷം മുന്നേ എന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റായി തന്ന വാച്ചായിരുന്നു. രാത്രി ജോലി കഴിഞ്ഞ് വരുന്ന വഴി പെരുമ്പാവൂരിൽ വെച്ച് ഞാൻ സമയം നോക്കുമ്പോൾ 10:45 ആയിരുന്നു. പിന്നീട് വീട്ടിൽ വന്ന് വാച്ച് അഴിച്ചു വെക്കാൻ നോക്കുമ്പോൾ വാച്ച് കാണാനില്ല, എവിടെ പോയി എന്ന് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. 8 വർഷമായതാണെങ്കിലും എനിക്ക് ഏറെ പ്രിയപ്പെട്ട വാച്ചായിരുന്നു. ഇന്നലെ എന്റെ മകൻ മാത്തുക്കുട്ടന് പിറന്നാൾ ആശംസകൾ അറിയിച്ച് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ചങ്ങാതിക്കൂട്ടം ചങ്കുകൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഷൈബി മാത്യൂസ് ആണ്, മേത്തല പെരുമ്പാവർന്നൽ. താങ്ക് യു ഷൈബി ചേച്ചി. അപ്പൊ സാരമില്ല കേട്ടോ, വാച്ച് എപ്പോഴെങ്കിലൊക്കെ തിരിച്ചു കിട്ടണം എന്ന് ആലോചിച്ച് നോക്കൂ. കുറെ വർഷം കഴിഞ്ഞാൽ ആ വാച്ച് എപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ് പറയുന്നത് മണിമേഖല ഹരിദാസ് ആണ്. തിരിച്ചു മണിമേഖല ചേച്ചിക്ക് നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം ഹീര, പലതവണ ലൈവിൽ സംസാരിക്കാൻ വിളിച്ചു, ലൈൻ കിട്ടിയില്ല, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭദിനമാകട്ടെ എന്ന് ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ കോയമ്പത്തൂർന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചന്ദ്രേട്ട തിരിച്ചും നല്ലൊരു ദിവസം വിഷയുന്നു കേട്ടോ. അടുത്തത് ഗുഡ് മോർണിംഗ് ഹീര എന്ന് പറഞ്ഞിട്ട് ഉഷ കൊട്ടേക്കാട് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അടുത്ത മെസ്സേജ് ഷീബ ചേച്ചിയാണ്. ഹായ് ഹീരക്കുട്ടി, എല്ലാവർക്കും അടിപൊളി ശുഭദിനം ആശംസിക്കുന്നു എന്ന് ഷീബ ദിനേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടുത്ത മെസ്സേജ് കവിതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിത ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ശുഭദിനം ഹീര, പാട്ടുകളും പൊളി, എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചില മറവി കഥ കേട്ട് കുറേ ചിരിച്ചു. മറവി പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കുറെ സ്മൈലീസ് ഒക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം കവിത ചേച്ചിക്ക് ഞാൻ വിഷ് ചെയ്യുന്നു. ആൻഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനത് ഇവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ പറയാണ്. നല്ലൊരു പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തു. എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് RG ഹീര സെയിങ് ടാറ്റാ ബൈ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

0: Celluloid.
1: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, സെല്ലുലോയിഡ് ഇന്നത്തെ സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ വിശേഷവുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി നമ്മൾ സെല്ലുലോയിഡിൽ പറയാൻ പോകുന്ന ആ ഒരു സിനിമ ഏതാണെന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുൻപ് സ്വന്തം ലൈഫിൽ നടന്ന ഏറ്റവും വലിയൊരു രഹസ്യം ഈ ഒരു ലോകത്തോട് തുറന്നു പറയാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു രഹസ്യം ഒരു കൊലപാതകത്തെ കുറിച്ച് കൂടിയാണെങ്കിലോ? അതും ഇന്നലെയോ കഴിഞ്ഞ മാസമോ ഒന്നും നടന്നൊരു കൊലപാതകമല്ല, 40 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകം. കൊലപാതകം നടന്നിട്ടുണ്ട്, പക്ഷെ മൃതദേഹം ആരുടേതാണെന്ന് പോലും ആർക്കും അറിയാത്ത ഒരു കൊലപാതകം. അങ്ങനെ ഒരു ചോദ്യം കൊണ്ട് തുടങ്ങുന്ന സിനിമയാണ് രേഖാചിത്രം. ഒരു മിസ്റ്ററി ത്രില്ലർ എന്നതിലുപരി മലയാള സിനിമയുടെ ചരിത്രത്തെയും ഒരു യഥാർത്ഥ അന്വേഷണത്തെയും ഒരുമിച്ച് കൂട്ടിയിണക്കിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം. ഈ ഒരു സിനിമയുടെ കഥ ആരംഭിക്കുന്നത് ഒരു കാട്ടിൽ നിന്നാണ്. വയസ്സായ ഒരു മനുഷ്യൻ, പേര് രാജേന്ദ്രൻ, അയാൾ കാട്ടിലേക്ക് പോവാണ്. അവിടെ അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ലൈവിൽ വരുന്നു. പിന്നെ ലോകം കേൾക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ, 1985 ഞാനും വേറെ രണ്ടുപേരും ചേർന്ന് ഒരു പെൺകുട്ടിയെ കൊന്ന് ഈ ഒരു കാട്ടിൽ കുഴിച്ചിട്ടിരിക്കുന്നു. ഒരു നിമിഷം, അടുത്ത നിമിഷം ആ വാക്കുകൾ കേട്ട് ലൈവ് കാണുന്നവരെല്ലാം ഞെട്ടിത്തെരിക്കുകയാണ്. പിന്നീട് കാണുന്ന അടുത്ത മൊമെന്റിൽ സ്വന്തം തലയിൽ തോക്ക് ചൂണ്ടി അയാൾ ആത്മഹത്യ ചെയ്യുന്നു. പോലീസിനത് ആദ്യം ഒരു ആത്മഹത്യ കേസ് മാത്രമായിരുന്നു, പക്ഷെ ആ ലൈവ് വീഡിയോ എല്ലാം മാറ്റിമറിക്കുകയാണ്. പോലീസ് അയാൾ പറഞ്ഞ അതേ ഒരു സ്ഥലത്ത് കുഴിച്ചു നോക്കുന്നു. മണ്ണിനടിയിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു സ്ത്രീയുടെ അസ്ഥികൂടം, വർഷങ്ങളായി മണ്ണിൽ കിടന്നിരുന്ന ആ ഒരു അസ്ഥികൂടം. അതിന്റെ അടുത്ത് ഒരു പാദസരം, പക്ഷേ ആ സ്ത്രീ ആരാണ്? ആരാണ് കൊന്നത്? എന്തിനാണ് കൊന്നത്? ഒരാൾക്ക് പോലും അറിയില്ല. അവിടെയാണ് സിനിമയിലെ നായകൻ എത്തുന്നത്, CI വിവേക് ഗോപിനാഥ്. പക്ഷേ സിനിമയിലെ പദവി ഹീറോ പോലെയല്ല വിവേക്. അയാൾ ഒരു വിജയ പോലീസുകാരനൊന്നുമല്ല, സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു ഓഫീസറാണ്. ഓൺലൈൻ റമ്മി കളിച്ചതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് അയാളുടെ പേരും അഭിമാനവും ഒക്കെ നഷ്ടമായിരുന്നു. അങ്ങനെ മാധ്യമങ്ങളും സമൂഹവും അയാളെ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കേസ്. വീണ്ടും ഒരു നല്ല ഓഫീസറാണെന്ന് തെളിയിക്കേണ്ട അവസ്ഥയിലാണ് ശരിക്കും വിവേക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കേസ് അയാളുടെ കയ്യിലെത്തുന്നതും. അങ്ങനെ ആദ്യ ദിവസം തന്നെ, സാധാരണ ഒരു ആത്മഹത്യ കേസ് എന്ന് കരുതിയ കേസ് ഇപ്പോൾ ഒരു 40 വർഷം പഴക്കമുള്ള കൊലക്കേസായിട്ട് മാറുന്നു. അവിടെ നിന്ന് വിവേക് അന്വേഷണം തുടങ്ങുന്നു. ആദ്യം രാജേന്ദ്രൻ പറഞ്ഞ പേരുകളാണ് അന്വേഷിക്കുന്നത്, ഫ്രാൻസിസ്, വക്കച്ചൻ. ആരാണിവർ? എവിടെയാണിവർ? ഇപ്പോഴും ഇവർ ജീവിച്ചിരിപ്പുണ്ടോ? അതേസമയം ഫോറൻസിക്കിന്റെ റിപ്പോർട്ടും വരികയാണ്. അസ്ഥികൂടം ഒരു യുവതിയുടേതാണ്, പക്ഷേ തിരിച്ചറിയാൻ കഴിയുന്ന തെളിവുകളൊന്നും തന്നെ ഇല്ല. വിരലിന്റെ അടയാളങ്ങളില്ല, മുഖമില്ല, ഫോട്ടോയില്ല, പേരില്ല. അവശേഷിച്ചതും ഒരു അസ്ഥികൂടവും ഒരു പാദസരവും മാത്രം. ഇവിടെ നിന്നാണ് ആ ഒരു സിനിമ യഥാർത്ഥത്തിൽ ഒരു അന്വേഷണം ആരംഭിക്കുന്നത്. വിവേക് പഴയ പോലീസ് സ്റ്റേഷൻ രേഖകളൊക്കെ തിരയാൻ തുടങ്ങുകയാണ്. 1985 മിസ്സിംഗ് കേസുകൾ ഒന്നൊന്നായിട്ട് തുറക്കാണ്. എത്രയോ ഫയലുകൾ, പൊടി പിടിച്ച കിടക്കുന്ന രേഖകൾ. ഓരോ ഫയലും തുറക്കുമ്പോൾ ഒരു പുതിയ കഥ, ഓരോ പേരിനു പിന്നിൽ ഒരു കുടുംബം, ഓരോ കുടുംബത്തിനു പിന്നിൽ ഒരു കാത്തിരിപ്പ്. പക്ഷേ ഒന്നും ഈ ഒരു അസ്ഥികൂടവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. അന്വേഷണം വീണ്ടും നിലയ്ക്കുന്നു. ഇവിടെയാണ് സംവിധായകൻ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. 1985 മലയാള സിനിമയുടെ ലോകം. ഷൂട്ടിംഗ്, ലൊക്കേഷനുകൾ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ, സിനിമയെ സ്വപ്നം കണ്ട് നടക്കുന്ന 100 കണക്കിന് ചെറുപ്പക്കാർ, അവിടെ എവിടെയോ ഈ ഒരു കേസിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നു എന്ന സൂചനകൾ സംവിധായകൻ നൽകുന്നു. വിവേക് അതുവരെ അറിഞ്ഞിരുന്നില്ല ഒരു കാര്യം, താൻ അന്വേഷിക്കുന്നത് ഒരു കൊലക്കേസ് മാത്രമല്ല, ഒരു സ്വപ്നത്തിന്റെ മരണം കൂടിയാണ്, ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്, മലയാള സിനിമയുടെ ചരിത്രവുമായിട്ട് ബന്ധമുള്ള ഒരു മറഞ്ഞ അധ്യായമാണ്. അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് വിവേകിന് ഒരു പഴയ പരാതി കിട്ടാണ്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ ഷൂട്ടിങ്ങിനിടെ കാണാതായി. അതൊരു പെൺകുട്ടിയായിരുന്നു കേട്ടോ, അവളുടെ പേര് രേഖ. ആ പേര് കേട്ട നിമിഷം വിവേകിന്റെ അന്വേഷണവും സിനിമയുടെ കഥയും ഒരുപോലെ പുതിയ വഴിത്തിരിവിലേക്ക് തിരിയാണ്. ആരാണ് രേഖ? അവൾ ശരിക്കും ഈ അസ്ഥികൂടത്തിന്റെ ഉടമയാണോ, അല്ലെങ്കിൽ അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു സൂചന മാത്രമാണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മൾ ഇനി പോവാനായിട്ട് പോകുന്നത്. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്, കീപ് ഓൺ ലിസണിംഗ് ഹലീഫും 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു കൊലപാതകത്തിന്റെ വാതിൽ എങ്ങനെ വീണ്ടും തുറന്നുവെന്നായിരുന്നു ആ ഒരു കാര്യത്തിൽ നിന്നാണ് ഈ ഒരു കഥ ആരംഭിക്കുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സെല്ലാർഡ്. കൂടെയുള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. ഒരു ആത്മഹത്യ, അതിനു മുൻപ് നടന്നൊരു ലൈവ് വീഡിയോ, അതിലെ കുറ്റസമ്മതം, കാട്ടിൽ നിന്ന് കണ്ടെത്തിയ ഒരു അസ്ഥികൂടം, അങ്ങനെ ഒരു കേസിന്റെ ചുമതല ഏറ്റെടുക്കുകയാണ് CI വിവേക് ഗോപിനാഥ്. പക്ഷേ അന്വേഷണം തുടങ്ങിയതുപോലെ എളുപ്പമായിരുന്നില്ല അത്. കാരണം അയാളുടെ മുന്നിലുണ്ടായിരുന്നത് ഒരു മൃതദേഹം മാത്രമല്ല അല്ലെ, 40 വർഷം പഴക്കമുള്ള ഒരു സൈലൻസ്, ഒരു നിശബ്ദത കൂടിയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വർഷങ്ങളായിട്ട് ആരും ചോദിക്കാത്ത ചോദ്യങ്ങളായിരുന്നു വിവേക് ആദ്യം ചെയ്യുന്നത്. 1985 ആ പ്രദേശത്ത് കാണാതായ സ്ത്രീകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. പഴയ രജിസ്റ്ററുകൾ, മിസ്സിംഗ് കേസ് ഫയലുകൾ, പോലീസ് ഡയറികൾ, അങ്ങനെ ഓരോന്നും അദ്ദേഹം പരിശോധിക്കുകയാണ്. ഓരോ പേജ് മറിക്കുമ്പോഴും അയാൾ പ്രതീക്ഷിക്കുന്നത് ഒരു പേരാണ്, രേഖ. പക്ഷേ ഓരോ തവണയും നിരാശ മാത്രമാണ്. അങ്ങനെ ഒരു തെളിവും ആ ഒരു അസ്ഥികൂടത്തിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ അന്വേഷണത്തിനിടെ ഒരു ചെറിയ സൂചന ലഭിക്കുകയാണ്. 1985 നടന്ന സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ കാണാതായ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കുറിച്ചുള്ള പഴയ പരാമർശം. ആ സിനിമയുടെ പേര് കാതോട് കാതോരം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു സിനിമ. വിവേകിന് ആദ്യം അത് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ആ ഒരു ഫയല് തുറക്കുന്ന നിമിഷം അന്വേഷണത്തിന്റെ ദിശ തന്നെ മാറുന്നുണ്ട്. കാരണം ആ ഷൂട്ടിങ്ങിനിടെ ഒരു പെൺകുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷമായിരുന്നു. അവളുടെ പേരായിരുന്നു രേഖ. ആ പേര് കേട്ട നിമിഷം മുതൽ വിവേക് ആ പെൺകുട്ടിയുടെ ജീവിതം അന്വേഷിക്കാനായിട്ട് തുടങ്ങുന്നു. രേഖ ആരായിരുന്നു? സിനിമയെ സ്വപ്നം കണ്ട ഒരു സാധാരണ പെൺകുട്ടി, ഒരു വലിയ നായികയാകണമെന്ന ആഗ്രഹവുമായി സിനിമാ സെറ്റുകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി ജോലി ചെയ്തിരുന്ന ഒരാൾ. അന്നത്തെ കാലത്ത് സിനിമയിൽ അവസരം ലഭിക്കുക എന്നതൊരു എളുപ്പമായിരുന്ന കാര്യമായിരുന്നില്ലേ. എന്നാൽ സ്വപ്നം കൈവിടാനായിട്ട് അവളും തയ്യാറായിരുന്നില്ല. അവളെക്കുറിച്ച് അറിയാവുന്ന ആളുകളെ വിവേക് കണ്ടുമുട്ടാനായിട്ട് പിന്നീട് തുടങ്ങാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചിലർക്ക് അവളെ ഓർമ്മയുണ്ട്. വളരെ പാവായിരുന്നു, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, ഒരു ദിവസം വലിയ നടിയാകുമെന്ന് പറയുമായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. പക്ഷെ ഒരു കാര്യം എല്ലാവരും പറയുന്നുണ്ട്, ഒരു ദിവസം അവൾ അപ്രത്യക്ഷയായി, പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇവിടെയാണ് സംവിധായകൻ സിനിമയുടെ ഏറ്റവും മനോഹരമായ ഭാഗം കാണിക്കുന്നത്. ഇതൊരു കൊലപാതക അന്വേഷണം മാത്രമല്ല അല്ലേ, ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങളെ അന്വേഷിക്കുന്ന യാത്ര കൂടിയാണ്. വിവേക് രേഖയുടെ ജീവിതം അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പ്രേക്ഷകരും പതിയെ അവളോട് മാനസികമായിട്ട് അടുക്കാനായിട്ട് തുടങ്ങുമെന്നതാണ് കേട്ടോ. അവൾ ശരിക്കും എവിടേക്കാണ് പോയെ? എന്തുകൊണ്ടാണ് ആരും അവളെ അന്വേഷിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഒരു മിസ്സിംഗ് കേസ് വർഷങ്ങളോളം പൊടിപിടിച്ചു കിടന്നത്? ഈ ചോദ്യങ്ങളാണ് സിനിമയെ പിന്നീട് മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യം. അങ്ങനെ അന്വേഷണം വീണ്ടും മുന്നോട്ട് പോവാണ്. വിവേക് പഴയ സിനിമാ യൂണിറ്റിലെ ആളുകളെ എല്ലാം അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. അസിസ്റ്റന്റ് ഡയറക്ടർമാർ, ജൂനിയർ ആർട്ടിസ്റ്റ്, സപ്ലയർ, അന്ന് ഷൂട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ചില ജീവനക്കാർ, ഓരോരുത്തരും ഓരോ ചെറിയ ചെറിയ വിവരങ്ങൾ നൽകുന്നുണ്ട്. ആ വിവരങ്ങൾ ഓരോന്നും ഒരു പസിലിന്റെ കഷ്ണങ്ങൾ പോലെ വിവേക് അങ്ങനെ ഒന്നിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കഥ വായിക്കാൻ തുടങ്ങുകയാണ്. അതിനിടെയാണ് ഒരു കന്യാസ്ത്രീയെ കുറിച്ച് വിവരം ലഭിക്കുന്നത്, സിസ്റ്റർ സ്റ്റെഫി. രേഖയുമായി ഏറ്റവും കൂടുതൽ സംസാരിച്ച ആളുകളിൽ ഒരാൾ. വിവേക് അവരെ കാണാനായിട്ട് പോവാണ്. അവിടെ നിന്നാണ് അന്വേഷണത്തിന് പുതിയൊരു വെളിച്ചം ലഭിക്കുന്നത്. സിസ്റ്റർ സ്റ്റെഫി പറയുന്നത് രേഖ വളരെ നല്ല പെൺകുട്ടിയായിരുന്നു. ഒരു രാത്രിക്ക് കോൺവെന്റിൽ താമസിക്കാനായിട്ട് അവൾ ക്ഷണിച്ചിരുന്നു. പക്ഷേ അടുത്ത ദിവസം രാവിലെ രേഖയില്ല. അതോടൊപ്പം കോൺവെന്റിലെ പണവും കാണാനില്ല. അതിനുശേഷം എല്ലാവരും രേഖയെ കള്ളി എന്ന് വിശ്വസിച്ചു. ആ സംഭവത്തിന് ശേഷം അവൾ ഒരിക്കലും തിരികെ വന്നില്ല. പക്ഷേ വിവേക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, സിസ്റ്റർ സ്റ്റെഫിയുടെ വാക്കുകളിൽ രേഖയോടുള്ള ഒരു വെറുപ്പില്ല, മറിച്ച് വിശ്വാസമാണ്. രേഖ അങ്ങനെ ചെയ്യില്ല. ഈ ഒരു വാചകം വിവേകിനെ വീണ്ടും ചിന്തിപ്പിക്കുകയാണ്. എങ്കിൽ കോൺവെന്റിലെ പണം ആരാണ് എടുത്തത്? രേഖ ശരിക്കും മോഷ്ടാവായിരുന്നു, അതോ ആരൊക്കെയോ അവളെ മോഷ്ടാവാക്കി മാറ്റിയോ? ഈ ഒരു സംശയങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുന്നതിന് മുൻപ് തന്നെ കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാൾ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയാണ്. അവിടെ നിന്നാണ് വിവേക് തിരിച്ചറിയുന്ന ഒരു കാര്യം, താൻ അന്വേഷിക്കുന്ന കേസ് വെറുമൊരു പഴയ കേസല്ല, ഇന്നും ആരോ സത്യം മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കേസ് കൂടിയാണ്. ആ ഒരു തിരിച്ചറിവോടെ അന്വേഷണം കൂടുതൽ അപകടകരമായ വഴിയിലേക്ക് അടുക്കുന്നു. തുടർന്ന് കേൾക്കാം സെല്ലാർഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സലാഡ്. സലാഡിൽ ഇന്നത്തെ സിനിമാ വിശേഷം രേഖ ചിത്രം. തുടർന്ന് കേൾക്കാം, ഒരു നല്ല അന്വേഷണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അതായത് അതൊരു കുറ്റവാളിയെ കണ്ടെത്തുക മാത്രമല്ല, അല്ലെ, ഇരയുടെ ജീവിതവും നമ്മളെ പരിചയപ്പെടുത്തുക എന്നതുകൂടിയാണ്. അങ്ങനെ വിവേക് ഗോപിനാഥന്റെ അന്വേഷണം ഇപ്പോൾ അതേ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി അയാൾ അന്വേഷിക്കുന്നത് ഒരു അസ്ഥികൂടത്തിന്റെ പേരല്ല, രേഖ എന്ന പെൺകുട്ടിയുടെ ജീവിതമാണ്. ഒരു വലിയ സിനിമാ നടിയാകണം, മമ്മൂട്ടിയുടെ നായികയായി ഒരിക്കലെങ്കിലും അഭിനയിക്കണം, അത്രയും ഉണ്ടായിരുന്നുള്ള ആ പെൺകുട്ടിയുടെ ഒരു സ്വപ്നം. ആ സ്വപ്നമാണ് അവളെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്കൊക്കെ എത്തിച്ചത്. പക്ഷേ വിധി അവൾക്കായി മറ്റൊന്നായിരുന്നു കരുതി വെച്ചിരുന്നത്. അങ്ങനെ വിവേക് അന്വേഷണം തുടർന്നപ്പോൾ ഓരോ തെളിവും രേഖയെ കൂടുതൽ അടുത്തറിയാനായിട്ട് സഹായിക്കാൻ തുടങ്ങാണ്. പത്രങ്ങളിൽ എഴുതിയതുപോലെ ആളുകൾ വിശ്വസിച്ചതുപോലെ ഒരു കഴിയുമല്ല, അവൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്തെത്തിയ ഒരു സാധാരണ പെൺകുട്ടി മാത്രമായിരുന്നു. സിസ്റ്റർ സ്റ്റിഫിയുമായുള്ള സംഭാഷണം വിവേകിന്റെ സംശയങ്ങൾ കൂടുതലായിട്ട് ശക്തമാക്കാണ്. കാരണം സിസ്റ്റർ ഒരേ ഒരു കാര്യം മാത്രമാണ് ആവർത്തിച്ച് പറയുന്നത്, രേഖയ്ക്ക് ആ മോഷണം ചെയ്യാനായിട്ട് കഴിയില്ല. ആ ഒരു വാചകമാണ് അന്വേഷണത്തിന് ദിശ മാറ്റുന്നത്. അതേസമയം വിവേക കണ്ടെത്തിയ പ്രധാന സാക്ഷികൾ ഓരോരുത്തരായി ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടാനായിട്ട് തുടങ്ങാണ്. കേസ് അവസാനിപ്പിക്കണമെന്ന് പല ഭാഗത്തു നിന്നും സമ്മർദ്ദം വരുന്നു. മുകളിലെ ഉദ്യോഗസ്ഥർ പോലും അന്വേഷണം മറ്റൊരു ഏജൻസി കൈമാറാനായി തീരുമാനിക്കുന്നു. എന്നാൽ വിവേക് പിന്നോട്ട് പോകാനായിട്ട് തയ്യാറായിരുന്നില്ല. കാരണം അയാൾക്ക് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു, 1985 നടന്ന കുറ്റകൃത്യത്തിന്റെ നിഴൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ ഒരാൾ ഇന്നും സത്യം മറയ്ക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അന്വേഷണം വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് വിവേക് ഒരു നിർണായക വ്യക്തിയെ കണ്ടെത്തുകയാണ്, ആ പഴയ സംഭവത്തിന്റെ സാക്ഷിയായ ഒരാൾ. വർഷങ്ങളായി മനസാക്ഷിയുടെ ഭാരം ചുമന്ന് ജീവിച്ച ഒരു മനുഷ്യൻ. അയാളിൽ നിന്നാണ് വിവേക് ഞെട്ടിക്കുന്ന ആ ഒരു സത്യം അറിയുന്നത്. രേഖയെ കൊന്നത് രാജേന്ദ്രനോ ഫ്രാൻസിസോ വിൻസെന്റോ അല്ല, അവർ മൃതദേഹം മറച്ചവരാണ്. യഥാർത്ഥ കൊലപാതകം നടന്നത് മറ്റൊരിടത്താണ്. അതിനു പിന്നിൽ പ്രവർത്തിച്ചത് പണത്തിനോടുള്ള അത്യാഗ്രഹമാണ്. കോൺവെന്റിലെ പണം മോഷ്ടിച്ച കുറ്റം രേഖയുടെ മേൽ ചുമത്താൻ തയ്യാറാക്കിയ ആ ഒരു ഗൂഢാലോചന. ആ ഗൂഢാലോചനയിൽ നിരപരാധിയായ രേഖ ഇരയായി മാറുകയായിരുന്നു. അങ്ങനെ ആ ഒരു സത്യം കേൾക്കുമ്പോൾ വിവേക് ഒരു നിമിഷം മിണ്ടാതെ ഇരുന്നു പോകുന്നുണ്ട്. കാരണം 40 വർഷമായി എല്ലാവരും രേഖയെ ഒരു കള്ളിയായി ഓർത്തു. പക്ഷേ അവൻ ഒരു സ്വപ്നമായി സിനിമയിലേക്ക് വന്ന നിരപരാധിയായ ഒരു പെൺകുട്ടി മാത്രമായിരുന്നു. അവളുടെ ജീവിതം അവസാനിച്ചത് അവളുടെ തെറ്റല്ല, മറ്റുള്ളവരുടെ അത്യാഗ്രഹമായിരുന്നു. ഇവിടെയാണ് രേഖാ ചിത്രം ഒരു സാധാരണ മർഡർ മിസ്റ്ററിയിൽ നിന്ന് ഒരു ഇമോഷണൽ ജേണിയിലേക്കായി മാറുന്നത്. പ്രേക്ഷകനും ഈ ഒരു ഘട്ടത്തിൽ രേഖയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങുന്ന ഒരു പോയിന്റ്. അങ്ങനെ ഇപ്പോൾ വിവേകിന്റെ മുന്നിൽ ഒരു വലിയ വെല്ലുവിളി മാത്രമാണ് കേട്ടോ ബാക്കിയുള്ളത്. സത്യം അറിയാം, പക്ഷെ അത് കോടതിയിൽ തെളിയിക്കാനായി തെളിവുകൾ വേണം. തെളിവില്ലെങ്കിൽ ഈ കേസ് വീണ്ടും അടിച്ചു കൂട്ടപ്പെടും. അപ്പോൾ വിവേക ഒരു അവസാന തെളിവ് എങ്ങനെയായിരിക്കും കണ്ടെത്തുന്നത്? യഥാർത്ഥ കുറ്റവാളി നിയമത്തിന് മുന്നിലെത്തുമോ? രേഖയുടെ പേരൊടുവിൽ ശുദ്ധീകരിക്കപ്പെടുമോ? ആ നിർണായകമായ നിമിഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്, കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4. കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: യെസ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഓരോ അന്വേഷണത്തിനും ഒരു അവസാനമുണ്ടല്ലേ. പക്ഷെ ചില അന്വേഷണങ്ങൾ അവസാനിക്കുമ്പോൾ സന്തോഷമായിരിക്കില്ല, ഒരു വലിയ ഒരു നൊമ്പരമാണ് ബാക്കിയുണ്ടാവാറ്. അങ്ങനെ ഒരു ചിത്രമാണ് രേഖാചിത്രം. വിവേക് ഗോപിനാഥ് വർഷങ്ങളായി മറഞ്ഞു കിടക്കുന്ന സത്യത്തിന്റെ തൊട്ടരികിൽ എത്തി നിൽക്കുന്ന ഒരു നിമിഷം. രേഖ ഒരു കള്ളിയല്ല, ഒരു കുറ്റവാളിയല്ല, മറ്റൊരാളുടെ അത്യാഗ്രഹത്തിന്റെയും സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഇരയാകപ്പെട്ടവൾ. പക്ഷേ ആ ഒരു കാര്യം മനസ്സിലായതുകൊണ്ട് മാത്രം നീതി ലഭിക്കണമെന്നില്ലാലേ, അതിനു വേണ്ടത് തെളിവുകളായിരുന്നു. ആ ഒരു കേസിനെ തെളിയിക്കണം, അങ്ങനെ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. വിവേക് വീണ്ടും പഴയ തെളിവുകളെല്ലാം ഒന്നിച്ചു ചേർക്കാണ്. ഓരോ മൊഴിയും ഓരോ ഫോട്ടോയും ഓരോ കത്തും അങ്ങനെ ഓരോരോ ഓർമ്മകളും. അപ്പോഴാണ് വർഷങ്ങളായി എല്ലാവരും വിശ്വസിച്ചിരുന്ന കഥ പൂർണ്ണമായും തെറ്റായിരുന്നുവെന്ന് അയാൾ തെളിയിക്കുന്നത്. രേഖ കോൺവെന്റിലെ പണം മോഷ്ടിച്ച് ഒളിച്ചോടിയ ഒരാളല്ല, കോൺവെന്റിലെ പണം മോഷ്ടിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് സാക്ഷിയായതുകൊണ്ടാണ് അവൾ കൊല്ലപ്പെട്ടത്. യഥാർത്ഥ കുറ്റത്തിന് പിന്നിൽ പുഷ്പവും വിൻസെന്റും രാജേന്ദ്രനും ഫ്രാൻസിസും പിന്നീട് മൃതദേഹം മറവ് ചെയ്യാനായി സഹായിച്ചവരും. അങ്ങനെ സത്യം പുറത്തു വരുന്നു. വർഷങ്ങളായി മാന്യരായി ജീവിച്ച ചിലരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു. വിവേക് നേരിട്ട് വിൻസെന്റിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. നിയമത്തിൽ നിന്ന് വർഷങ്ങളോളം രക്ഷപ്പെട്ടൊരാൾ, പക്ഷേ സത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. അങ്ങനെ വിവേക തെളിവുകൾ ഒന്നൊന്നായി നിർത്തുന്ന സമയത്ത് നിശബ്ദത പോലും കുറ്റസമ്മതമായിട്ട് മാറാണ്. അങ്ങനെ അവസാനം സ്വന്തം ഭൂതകാലം മറയ്ക്കാനായിട്ട് കഴിയില്ലെന്ന് മനസ്സിലാക്കി വിൻസെന്റിന്റെ ജീവിതവും അവിടെ തകരാണ്. കുടുംബവും സത്യത്തിന്റെ ആഘാതം നേരിടേണ്ടി വരുന്നു. എന്നാൽ ഈ ഒരു സിനിമയുടെ യഥാർത്ഥ ക്ലൈമാക്സ് കുറ്റവാളിയെ പിടിക്കുന്നതല്ല, അത് രേഖയ്ക്ക് അവളുടെ പേര് തിരിച്ചു കിട്ടുന്ന ഒരു നിമിഷമാണ്. 40 വർഷം ഒരു കള്ളിയെന്ന മുദ്രയോട് ജീവിച്ച ഒരു ഓർമ്മ. പക്ഷേ ഒടുവിൽ അവൾ നിരപരാധിയാണെന്ന് ലോകം തിരിച്ചറിയുന്നു. വിവേക് രേഖയുടെ കുടുംബത്തെ കണ്ടെത്തുന്നുണ്ട് അവളുടെ സഹോദരി ആശ, വർഷങ്ങളായി ഒരു മറുപടിക്കായി കാത്തിരിക്കുന്ന കുടുംബം. അവർക്കൊടുവിൽ സത്യം അറിയാൻ വേണ്ടി കഴിയുന്നുണ്ട്. അസ്ഥികൂടം എന്നതൊരു നമ്പറല്ല, അതിനൊരു പേരുണ്ട്, രേഖ. അങ്ങനെ ഈ ഒരു സിനിമയുടെ അവസാന നിമിഷങ്ങൾ വളരെ ഹൃദയസ്പർശിയായിട്ടാണ് അവസാനിക്കുന്നത്. രേഖയ്ക്ക് ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു? ഒരിക്കലെങ്കിലും സിനിമയിൽ തിളങ്ങുക, തന്റെ പ്രിയതാരം മമ്മൂട്ടിയെ നേരിൽ കാണുക, അവൾ അയച്ച കത്തുകൾക്ക് മറുപടി ലഭിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ ആ സ്വപ്നം സഫലമായില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അവൾക്കായി വന്നിരുന്ന മമ്മൂട്ടിയുടെ ഓട്ടോഗ്രാഫ് വിവേക് അവളുടെ കുടുംബത്തിന് കൈമാറുന്ന രംഗം. അതൊരു ഓട്ടോഗ്രാഫ് മാത്രമല്ല, ഒരിക്കലും പൂവണിയാതെ പോയ ഒരു സ്വപ്നത്തോടുള്ള ആദരവ് കൂടിയായിരുന്നു. ആ നിമിഷത്തിലാണ് ഈ ഒരു സിനിമ ഒരു ക്രൈം ത്രില്ലറിൽ നിന്ന് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വികാരമായിട്ട് മാറുന്നത്. യുവർ ഫ്രണ്ട്സ്, ഈ രേഖാചിത്രം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് സത്യം ചിലപ്പോൾ വൈകിയെത്താം, പക്ഷേ അതൊരിക്കലും ഇല്ലാതാകില്ല എന്നൊരു കാര്യം. അതായത് ഒരു നിരപരാധിയെ കുറിച്ച് സമൂഹം പറയുന്ന കഥകൾ എല്ലാം സത്യമാകണമെന്നില്ലാലേ. ഒരു സ്വപ്നം മണ്ണിനടിയിൽ കുഴിച്ചു മൂടിയാലും ആ സ്വപ്നത്തിന്റെ ഓർമ്മയെ ഇല്ലാതാക്കാനായിട്ട് ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് രേഖാചിത്രം ഒരു മർഡർ മിസ്റ്ററി അല്ല, അതൊരു പെൺകുട്ടിയുടെ സ്വപ്നത്തിന്റെ കഥയാണ്, വൈകിയെങ്കിലും ലഭിച്ച നീതിയുടെ കഥയാണ്. സിനിമയെ സ്നേഹിച്ച ഒരു ആരാധകയ്ക്കുള്ള ആദരാഞ്ജലിയാണ്. ചില ചിത്രങ്ങൾ ചുവരിൽ വരയ്ക്കപ്പെടും, ചില ചിത്രങ്ങൾ മനസ്സിൽ. പക്ഷെ ചില രേഖാചിത്രങ്ങൾ കാലം മാറ്റാൻ ശ്രമിച്ചാലും ഒരിക്കലും ആയില്ല. അങ്ങനെ ഇന്നത്തെ സെല്ലാടിന്റെ സിനിമാ വിശേഷം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു മികച്ച സിനിമയുടെ കഥയുമായിട്ട് നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് അഖിലിയ ഫ്രം 90.4 കെ ടി കെ.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
3: അതെ, ഗിയർ മാറ്റുമ്പോ ക്ലച്ച് ചവിട്ടണോ? സീറ്റ് ബെൽറ്റ് എപ്പോഴാ ഇടണ്ടേ? ഈ റോഡിലാ മഞ്ഞ വരയില്ലേ, അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ നമുക്ക്. ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? എന്റെ കയ്യിൽ അതിന് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട്. ഇതിനൊക്കെയുള്ള ഉത്തരം അറിയാത്ത പല ആളുകളും ഇപ്പോഴും റോഡിലൂടെ നടക്കുന്നുണ്ടല്ലേ. ഈ ഉത്തരങ്ങൾ തപ്പി ഇനി ആരും നെറ്റോട്ട് ഓടണ്ട. കാരണം ഉത്തരങ്ങൾ ഇനി നമ്മുടെ സ്കൂളിൽ പിള്ളേര് ഇരുന്ന് പഠിക്കാൻ പോവാണ്. റോഡ് മര്യാദയും റോഡ് സുരക്ഷയും കേരളത്തിലെ സ്കൂൾ പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കാൻ ആലോചിക്കുന്നതായിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ CP ജോൺ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മാസ് തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ചെറിയ ക്ലാസ്സുകളിൽ റോഡ് മര്യാദ പഠിപ്പിച്ച് അങ്ങ് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും മന്ത്രിയോട് എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, അതിപ്പോ ആലോചിക്കാൻ എന്തിരിക്കുന്നു മന്ത്രി സാറെ. നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഇതൊരു കിടുക്കൻ തീരുമാനമാണ്. വരുന്ന തലമുറയെങ്കിലും റോഡിൽ മര്യാദക്കാരാകട്ടെ അല്ലേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഷോ കാലിഡോസ്കോപ്പ് ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: always be.
1: Kaleidoscope, information plus entertainment.
2: ഇനി മുതൽ സ്കൂളുകളില് റോഡ് സുരക്ഷ, റോഡിലിറങ്ങുമ്പോൾ മര്യാദക്കാരായിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് റോഡിലെ സിഗ്നൽസ്, റോഡിൽ എന്തിനാണ് സീബ്ര ലൈൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കും. ചെറിയ ക്ലാസ് മുതലേ റോഡ് സുരക്ഷ ഒരു വിഷയമായിരിക്കും, പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഇത് മാത്രമല്ല, നമ്മുടെ റോഡുകളില് കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു മാസ് പ്ലാനും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. സീബ്ര ലൈൻ എന്ന് പറഞ്ഞാൽ അത് കാട്ടിലെ സീബ്രയ്ക്കുള്ള വരിയല്ല, മനുഷ്യർക്ക് സുരക്ഷിതമായിട്ട് റോഡ് ക്രോസ് ചെയ്യാനുള്ളതാണ് എന്ന് പല ആളുകൾക്കും അറിയില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മൾ റോഡിലോട്ടൊന്ന് ഇറങ്ങുകയാണെങ്കിൽ സീബ്ര ക്രോസിലൂടെ ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാലും അവിടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യണം എന്നുള്ള മിനിമം ബോധം പോലും, ആ കോമൺ സെൻസ് പോലും റോഡിലിറങ്ങി വണ്ടി ഓടിക്കുന്ന ആളുകൾക്കില്ല. അപ്പോൾ കാൽനട യാത്രക്ക് രാജകീയമായ റോഡ് മുറിച്ച് കടക്കാൻ സീബ്ര ലൈൻസിന്റെ വീതി കൂട്ടാൻ പോവുകയാണ്. ഇതാണ് അടുത്തൊരു തീരുമാനം. ഇതിന്റെ ആദ്യപടിയായിട്ട് നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സീബ്ര ലൈനിന്റെ വീതി കൂട്ടാനുള്ള ഉത്തരവും മന്ത്രി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുമല്ല, സൈലൻസറൊക്കെ മാറ്റിവെച്ച് നാട് മൊത്തം ഉയർന്ന ശബ്ദത്തിലും കണ്ണടിച്ചു പോകുന്ന വെളിച്ചത്തിലും വണ്ടി മോഡിഫൈ ചെയ്തിറക്കുന്ന ഫ്രീക്കന്മാരുടെ കളി ഇനി കേരളത്തിൽ നടക്കില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തരത്തിലുള്ള മോഡിഫിക്കേഷൻസും അനുവദിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിയമം പാലിക്കുന്ന നല്ല ഒന്നാം തരം ഡ്രൈവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാം. റോഡിൽ ആവശ്യമില്ലാത്ത ബഹളവും വലിയ വെളിച്ചവും ഒക്കെ മാറ്റിവെച്ച് ശാന്തമായി മര്യാദയോടെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന സുഖമില്ലേ, അത് വേറെ തന്നെയാണ്. ഈ സുഖം നമ്മുടെ ഒരു എന്താ പറയുക, ജീവിതത്തിന്റെ ഒരു സുഖം കൂടിയാണ്. അനാവശ്യമായിട്ട് വണ്ടി ഓടിക്കുമ്പോഴാണ് അപകടത്തിലേക്ക് പോകുന്നതും ലൈഫ് കഴിഞ്ഞു പോകുന്നതും. അനാവശ്യ ഹോണടികൾ പാടില്ല, ശബ്ദ മലിനീകരണം പാടില്ല, അതൊന്നും ഇല്ലാത്ത നല്ലൊരു ട്രാവൽ കൾച്ചർ, നല്ലൊരു യാത്രാ സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കണം. നമ്മുടെ കാതുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉയർന്ന ശബ്ദങ്ങൾക്ക് പകരം മനസ്സിന് കുളിർമയേകുന്ന നല്ലൊരു പാട്ട് കേട്ടാലോ നിങ്ങളുടെ മൂഡൊക്കെ മാറ്റാൻ. ക്ലച്ചും ഗിയറും ഒന്നും മാറ്റാതെ തന്നെ ഇതാ പ്ലേ ചെയ്യുന്നു ഒരു കിടുക്കൻ പാട്ട്, കേൾക്കൂ, ആസ്വദിക്കൂ, ആൻഡ് വേഗം തിരിച്ചെത്തൂ. ഇത് കാലിഡോസ്കോപ്പിന്റെ സമയമാണ്, കൂടെ ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ടു കേട്ടു.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: യെസ്, അങ്ങനെ നല്ലൊരു കിടിലൻ പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ, അദ്ദേഹം ചില പുതിയ പദ്ധതികൾ, ചില മാസ് പ്ലാനുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതേക്കുറിച്ചാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ലൈസൻസുകൾ ഇനി ഹൈടെക് ആകാൻ പോവാണ്. ചിപ്പും ഹോളോഗ്രാമും ഒക്കെ പതിപ്പിച്ചേ സുരക്ഷിതമായ നല്ല ഒന്നാം തരം സ്മാർട്ട് കാർഡുകളായിട്ടായിരിക്കും ഇനി ലൈസൻസ് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ പോയാലും തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് ആ ലൈസൻസ് കാണിക്കാം. വണ്ടി സ്മാർട്ടായാൽ മാത്രം പോരല്ലോ, വണ്ടി ഓടിക്കുന്ന നമ്മുടെ കയ്യിൽ ലൈസൻസും അല്പം സ്മാർട്ടാകണം. നിയമങ്ങൾ പാലിച്ച് റോഡിൽ മര്യാദക്കാരായി കയ്യിലൊരു സ്മാർട്ട് ലൈസൻസുമായി പോകുന്ന ആ യാത്ര, ഹാ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആലോചിക്കുമ്പോൾ തന്നെ അതൊരു ലഹരിയാണ്. അപ്പോൾ ലൈസൻസ് സ്മാർട്ടാകുന്നതോടെ നമ്മുടെ റോഡുകളും യാത്രകളും കൂടുതൽ സ്മാർട്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് അതിരുകൾ കടന്ന് നമ്മൾ പോകുമ്പോൾ യാത്രകളിൽ എപ്പോഴും നമുക്ക് കൂട്ടിനുണ്ടാവേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം സുരക്ഷിതത്വമാണ്. പിന്നെ ഒരു കാര്യം നമുക്ക് ഗതാഗത മന്ത്രിയോട് പറയാനുള്ളത്, എല്ലായിടത്തെയും റോഡുകൾ ഒരുപോലെയല്ല. ഒന്ന് മനസ്സ് വെച്ചു കഴിഞ്ഞാൽ ചില സ്ഥലത്തെ റോഡുകൾക്ക് എന്താ പറയുക, പരിഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ പോലെ സുരക്ഷിതമായി യാത്ര ചെയ്യുക. സുരക്ഷിതത്വവും യാത്ര പോകുമ്പോൾ എപ്പോഴും നമ്മൾക്ക് കൂടെ വേണ്ടത് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കാര്യം, ഒപ്പം നല്ലൊരു മ്യൂസിക്കുമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാട്ട് കേൾക്കേണ്ട സമയമായിട്ടുണ്ട്. അടുത്ത പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം കാലിഡോസ്കോപ്പിലേക്ക്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് വരും തലമുറയെ മര്യാദ പഠിപ്പിക്കുന്നതിനെ കുറിച്ചും ഹൈടെക് ലൈസൻസിനെ കുറിച്ചും ഒക്കെയാണ്. പക്ഷേ നിയമം പഠിപ്പിക്കുന്ന ആളുകൾ തന്നെ അത് ലംഘിച്ചാൽ എന്താ ചെയ്യുക? ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ മുളക്കുഴ എന്ന സ്ഥലത്ത് സംഭവിച്ച ഒരു കാര്യം എന്താണെന്നോ, വേലി തന്നെ വിളവ് തിന്നാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ലൈവായി കണ്ടു ആലപ്പുഴയിൽ മുളക്കുഴിയിൽ. നമ്മളെ കണ്ടാൽ റോഡിൽ വണ്ടി തടഞ്ഞു നിർത്തി പിഴയടുപ്പിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ സീറ്റ് ബെൽറ്റ് പോലും ഇടാതെ വണ്ടി ഓടിച്ച് പോവാണ്. പാവ മനുഷ്യൻ വിചാരിച്ചു കാണും, ആരും ചോദിക്കില്ല എന്ന്. പക്ഷേ അവിടെയാണ് നമ്മുടെ AI ക്യാമറയുടെ കണ്ണു തുറന്നത്. ക്യാമറ ചേട്ടൻ നോക്കിയപ്പോ, ഇതാരാ സുരക്ഷിതനല്ലാതെ വണ്ടി ഓടിക്കുന്നത് എന്നൊറ്റ ചോദ്യം ചോദിച്ച് ഒരൊറ്റ ക്ലിക്ക്. അങ്ങനെ ആ ഉദ്യോഗസ്ഥന് തന്നെ കിട്ടി കട്ടയ്ക്കൊരു പിഴ ചെല്ലാൻ. അവസാനം മോട്ടോർ വാഹന വകുപ്പ് തന്നെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പിഴയടച്ച് തലയൂരി എന്നൊക്കെയാണ് കേട്ടത്. നിയമം എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരനായാലും ഉദ്യോഗസ്ഥനായാലും ഒന്ന് തന്നെയാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് മറ്റുള്ളവർ കാണുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല AI ക്യാമറ എന്നെ പിടിക്കൂല, ഞാൻ ഉദ്യോഗസ്ഥനല്ലേ എന്നൊന്നുമല്ല. സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നിയമം പാലിക്കണം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ആലപ്പുഴയിലെ മുളക്കുഴ എന്ന സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന് ഫൈൻ കിട്ടിയ കാര്യമാണ് ഇങ്ങനെ പറഞ്ഞു വന്നത്. ഈ മോട്ടോർ വാഹന വകുപ്പിലെ ആള് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ മാസ്ക് കാണിച്ച് പാഞ്ഞു പോയതേ സാധാരണ വണ്ടിയിലല്ല, വകുപ്പിന്റെ സ്വന്തം ഔദ്യോഗിക വാഹനമുണ്ട്, ബ്രാൻഡ് ന്യൂ ടാറ്റ നെക്സോൺ ഇലക്ട്രിക് XUV-യിലാണ് പോയത്. ടാറ്റ നെക്സൺ EV. ജനങ്ങൾ ഈ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ ഇലക്ട്രിക് വണ്ടികൾ ഓടിക്കണം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ സ്വന്തം സുരക്ഷ മറന്ന് സീറ്റ് ബെൽറ്റ് ഇടാതെ പോയപ്പോഴാണ് AI ക്യാമറ കൃത്യമായി പണികൊടുത്തത്. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO തന്നെയാണ് ഈ ഒരു ചെല്ലാനും അയച്ചത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സ്വന്തം വകുപ്പിലെ വണ്ടിക്കും ഉദ്യോഗസ്ഥനും തന്നെ പിഴയടിക്കാൻ നോട്ടീസ് അയച്ച RTO ഓഫീസർക്ക് നമ്മളൊരു വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കണം. നമ്മൾ ഇത്രയും നേരം നിയമലംഘനങ്ങളെ കുറിച്ചും പിഴകളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവനെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് കാർ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താ, ഇതിൽ എത്ര എയർ ബാഗ്സ് ഉണ്ട്, ABS ബ്രേക്ക് ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അല്ലേ. കാരണം സേഫ്റ്റിയാണ് ഏറ്റവും വലുത്. ലക്ഷങ്ങൾ മുടക്കി ഈ ടെക്നോളജിയൊക്കെ വണ്ടിയിൽ നിറച്ചാലും നിങ്ങളൊരു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എങ്കിൽ ഈ എയർ ബാഗ് കൊണ്ടൊരു കാര്യമില്ല. കാരണം സീറ്റ് ബെൽറ്റ് ലോക്കാക്കിയാൽ മാത്രമേ എയർ ബാഗ് പോലും അതിന്റെ കൃത്യമായ ജോലി ചെയ്യുള്ളൂ. കേൾക്കുമ്പോൾ ഞെട്ടണ്ട, അതാണ് സത്യം. നമ്മൾ ധരിക്കുന്ന ഒരു സീറ്റ് ബെൽറ്റ് വഴി അപകടം മൂലം ഉണ്ടാകാനുള്ള മരണ സാധ്യത 50% വരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, WHO ലോകാരോഗ്യ സംഘടന അവരുടെ പഠനങ്ങൾ പറയുന്ന കാര്യമാണ്. ഗുരുതരമായ പരിക്കുകൾ 45% ഇതിലൂടെ ഒഴിവാക്കാം സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ ശീലങ്ങൾ ശരിക്കും നമ്മൾ ഞെട്ടിക്കുന്നതാണ്. പല ആളുകളും സീറ്റ് ബെൽറ്റ് ധരിക്കാറേയില്ല. ഇനി പോലീസ് പിടിക്കുമെന്ന് പേടിച്ച് ധരിച്ചാൽ തന്നെ അത് മുൻസീറ്റിൽ മാത്രമായിട്ട് ഒതുങ്ങും. വണ്ടിയുടെ പിൻസീറ്റിലിരിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഇടുന്നത് നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമാണ് അല്ലേ. നമ്മളങ്ങനെ കാണാറില്ല, നമ്മൾ ആരും ഇടാറും ഇല്ല. പക്ഷേ പിൻസീറ്റിലെ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന പരിക്കുകൾ ഒരു 25% കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, സീറ്റ് ബെൽറ്റ് ഇടുന്നത് മറ്റാരെയും പേടിച്ചിട്ടാകരുത്. പോലീസ് ഉണ്ടാകും വഴിയിൽ, അങ്ങനെയൊന്നും ആവരുത്. നമ്മുടെ വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാകണം, നിങ്ങളുടെ ജീവന് വേണ്ടിയിട്ടാവണം. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് അഹല്യ FM 90.4 കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇന്ന് നമ്മൾ മൊത്തത്തിൽ റോഡിലായിരുന്നു അല്ലെ, റോഡിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. അതായത് റോഡ് സുരക്ഷ, റോഡിലെ മര്യാദ, ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ടേ പാഠ്യപദ്ധതി ആക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. അതുപോലെ ലൈസൻസിന് മുതൽ സ്മാർട്ട് ആകുന്നതിനെ കുറിച്ച്, ഹൈടെക് ആകുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെന്താ നമ്മൾ സംസാരിച്ചത്? മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന് പിഴ കിട്ടിയതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. വണ്ടിയുടെ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുന്നത് എത്രത്തോളം അപകടമാണ്, സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം അത് നമ്മളെ സേഫ് ആക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. വണ്ടി എത്ര വില കൂടിയതാണെങ്കിലും സാങ്കേതിക വിദ്യയൊക്കെ എത്ര വളർന്നാലും ഏറ്റവും വലിയ സുരക്ഷ എന്താണോ നമ്മുടെ ശ്രദ്ധയും ജാഗ്രതയാണ്. മുൻസീറ്റിലുള്ളവർ മാത്രമല്ല, കാറിൽ കയറുന്ന എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അപകടത്തിന്റെ ആഘാതം കുറക്കാൻ പറ്റും. അങ്ങനെ നല്ലൊരു സുരക്ഷാ ശീലം, ഒരു റോഡ് സുരക്ഷാ ബോധം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് യാത്രകൾ കൂടുതൽ മനോഹരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാ വരുന്നു നിങ്ങളുടെ കാതുകൾക്ക് കുളിർമയേകുന്ന അടുത്തൊരു മനോഹര ഗാനം. വണ്ടി സുരക്ഷിതമായി ഓടിക്കുക, സംഗീതമൊക്കെ അങ്ങ് ആസ്വദിക്കുക. കാലിഡോസ്കോപ്പിൽ നിന്ന് ഞാൻ ദാ ബൈ പറഞ്ഞു പോവാണ്. ടാറ്റാ, ബൈ ബൈ.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കുറഞ്ഞ പരിചരണവും കൂടുതൽ ജൈവ ഗുണവുമുള്ള ഒരു കിഴങ്ങ് വിള സ്വന്തം വീട്ടുമുറ്റത്ത് നിന്നും വിളവെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒന്നാണ് മധുരക്കിഴങ്ങ്. കാർബോഹൈഡ്രേറ്റുകളും വൈറ്റമിൻസും ധാരാളം അടങ്ങിയ മധുരക്കിഴങ്ങ് പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ആരോഗ്യ ഭക്ഷണത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു. എന്നാൽ എപ്പോൾ വേണമെങ്കിലും മധുരക്കിഴങ്ങ് നടാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ വള്ളികൾ മാത്രം വളരുകയും കിഴങ്ങുകൾ ഉണ്ടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് വീട്ടുവളപ്പിൽ മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട മികച്ച ഇനങ്ങൾ, ശരിയായ കൃഷിരീതികൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. വീട്ടുവളപ്പിൽ സ്വീറ്റ് പൊട്ടറ്റോ കൃഷി ചെയ്യുമ്പോൾ മികച്ച വിളവ് തരുന്ന നാടൻ ശാസ്ത്രീയ ഇനങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നിരവധി മികച്ച മധുരക്കിഴങ്ങ് ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടവയാണ് ശ്രീഭദ്ര, ശ്രീരത്ന, ശ്രീ അരുൺ, ശ്രീ കനക എന്നിവ. ശ്രീഭദ്ര കടും ചുവപ്പ് നിറത്തിലുള്ള കിഴങ്ങുകൾ തരുമ്പോൾ ശ്രീ കനകയുടെ ഉള്ളിലെ കാമ്പ് നേരിയ ഓറഞ്ച് നിറത്തോടുകൂടിയതാണ്. വിറ്റാമിൻ എ ധാരാളമടങ്ങിയ ഇത്തരം ഇനങ്ങൾ കുട്ടികളുടെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ്. ഇവ കൂടാതെ നമ്മുടെ നാടൻ ഇനങ്ങളായ വെള്ളക്കിഴങ്ങും ചുവന്ന കിഴങ്ങും വീട്ടുവളപ്പിൽ ധൈര്യമായിട്ട് നടാം. ശാസ്ത്രീയ ഇനങ്ങൾ നടുന്നതിലൂടെ കീടബാധകളെ ചെറുക്കാനും കൃത്യം 3.5 മുതൽ 4 മാസത്തിനുള്ളിൽ തന്നെ നല്ല വലുപ്പമുള്ള കിഴങ്ങുകൾ വിളവെടുക്കാനും കർഷകർക്ക് സാധിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. മധുരക്കിഴങ്ങ് കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മധുരക്കിഴങ്ങ് കൃഷിയിൽ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മണ്ണിലെപ്പോഴും ഈർപ്പവും എന്നാൽ മുകളിൽ നല്ലതുപോലെ സൂര്യപ്രകാശവും ലഭിക്കുന്ന കാലാവസ്ഥയാണ് ഇതിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം. കനത്ത വെള്ളക്കെട്ടുള്ള സമയത്ത് ഇത് ഇനി മധുരക്കിഴങ്ങിന്റെ വള്ളികൾ തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്നറിയാം നല്ലൊരു പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മധുരക്കിഴങ്ങ് സാധാരണയായിട്ട് വിത്തുകൾ പാകെയല്ല കൃഷി ചെയ്യുന്നത്, പകരം ഇതിന്റെ മൂപ്പെത്തിയ വള്ളികൾ മുറിച്ചു നട്ടാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത്. കിഴങ്ങുകളിൽ നിന്നും മുളപ്പിച്ചെടുക്കുന്ന വള്ളികളോ അല്ലെങ്കിൽ നിലവിലുള്ള കൃഷിയിടത്തിൽ നിന്നുള്ള വള്ളികളോ ഇതിനായിട്ട് ഉപയോഗിക്കാം. നടാനായിട്ട് വള്ളികൾ തിരഞ്ഞെടുക്കുമ്പോൾ ചെടിയുടെ തലപ്പത്തു നിന്നുള്ള വള്ളികളാണ് ഏറ്റവും ഉത്തമം. ഏതാണ്ട് 20 മുതൽ 30 സെന്റിമീറ്റർ വരെ നീളമുള്ളതും കുറഞ്ഞത് 4 മുതൽ 5 മുട്ടുകളെങ്കിലും ഉള്ളതുമായ വള്ളി കഷ്ണങ്ങളാണ് നടാനായിട്ട് മുറിച്ചെടുക്കേണ്ടത്. മുറിച്ചെടുത്ത വള്ളികൾ നേരിട്ട് നടുന്നതിനേക്കാൾ നല്ലത് അവയെ ഒരു ദിവസം തണലുള്ള സ്ഥലത്ത് കെട്ടിവെച്ച് വാടിച്ച ശേഷം നടുന്നതാണ്. ഇത് വള്ളികൾ വേഗത്തിൽ വേരുപിടിക്കാനും മണ്ണിലെ ഈർപ്പവുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാനും സഹായിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമി. ഹരിതഭൂമിയിൽ മധുരക്കിഴങ്ങിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മണ്ണൊരുക്കൽ എങ്ങനെയാണ്, തടമെടുക്കൽ എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കിഴങ്ങ് വിളകൾക്ക് എപ്പോഴും ഇളക്കമുള്ളതും നീർവാർച്ചു

ഫലതമായ മണ്ണാണ് ആവശ്യം. കളിമണ്ണോ കല്ലുകളോ നിറഞ്ഞ മണ്ണിൽ കിഴങ്ങുകൾക്ക് വലുപ്പം വയ്ക്കില്ല. അതിനാൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നന്നായി കൊത്തിക്കിളച്ച് മണ്ണിലെ കല്ലും കട്ടകളും മാറ്റണം. വീട്ടുവളപ്പിൽ സ്ഥലമുണ്ട് എങ്കിൽ നീളത്തിൽ വരമ്പുകൾ എടുത്തോ അല്ലെങ്കിൽ ചെറിയ കൂനകൾ കൂട്ടിയോ തടമൊരുക്കാം. അടിവളമായി നല്ലതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ മണ്ണിൽ ചേർത്ത് ഇളക്കണം. മണ്ണ് എപ്പോഴും പൊടിപൊടിയായി കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരടി ഉയരമുള്ള വരമ്പുകളിലാണ് നടന്നതെങ്കിൽ വള്ളികൾ തമ്മിൽ ഒരടിയെങ്കിലും അകലം പാലിക്കണം. ഇനി പറമ്പിൽ സ്ഥലമില്ലാത്തവർക്ക് വലിയ ഗ്രോ ബാഗുകളിലോ പ്ലാസ്റ്റിക് ചാക്കുകളിലോ മണ്ണും മണലും ചാണകപ്പൊടിയും തുല്യ അളവിൽ നിറച്ച് ടെറസിലും ഈ കൃഷി ചെയ്യാവുന്നതാണ്. ഇനി വള്ളികൾ നടേണ്ട ശാസ്ത്രീയ രീതി എങ്ങനെയാണെന്നറിയാം നല്ലൊരു പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മധുരക്കിഴങ്ങ് വള്ളികൾ തടത്തിൽ നടുന്നതിനും ചില ശാസ്ത്രീയ വശങ്ങളുണ്ട്. വള്ളികൾ വെറുതെ കുത്തനെ മണ്ണിലേക്ക് താഴ്ത്തി വെക്കുകയല്ല വേണ്ടത്. വള്ളിയുടെ മധ്യഭാഗം മണ്ണിനടിയിലും രണ്ടറ്റങ്ങളും മണ്ണിന് മുകളിലും വരുന്ന രീതിയിലാണ് നടേണ്ടത്. മുറിച്ചു വെച്ച വള്ളിയുടെ നടുവിലുള്ള രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മുട്ടുകൾ മണ്ണിനടിയിൽ കൃത്യമായിട്ട് അമർന്നിരിക്കണം. ഈ മുട്ടുകളിൽ നിന്നാണ് വലുപ്പമുള്ള കിഴങ്ങുകൾ രൂപപ്പെടുന്നത്. വള്ളിയുടെ അഗ്രഭാഗം പുറത്തേക്ക് നിൽക്കുകയും വേണം. ഇതിനെ നാടൻ ഭാഷയിൽ വില്ല് രൂപത്തിൽ നടുക എന്ന് പറയും. നട്ടുകഴിഞ്ഞ ഉടൻ തന്നെ നേരിയ രീതിയിൽ നനച്ചു കൊടുക്കണം. വള്ളികൾ മണ്ണിൽ പിടിക്കുന്നത് വരെ ആദ്യത്തെ ഒരാഴ്ച വൈകുന്നേരങ്ങളിൽ നനയ്ക്കുന്നത് നല്ലതാണ്. ഗ്രോ ബാഗിൽ നടുകയാണെങ്കിൽ ഒരു ബാഗിൽ രണ്ട് വള്ളികൾ വീതം ഇത്തരത്തിൽ വളച്ച് നടാവുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേള.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ മധുരക്കിഴങ്ങ് കൃഷിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ജലസേചനവും വള്ളി തിരിച്ചുവിടലും എങ്ങനെയാണെന്ന് പറയാം. മധുരക്കിഴങ്ങിന് ആദ്യത്തെ ഒരു മാസം നല്ല രീതിയിൽ ഈർപ്പം ആവശ്യമാണ്. എന്നാൽ വള്ളികൾ പടർന്നു കഴിഞ്ഞാൽ അമിതമായി നനയ്ക്കരുത്. അമിതമായ വെള്ളവും നൈട്രജൻ വളങ്ങളും ലഭിച്ചാൽ ചെടി വള്ളി വെച്ച് ഇലകൾ മാത്രം തഴച്ചു വളരുകയും ചുവട്ടിൽ കിഴങ്ങുകൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. ഈ കൃഷിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പണി വള്ളി തിരിച്ചുവിടലാണ്. മധുരക്കിഴങ്ങ് വള്ളികൾ മണ്ണിലൂടെ പടരുമ്പോൾ അതിന്റെ ഓരോ മുട്ടുകളിൽ നിന്നും പുതിയ വേരുകൾ മണ്ണിലേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങും. ഇങ്ങനെ എല്ലാ മുട്ടുകളിലും വേരിറങ്ങിയാൽ പ്രധാന ചുവട്ടിൽ കിഴങ്ങുകൾ ഉണ്ടാകില്ല. അതിനാൽ ആഴ്ചയിൽ ഒരിക്കൽ ഈ വള്ളികൾ മണ്ണിൽ നിന്നും മെല്ലെ പൊക്കി മാറ്റി തിരിച്ചുവിട്ടുകൊണ്ടിരിക്കണം. വേരുകൾ മണ്ണിൽ ആഴ്ന്നു പോകാതെ നോക്കുന്നത് വഴി എല്ലാ പോഷകങ്ങളും പ്രധാന ചുവട്ടിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയും അവിടെ വലിയ കിഴങ്ങുകൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇനി മധുരക്കിഴങ്ങിൽ എങ്ങനെയാണ് വളപ്രയോഗം, കീടനിയന്ത്രണം, അതെല്ലാം അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: രാസവളങ്ങളെക്കാൾ ജൈവവളങ്ങളോടാണ് മധുരക്കിഴങ്ങിന് കൂടുതൽ പ്രിയം. നട്ട ഒരു മാസം കഴിയുമ്പോൾ ചുവട്ടിലെ കളകളൊക്കെ മാറ്റി അല്പം ചാണകപ്പൊടിയോ കോഴിപ്പീറ്റോ ഇട്ടുകൊടുത്ത് മണ്ണ് ചെറുതായിട്ട് കൂട്ടിക്കൊടുക്കണം. ചാരം ചുവട്ടിലിട്ട് കൊടുക്കുന്നത് കിഴങ്ങുകൾക്ക് നല്ല മധുരവും വലുപ്പവും നൽകാനായിട്ട് സഹായിക്കും. മധുരക്കിഴങ്ങ് കൃഷിയെ ബാധിക്കുന്ന ഏറ്റവും വലിയ വില്ലനാണ് കിഴങ്ങ് വണ്ട് അഥവാ സ്വീറ്റ് പൊട്ടറ്റോ വീവിൽ. ഈ വണ്ടുകൾ കിഴങ്ങ് തുരന്ന് തിന്നുകയും കിഴങ്ങിന് കടുത്ത കയ്പ്പുരസം ഉണ്ടാക്കുകയും ചെയ്യും. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നടുന്ന സമയത്ത് തടത്തിൽ അല്പം വേപ്പുമിണ്ണാക്ക് ചേർക്കുന്നത് നല്ലതാണ്. വേപ്പുംകുരു സത്ത് ചുവട്ടിൽ തളിക്കുന്നതും കൃഷിയിടത്തിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുന്നതും ഈ വണ്ടുകളെ അകറ്റും. വീട്ടുപറമ്പിൽ ചെയ്യുമ്പോൾ കീടബാധയുള്ള വള്ളികൾ കണ്ടുകഴിഞ്ഞാൽ അതപ്പോൾ തന്നെ പിഴുതു മാറ്റി ദൂരെ കളയാനായിട്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മധുരക്കിഴങ്ങിന്റെ വിളവെടുപ്പും സൂക്ഷിച്ചു വെക്കുന്ന രീതിയും എങ്ങനെയാണെന്നറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മൾ തിരഞ്ഞെടുത്ത ഇനങ്ങൾക്കനുസരിച്ച് 3.5 മുതൽ 4 മാസം കഴിയുമ്പോൾ മധുരക്കിഴങ്ങ് വിളവെടുപ്പിന് പാകമാകും. ചെടിയുടെ പച്ചപ്പുള്ള ഇലകൾ പഴുത്ത് മഞ്ഞ നിറമാകുന്നതാണ് വിളവെടുപ്പായതിൻ്റെ പ്രധാന ലക്ഷണം. കൂടാതെ ഒരു കിഴങ്ങ് പറിച്ച് മുറിച്ച് നോക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന പാൽ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടെങ്കിൽ മൂപ്പെത്തിയെന്ന് ഉറപ്പിക്കാം. വിളവെടുക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നനയ്ക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തണം. മണ്ണ് നല്ലതുപോലെ ഉണങ്ങിക്കിടക്കുമ്പോൾ തൂമ്പ ഉപയോഗിച്ച് കിഴങ്ങുകൾ മുറിയാത്ത രീതിയിൽ മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കണം. കിഴങ്ങുകളിൽ പോറലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവ വേഗത്തിൽ ചീഞ്ഞു പോകുകയും ചെയ്യും. വിളവെടുത്ത ഉടൻ തന്നെ കിഴങ്ങുകൾ കഴുകി ഉപയോഗിക്കരുത്. മണ്ണോടുകൂടി നല്ല കാറ്റും വെളിച്ചവുമുള്ള മുറിയിൽ 3 മുതൽ 4 ദിവസം വയ്ക്കുക. ഇത് കിഴങ്ങിലെ മധുരം വർദ്ധിപ്പിക്കാനും തൊലി കട്ടിയുള്ളതാകാനും സഹായിക്കും. അതിനുശേഷം മണ്ണ് തട്ടിക്കളഞ്ഞ് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാം. വലിയ പരിചരണങ്ങളോ ആഡംബര വളങ്ങളോ ഇല്ലാതെ നമ്മുടെ വീട്ടുപറമ്പിലെ ചെറിയൊരു സ്ഥലത്തോ ടെറസിലെ ചാക്കുകളിലോ പോലും വളരെ എളുപ്പത്തിൽ വിളയിച്ചെടുക്കാവുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ്. പ്രകൃതിയുടെ ഈ മധുര സമ്മാനം വരും സീസണിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തും സമൃദ്ധമായിട്ട് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീട്ടുവളപ്പിലെ മധുരക്കിഴങ്ങ് കൃഷിയെക്കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക എഫ് എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്. യെസ്, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പൊ ഈ സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 12 മണി ആയിട്ടുണ്ടല്ലേ. 12 മണി ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ, പിന്നെ പാട്ടാണ്. പാട്ട് മാത്രമാണ്, പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്, പാട്ടുകൾ ചോദിക്കാനുള്ള സമയമാണ്. അങ്ങനെ ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ കൂടുതലാണ്. ബിക്കോസ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു സുഖമുള്ളൊരു പരിപാടിയല്ലേ. അപ്പോ 2 മണിക്കൂർ നല്ല നല്ല നല്ല പാട്ടുകൾ കേൾക്കാനായിട്ടൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് അതിലും സൂപ്പർ ഗംഭീര ഘനഗംഭീരം എന്ന് പറയുന്ന പോലെയാണല്ലേ. അങ്ങനെ ഗംഭീരമായ ഒരു സമയം, വീണ്ടും ഒരു ഇൻസ്റ്റന്റ് പാട്ട്. ജൂലൈ മാസത്തിലെ എന്റെ ആദ്യത്തെ ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടോ. അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. അല്ലെങ്കിലും ഈ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പലതരം സന്തോഷങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് വരാറുള്ളത്. പിന്നെ പാട്ട് കേൾക്കാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അതിന്റെ കൂടെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പറയില്ലേ, മെയിൻ പൊടിക്ക് കുറച്ചുകൂടി കൈപ്പൊടി, അതുപോലെ കുറച്ച് ടോപ്പിംഗ്സ് ആയിട്ട് കുറച്ച് കാഷ്യൂസും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ചില ഫുഡിന്ന്. അതുപോലെയാണ് എന്റെ ഇടയിൽ കൂടെ ചെറിയ സന്തോഷങ്ങൾ ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ സന്തോഷം തീ ജൂലൈ മാസത്തിലെ ആദ്യത്തെ ഇൻസ്റ്റന്റ് പാട്ടാണല്ലോ. ഇവിടെ നിന്ന് വേണം ഈ മാസത്തിൽ എന്റെ ഇൻസ്റ്റന്റ് പാട്ടിനെ മൊത്തത്തിൽ അങ്ങ് കളറാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ആ സന്തോഷത്തിൽ നമുക്ക് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് തുടങ്ങാം. അപ്പോ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. ഇന്നത്തെ എന്റെ സോങ് ഓൾറെഡി ഞാൻ എടുത്തിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ നല്ല എനർജിയിലാണെങ്കിൽ പോലും ഇന്ന് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് കുറച്ചും കൂടി ഒരു സ്ലോ ഫേസിൽ പോകുന്ന ഒരു പാട്ടാണ്. എന്നാൽ വളരെ വളരെ ഒരു ഉറക്കം മൂഡിൽ പോകുന്ന പാട്ടല്ല കേട്ടോ. എന്നാലും രസമാണ്, പക്ഷെ ഒരു ഹിന്ദി ട്രാക്കാണ്. എന്താണെന്നറിയില്ല, എനിക്ക് ഇന്ന് ആ ഒരു ട്രാക്ക് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. രാവിലെ ഞാൻ വൺ ടൈം കേട്ടു, പിന്നെ എനിക്ക് തോന്നി ഞാൻ രാവിലെ കേട്ട സ്ഥിതിക്ക് ഉച്ച സമയമാവുന്ന സമയത്ത് നിങ്ങളെയും ഒന്ന് കേൾപ്പിച്ചേക്കാം. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിൽ ഇന്ന് എന്റെ ഫേവറേറ്റ് ആയിട്ട് സോനു നിഗത്തിന്റെ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ആ ഒരു പാട്ട് എന്തായാലും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു. ആ പാട്ട് ദേ അവിടെ നിൽക്കട്ടെ, അത് വരും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ചോദിക്കണ്ടേ, അതിന് വേണ്ടി വേഗം വേഗം വേഗം വിളിച്ചോളൂ. ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ്. ആ നമ്പർ ഇതാണ്, 8182909000 82 51 50 90. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അതല്ലാതെ നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. ഇനി അതുമല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ന്യൂച്ചനാണ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID. അപ്പോ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും ഞാൻ അങ്ങ് പാട്ട് വെച്ച് തരും കേട്ടോ. അപ്പോ നല്ല തട്ടുപൊളിപ്പൻ, തക്കുടുമുണ്ടൻ, ചക്കര പാട്ടുകളൊക്കെ വേഗം വേഗം വേഗം ചോദിച്ചോളൂ. കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ട്, ഇറ്റ്സ് മീ RJ ആയില്ല.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സമയം എത്രയായിട്ടുണ്ട്? ഈ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടുകൾ. യെസ്, ആരാണ് ആദ്യത്തെ ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നേ? ആർക്കാണ് ഇന്നത്തെ ആദ്യത്തെ ആ നറുക്ക് വീണിരിക്കുന്നത് എന്നൊക്കെ നോക്കിയാലോ. കവിത ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് ആദ്യം വരാൻ പോകുന്നത് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ട്രാക്ക് കൂടിയാണ് ഇന്നും കൊഞ്ചം നേരം. നല്ല രസമല്ല കേൾക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്കാണ്. അപ്പോൾ ഏതായാലും കവിത ചേച്ചിക്ക് വേണ്ടി ദേ ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ദീയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അഞ്ജലിയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. വാരി വാരി അങ്ങനെയാണ് ഒരു പാട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അഞ്ജലിക്ക് വേണ്ടിയിട്ട് ദീയുടെ ആ ഒരു സ്പെഷ്യൽ സോങ് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: தமிழை பற்றி பேச கேட்க ரசிக்க ரெடியா. தமிழ் வார்த்தைகள், சுவாரஸ்யமான கதைகள், தமிழுக்கு பெருமை சேர்த்த மனிதர்கள் மற்றும் உங்களுக்கு பிடித்த பாடல்களுடன் வருகிறது உங்கள் புதிய நிகழ்ச்சி. இது நம்ம நேரம் வித் ஆர்ஜி ஹீரா ஆன் அகலி எஃப்எம். திங்கள் முதல் வெள்ளி வரை மாலை 7 முதல் 8 மணி வரை. மிஸ் பண்ணாம கேளுங்க.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമൂഹത്തിലെ വെല്ലുവിളികളും സംഘർഷങ്ങളും മറികടക്കാൻ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണമെന്ന് മന്ത്രി സി പി ജോൺ. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ജാപ്പനീസ് പ്രധാനമന്ത്രി സനേ തകായ്ച്ചിക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. രണ്ട് രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും അവലോകനം ചെയ്യും. കൂടാതെ പരസ്പര താൽപര്യ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പരസ്പരം കൈമാറും. ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും ജപ്പാനും നിരവധി ധാരണാപത്രങ്ങളും കൈമാറും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ വൈകിട്ടാണ് സനേ തകായ്ച്ചി ന്യൂഡൽഹിയിലെത്തിയത്. ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ ആഗോള പങ്കാളിത്തം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ സന്ദർശനം പുതിയ ചുവടുവയ്പ്പാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡൽഹിയിൽ ഭീകരവാദ പ്രവർത്തനത്തിന് പദ്ധതിയിട്ട 4 പേർ സ്പെഷ്യൽ പോലീസ് റെയ്ഡിൽ അറസ്റ്റിലായി. ISI സ്പോൺസർ ചെയ്യുന്ന അന്തർ സംസ്ഥാന ഭീകരവാദ ആയുധ ശൃംഖലയ്ക്കെതിരെ നടത്തിയ റെയ്ഡിലാണ് 4 പേരുടെയും അറസ്റ്റ്. ISI ഭീകരവാദി ഷഹസാദ് ഭാട്ടിയുടെ കൂട്ടാളികളായ ഇവരിൽ നിന്ന് വിദേശ നിർമ്മിത പിസ്റ്റലുകളും വെടിയുണ്ടകളും സെൽഫോണുകളും കണ്ടെടുത്തു. വെനിസ്വേലയിൽ തുടർച്ചയായുണ്ടായ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2295 ഉയർന്നതായി വെനിസ്വേല നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗ്സ് അറിയിച്ചു. 11,000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 13,000 പേർക്ക് വീട് നഷ്ടപ്പെട്ടതായും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 25-നാണ് 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ 2 ശക്തമായ ഭൂകമ്പങ്ങൾ വെനിസ്വേലയിൽ അനുഭവപ്പെട്ടത്. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആറന്മുള MLA അബിൻ വർക്കിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റിന് ഇത് സംബന്ധിച്ച കത്ത് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതെന്നും അത് പൂർണ്ണമായും വിശ്വസിക്കുകയാണെന്നും സ്പീക്കർ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റ് കൂടി അറിയാതെ വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുന്നത് ശരിയല്ലെന്നും വിഴിഞ്ഞം സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വത്താണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഭൂമി അന്യാധീനപ്പെട്ടു പോവാതിരിക്കാനാണ് ഓഹരി കൈമാറ്റം സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അറിയണം എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും സ്പീക്കർ അറിയിച്ചു. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. UDF ഗവൺമെന്റ് കോർപ്പറേറ്റ് മേധാവിമാരുടെ താൽപര്യങ്ങൾക്ക് കുടപിടിക്കുകയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വീരം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിരക്ക് കാര്യത്തിൽ അനാവശ്യ ധൃതിയും വാശിയുമാണ് മുഖ്യമന്ത്രി കാണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ധനകാര്യ ബിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് അവസാന ഘട്ടത്തിലാണെന്നും ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റിന് വേണമെങ്കിൽ നിയമസഭാ സമ്മേളനം പുനഃക്രമീകരിക്കാമായിരുന്നുവെന്നും സഭാ നടപടികളോട് പ്രതിപക്ഷം നല്ല നിലയിലാണ് സഹകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഭരണപക്ഷം മുന്നോട്ടു പോകുന്നതെന്നും പിണറായി വിജയൻ പ്രതികരിച്ചു. സമൂഹത്തിൽ വെല്ലുവിളികളും സംഘർഷങ്ങളും വർഗീയ ശക്തികളും ഉണ്ടെങ്കിലും അവയെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വിദ്യാർത്ഥികൾക്കുണ്ടാകുമെന്ന് മന്ത്രി സി പി ജോൺ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കി വരികയാണെന്നും ശാസ്ത്ര വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്ന പ്രവണത ഗൌരവമായി കാണണമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിച്ച് സമൂഹത്തിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകണമെന്ന് സി പി ജോൺ നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഷെയർ കൈമാറാൻ തീരുമാനിച്ചത് പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും മുഖ്യമന്ത്രി പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. 3,000 കോടി രൂപ ചെലവാക്കിയ അദാനി 13,000 കോടിക്കാണ് തുറമുഖം മറിച്ചുവിറ്റതെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25% ഷെയർ മാറ്റാൻ ഗവൺമെന്റ് അനുവാദം വേണമെന്നിരിക്കെ മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നും എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പേരിൽ പാക് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ജനറൽ ദ്വിവേദി പ്രതിഷേധ സൂചകമായി രാജിവെക്കുകയും ജനറൽ ധീരജ് സേത്തിന് കമാൻഡ് ചുമതല കൈമാറുകയും ചെയ്തുവെന്നാണ് പാക് പ്രചാരണം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ സംഘമാണ് വീഡിയോ വ്യാജമാണെന്ന് കണ്ടെത്തിയത്. 4 പതിറ്റാണ്ടിലേറെ രാജ്യത്തെ സേവിച്ച ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സർവീസിൽ നിന്ന് വിരമിച്ചതാണെന്നും നടപടിക്രമങ്ങൾക്ക് അനുസൃതമായാണ് കരസേനാ മേധാവിയുടെ അധികാര കൈമാറ്റമെന്നും PIB വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ റൂറൽ ഹെൽത്ത് സെന്ററായ ചെറൂപ്പ ആരോഗ്യ കേന്ദ്രം അത്യാധുനിക സാമൂഹ്യാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 24 മണിക്കൂർ പ്രവർത്തനം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിച്ച് കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇന്നലെ നിയമസഭയിൽ MA റസാഖ് മാസ്റ്റർ വിഷയത്തിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഒരു തവണ കൂടി ചേരാൻ തീരുമാനമായി. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വീണ്ടും യോഗം ചേരാൻ തീരുമാനിച്ചത്. ഘടകകക്ഷികളുടെയും മുന്നണികളുടെയും നിലപാട് ഒരിക്കൽ കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ഉപസമിതി തുടർ തീരുമാനങ്ങളിലേക്ക് കടക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയവും ഇംഗ്ലണ്ടും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പുലർച്ചെ വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്റ്റേഡിയത്തിൽ 2-3 ഗോളുകൾക്കാണ് ബെൽജിയം സെനഗലിനെ പരാജയപ്പെടുത്തിയത്. രാവിലെ സാന്താക്ലാരയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബോസ്നിയ ഹെർസഗോവിനെയെ തോൽപ്പിച്ചാണ് അമേരിക്കയുടെ പ്രീ ക്വാർട്ടർ പ്രവേശം. നാളെ പുലർച്ചെ 4:30 പോർച്ചുഗൽ ക്രൊയേഷ്യയെയും രാവിലെ 8:30 സ്വിറ്റ്സർലാന്റ് അൾജീരിയയും നേരിടും. പുന്നമടക്കായലിൽ August 22 സംഘടിപ്പിക്കുന്ന 72nd നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗ്യചിഹ്നം നിശ്ചയിക്കുന്ന മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. ഈ മാസം 8 വൈകിട്ട് 5 എൻട്രികൾ നൽകാം. A4 സൈസ് ഡ്രോയിംഗ് പേപ്പറിൽ മൾട്ടി കളറിലാണ് ഭാഗ്യചിഹ്നം തയ്യാറാക്കേണ്ടത്. എൻട്രികൾ അയക്കുന്ന കവറിൽ 72nd നെഹ്റു ട്രോഫി ജലമേള ഭാഗ്യചിഹ്ന മത്സരം എന്ന് രേഖപ്പെടുത്തണം. കണ്ണൂർ ജില്ലയിലെ പായം ഗ്രാമപഞ്ചായത്തിനെ ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്നതിന് നടപ്പാക്കിയ ഉർവരം പദ്ധതി ശ്രദ്ധേയമാകുന്നു. തൊഴിൽ രഹിതരായ വനിതകളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: മനോഹരമായ മ്യൂറൽ പെയിന്റിങ്ങുകൾ, ബാംബു മ്യൂറൽ ഡെക്കാ പേജ് നിർമ്മാണം, മുളയിലും ഈറ്റയിലും മെടഞ്ഞ കുട്ടകൾ, കരകൌശല വസ്തുക്കൾ എല്ലാം ഏറെ ആകർഷകമാവുകയാണ്. പായം പഞ്ചായത്തിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ആർട്ട് ഗാലറിയിലാണ് ഇവ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. 60 വനിതകൾ ചേർന്നാണ് മുളയിൽ ശില്പങ്ങളും കരകൌശല വസ്തുക്കളും നിർമ്മിച്ചെടുത്തത്. വയനാട് ജീവൻ ജ്യോതിയുമായി സഹകരിച്ച് 2023 ബാരാപ്പുഴയുടെ കരകളിൽ 10 കിലോമീറ്റർ ദൂരത്തിൽ മുളകൾ നട്ടുപിടിപ്പിച്ചിരുന്നു. 26 ഇനങ്ങളിലായി 5,000 മുളകളാണ് നട്ടത്. ഈ മുളന്തണ്ടുകൾ ഉപയോഗപ്പെടുത്തിയാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചത്. തൊഴിൽരഹിതരായ 400 വനിതകൾക്ക് മുളയുൽപ്പന്ന നിർമ്മാണ കരകൗശല രംഗത്ത് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ഈ പദ്ധതി പായത്തിന്റെ മുഖഛായ മാറ്റുമെന്ന് ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന പറഞ്ഞു.
4: സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സ്വർണവില വർദ്ധിച്ചു. പവന് 1120 രൂപ കൂടി 1,05,440 രൂപയായി. DYFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി കെ അനുശ്രീയെയും സെക്രട്ടറിയായി മുഹമ്മദ് അഫ്സലിനെയും തെരഞ്ഞെടുത്തു. തലശ്ശേരിയിൽ ചേർന്ന ജില്ലാ സമ്മേളനത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖലാ മുൻ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ആലിക്കുട്ടി മാസ്റ്റർ അന്തരിച്ചു. രാവിലെയായിരുന്നു അന്ത്യം. വാഹനാപകടത്തെ തുടർന്ന് 24 വർഷത്തോളം ചികിത്സയിലായിരുന്നു അദ്ദേഹം. വയനാട് പെരിക്കല്ലൂരിനടുത്ത് വനത്തിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടി ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അറിഞ്ഞുവേണമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് ധനകാര്യ ബില്ല് പാസാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമൂഹത്തിലെ വെല്ലുവിളികളും സംഘർഷങ്ങളും മറികടക്കാൻ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകണമെന്ന് മന്ത്രി സി പി ജോൺ. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും ബെൽജിയവും അമേരിക്കയും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12.
6: പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്രടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്രടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും. രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട്
8: 7591973. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞത് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പോ സമയം നോക്കുമ്പോൾ എത്രയായിട്ടുണ്ട്? 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് പാട്ടുകളുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ പാട്ടുകളിലേക്ക് പോകണ്ടേ? യെസ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം. ഓക്കെ, വാട്സപ്പിലും നോർമൽ മെസ്സേജും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഇത് ഇന്നാ പിടിച്ചോ, 8281509000. 82 81 50 90 00. ഒപ്പം തന്നെ ഇൻസ്റ്റാ ID AHALYA FM 90.4, അതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ID. ഓക്കെ, അപ്പൊ അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയാണ് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ, ഉഷ ചേച്ചിയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നേ. വളവുപാലത്ത് നിന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്ന പാട്ട്. ഏതോ വാർ മുഗിലിൻ, ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. അപ്പൊ എന്തായാലും ഉഷ ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ഇവാൻ ആദം ബോസ്. ഓക്കെ, ചോദിച്ചിരിക്കുന്ന പാട്ട് ഏതാണെന്നറിയോ? സർവമായ എന്ന സിനിമയിലെ പുതുമഴ. ഭയങ്കര രസമുള്ളൊരു പാട്ടാണല്ലേ. നമ്മളെ ആര് എങ്ങനെ സ്നേഹിക്കണം എന്ന് ഈ ഒരു പാട്ടിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു സമയം പോലും ഇല്ലെങ്കിലും ആ സമയത്ത് നമ്മൾ ആര് തേടി വരുന്നു, അവിടെയാണ് പ്രണയം എന്നതൊക്കെയാണ് ഈ ഒരു പാട്ടിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. അപ്പൊ എന്തായാലും ഇവാൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തതായി സിദ്ബാക്ക് ആൻഡ് എൻജോയ്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: യെസ്, മടങ്ങിയെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. രണ്ട് ബ്യൂട്ടിഫുൾ ട്രാക്ക് ആയിരുന്നു അല്ലേ. ഏതോ വാർമുകിൽ ഇങ്ങനെ കേൾക്കുന്ന സമയത്തെ പണ്ട് നമ്മളിങ്ങനെ ഉറങ്ങാൻ വേണ്ടി കുറെ താരാട്ട് പാട്ടൊക്കെ കേൾക്കില്ലേ. അപ്പോൾ ഇതിൽ ഞാൻ കേട്ടിരുന്നൊരു പാട്ടായിരുന്നു ഈ ഒരു ഏതോ വാർമുകിൽ. താരാട്ട് പാട്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാൽ പോലും ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മളെ കാമാക്കുന്ന, വളരെ സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റി നമ്മളെ കാമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാട്ടിനെ പറ്റാറുണ്ട്. അതാണ് ആ ഒരു വോയിസിൻ്റെ ഒരു മാജിക് അല്ലേ. അതുപോലെ തന്നെ പുതുമഴ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്ക്. അതും പ്രണയം, റൊമാൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു വ്യക്തിയോട് നമ്മുടെ സ്നേഹം പറയില്ലേ, എന്നെ നീ ഇങ്ങനെ സ്നേഹിക്കൂ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്, അതിങ്ങനെ കൺവേ ചെയ്യുന്ന ഒരു സോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. അങ്ങനെ രണ്ട് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങി എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12 കഴിഞ്ഞ് 53 ആയിട്ടുണ്ട്. സ്റ്റഡി ആ ക്ലാക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കൂടെയുള്ളത് ദിസ് ഈസ് ആർജെ ആയില്ല. അപ്പൊ എന്തായാലും നീ നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട്, നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരമുണ്ട്.
1: നമസ്കാരമുണ്ട്, നമസ്കാരമുണ്ട്. ആരാണ്?
2: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്ന്
1: ആനന്ദൻ ചേട്ടനാണ്. ആനന്ദൻ ചേട്ടാ, ഇന്ന് ഏത് പാട്ട് വേണം?
2: എനിക്ക് നമ്മുടെ അർത്ഥം എന്ന സിനിമയിലെ ഒരു പാട്ടില്ലേ, ശ്യാമാംബരം.
1: ശ്യാമാംബരം, യെസ് യെസ് യെസ്. ഓക്കേ, അർത്ഥത്തിലെ ആ പാട്ട്.
2: അതെ, നല്ലൊരു പാട്ടല്ലേ.
1: പിന്നെന്താ, നല്ല പാട്ട് തന്നെയാണ്. എന്തായാലും ഞാൻ ആ ഒരു പാട്ട് വെച്ചുവരും കേട്ടോ.
2: ഓക്കെ,
1: ആനന്ദൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ആനന്ദൻ ചേട്ടനായിരുന്നു, കണ്ണൂരിൽ നിന്ന്. അപ്പോ ചോദിച്ചിരിക്കുന്ന പാട്ട് അർത്ഥം എന്ന സിനിമയിലെ പാട്ടാണ് ശ്യാമാംബരം. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ദിവ്യ സന്തോഷ്. ദിവ്യ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ, അഥർവം എന്ന സിനിമയിലെ പാട്ടാണ്. ദിവ്യ ചേച്ചി ചോദിച്ചിരിക്കുന്ന പൂവായി വിരിഞ്ഞു, യെസ്, ആ ഒരു സോങ് ആണ്. അപ്പൊ എന്തായാലും ദിവ്യ ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: എംപിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംപിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ട്രാക്ക് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഈ നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ 4 മിനിറ്റ് ആയിട്ടുണ്ട് സമയം. അതായത് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഫസ്റ്റ് ഹാഫ് അങ്ങ് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഹാഫിലേക്ക് അങ്ങ് കടക്കാൻ വേണ്ടി പോവാണല്ലേ. യെസ്, അപ്പോൾ അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയാണ് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ പ്രസാദ് ഏട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. പാലക്കാട് നിന്നും വേട്ടയാട് വിളയാട് എന്ന് പറയുന്ന തമിഴ് മൂവി ഉണ്ടല്ലോ, വേട്ടയാട് വിളയാടിലെ പാട്ടാണ് പ്രസാദ് ഏട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ട് വരുന്നുണ്ട്. അപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ചിറ്റൂരിൽ നിന്ന് വനജ ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. സുഖമാണോ ദേവി എന്ന സിനിമയിലെ സുഖമാണോ ദേവി എന്ന പാട്ടാണ് കേട്ടോ. അപ്പോൾ വനജ ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷനും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് പാട്ടുകൾ നമുക്ക് കേൾക്കാം. Hello, yes, രണ്ട് പാട്ടുകൾ എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക്, ഐസ് ഇറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14. യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. ഈ സർവമായ മൂവി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ടേമാണ് ഡെലൂലു, അല്ലെ? ഡെലൂലു, യെസ്. ഇങ്ങനെ പ്രേതമാണോ പ്രേതമല്ല, എന്നാൽ അങ്ങനെയൊക്കെ മൊത്തത്തിലൊരു ഡെലൂഷനാണ് സംഭവം, അല്ലെ? അപ്പൊ ഡെലൂലു, അതിന് മുൻപ് മലയാളത്തിൽ വന്നൊരു ഡെലൂലു ആയിരുന്നു നമ്മുടെ വിസ്മയ തുമ്പത്തില് നയൻതാര ചെയ്തൊരു ക്യാരക്ടർ, അല്ലെ? അതല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ആ ഒരു ഡെലൂലു സംഭവമൊക്കെ. യെസ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ, അടുത്ത പാട്ട് ആ ഒരു മൂവിയിലെയാണ്, വിസ്മയത്തുമ്പത്ത്. ലാലേട്ടനും നയൻതാരയും മുകേഷും ഹരിശ്രേഷകനും ഒക്കെ ഉള്ള വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിലെ പാട്ടാണ് വരാൻ പോകുന്നത്. കുഞ്ചിക്കുഞ്ചി, യെസ്. ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്ന ജഗൻ ചേട്ടനാണ് മലപ്പുറത്ത് നിന്നും. അപ്പൊ എന്തായാലും ആ ഒരു ട്രാക്ക് നമുക്ക് കേൾക്കാം. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് സത്യഭാമയ്ക്കും അതുപോലെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഓമന ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് ബാബാ കല്യാണി. ലാലേട്ടന്റെ മൂവി തന്നെയാണ് അഗെയിൻ, അല്ലേ? ബാബാ കല്യാണി എന്ന മൂവിയിലെ കൈ നിറയെ എന്ന പാട്ടാണ് ഓമന ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് കൂടി കേട്ടാലോ. യെസ്, രണ്ട് പാട്ടുകളെത്തുന്നതിന്റെ ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്, കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പൊ അതേ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നല്ല രണ്ട് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണല്ലേ. നിങ്ങളുടെ കയ്യിലേക്കൊക്കെ നോക്കിയേ, വെണ്ണയുണ്ടോ? ഓക്കെ, ഇനിമേ സമയം നോക്കുമ്പോൾ 1 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പൊ അതേ നമുക്ക് അടുത്ത പാട്ട് കേൾക്കണം.

വേഗം ഞാൻ ഈ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഗിയർ അങ്ങ് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ബിക്കോസ് ഇനി വരാൻ പോകുന്ന പാട്ട് ഹൗസ് ഫുൾ 5 എന്ന് പറയുന്ന മൂവിയിലെ ട്രാക്കാണ്. മൊത്തത്തിൽ ഇത്രയും നേരം കേട്ട വൈബേ അല്ലാട്ട് ഈ ഒരു പാട്ട്. എനിവേ, പാട്ട് ചോദിച്ചിരിക്കുന്ന റോക്സ് ആണ് കുവൈറ്റിൽ നിന്നും. അപ്പൊ എന്തായാലും ഹൗസ് ഫുൾ 5 എന്ന് പറയുന്ന മൂവിയിൽ നിന്ന് ആ പാട്ട് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് നോക്കുകയാണെങ്കിൽ, ഒന്നാം രാഗം പാടി, യെസ്, ഒന്നിനെ മാത്രം നമ്മൾ തേടാൻ പോവാണ്. ഒന്നാം രാഗം പാടി എന്ന പാട്ട് ചോദിച്ചിരിക്കുന്നു മാധവൻ ചേട്ടൻ. അപ്പൊ എന്തായാലും മാധവൻ ചേട്ടന് വേണ്ടിയിട്ട് ആ ഒരു ട്രാക്ക് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, മടങ്ങിയെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലാക്കിൽ. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്നത്തെ പാട്ടുകളുമായി നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ അയിലയാണ്. അപ്പോൾ നമുക്ക് ദേ അടുത്ത പാട്ട്. ആരാണ് അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ രഞ്ജു ഷൈജു ആണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പു എന്ന് വിളിക്കുന്ന ശ്രേയസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. കർണ എന്ന മൂവിയിലെ മലരെ മൗനമാം എന്ന സോങ് ആണ് അപ്പുവിന് വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്നെ വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണുന്നു മെസ്സേജിൽ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും ഇനിയും ഇനിയും കേൾക്കാം. അപ്പൊ എന്തായാലും ദേ ആ ഒരു പാട്ട് വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ആ ഒരു പാട്ട് മാത്രമാണോ, അല്ല ഒരു പാട്ട് കൂടി വരുന്നുണ്ട്. ആശ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ അങ്ങവാനക്കോണിൽ. കുറേ നാളായി ഞാൻ ഈ ഒരു പാട്ട് കേട്ടിട്ട്. അപ്പൊ എന്തായാലും ആശയ്ക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടിയേ തന്നോ ഇൻസ്റ്റന്റ് പാട്ടിൽ.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ദേ ഒരു മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്. ഒപ്പമുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അങ്ങനെ ദേ പതിയെ എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പാട്ട് തന്നിട്ട് തന്നെ പോവുള്ളൂ. യെസ്, അപ്പോൾ ദേ അടുത്ത പാട്ട് വരാൻ പോകുന്ന അഭിഷേകിന് വേണ്ടിയിട്ടാണ്. വായാറ്റു എന്ന സിനിമയിലെ കൊച്ചു കുഞ്ഞിൻ്റെ എന്ന പാട്ടാണ് അഭിഷേക് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അഭിഷേകിന് വേണ്ടി ദേ ആ ഒരു പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഡിൻസിയാണ്. പാലക്കാട് നിന്നും നന്ദ എന്ന തമിഴ് മൂവിയിലെ മുൻ പനിയ എന്ന സോങ് ആണ് ഡിൻസി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡിൻസിക്ക് വേണ്ടി ആ ഒരു പാട്ടും വരുന്നുണ്ട്. അപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് തേനും വയമ്പും എന്ന് പറയുന്ന മലയാള പഴയ ഒരു മൂവിയാണ്. ആ മൂവിയിലെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു സത്യനാരായണൻ ചേട്ടൻ. അപ്പോൾ സത്യനാരായണൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പോൾ എല്ലാവരും പാട്ടൊക്കെ കേൾക്കുക, എൻജോയ് ചെയ്യുക. അതിനുശേഷം ഓർമ്മയിലുള്ള ഗാനങ്ങളുമായിട്ട് ഹീര ജോയിൻ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ദേ ഒരു 3:30 സമയമാകുമ്പോൾ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സുനിലും, 4 മണിയാകുന്ന സമയത്ത് ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് അഗെയിൻ ഞാൻ 360 ഡിഗ്രിയുമായിട്ട് വരും. അപ്പം എല്ലാ പ്രോഗ്രാംസ് ഒക്കെ കേൾക്കാം, പാട്ടൊക്കെ കേൾക്കാം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാദാനം.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
3: മലയാള സിനിമയിലെ ശ്രദ്ധേയമായ സംഗീത സംവിധായക കൂട്ടുകെട്ട് ബേണി ഇഗ്നീഷ്യസ്. സഹോദരങ്ങളായ ഇവർ ഒരുമിച്ച് നിരവധി ചിത്രങ്ങൾക്ക് സംഗീതം നൽകി മലയാളികൾക്ക് പ്രിയപ്പെട്ട നിരവധി ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. മെലഡികളും വ്യത്യസ്തമായ സംഗീത പരീക്ഷണങ്ങൾ കൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു സ്ഥാനം അവർ നമ്മുടെ സിനിമാ ലോകത്ത് നേടിയെടുത്തു എന്നുള്ളതാണ് പ്രത്യേകത. ഇന്ന് ബേണി ഇഗ്നീഷ്യസിന്റെ മനോഹര സംഗീത യാത്രയും അവരുടെ ഹിറ്റ് ഗാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ മായി നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. ആദ്യത്തെ ഗാനം ചന്ദ്രലേഖ എന്ന സിനിമയിൽ നിന്ന്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ ആലാപനം, താമരപ്പൂവിൽ വാഴും എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിൽ നിരവധി ഗാനങ്ങൾ, ആ ഗാനങ്ങളിൽ ദാസേട്ടൻ ചിത്രചേച്ചിയെ പഠിപ്പിച്ച ഒരു പാട്ടും കൂടിയുണ്ട്. ആ പാട്ട് ഏതാണെന്നാണ് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ പാട്ട് ആദ്യം ദാസേട്ടൻ കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് പഠിച്ചു. ഒരു കമ്പ്യൂട്ടർ മൈൻഡാണ് അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ പഠിച്ചു. ചിത്രചേച്ചിയുടെ റെക്കോർഡിംഗ് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ എത്തിയപ്പോൾ ഈ പാട്ട് പാടാൻ ഒരു ചെറിയ മടി ചിത്രചേച്ചിക്ക്, ചെറിയൊരു പേടി. പക്ഷേ എല്ലാ അധികാരത്തോടും കൂടിയും ദാസേട്ടൻ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാൻ പോവാണ് ചിത്രചേച്ചി. അങ്ങനെ ദാസേട്ടൻ പഠിപ്പിച്ച് പാടിയ പാട്ട് എന്നാണ് ഈ പാട്ടിനെ പറ്റി ബേണി ഇഗ്നീഷ്യസിന് പറയാനുള്ളത്. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ എന്ന സിനിമയിലെ പാട്ട്. രഥോത്സവം എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

നമ്മളെ ഞെട്ടിക്കുന്ന ചില കോമ്പോസിഷൻസ് കൂടി തന്നിട്ടുള്ള സംഗീത സംവിധായകരാണ് ബേണി ഇഗ്നീഷ്യസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് എന്നും കൂടി പറയണം, പൂനിലാമഴ. ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ തല ഇങ്ങനെ താളം പിടിച്ചു കളയും അല്ലെ, അത്ര രസമുള്ളൊരു ട്യൂണാണ്. എനിക്ക് തോന്നുന്നു അവര് വളരെ പെട്ടെന്ന് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടുകളുടെ ലിസ്റ്റിൽ ഒന്ന് തന്നെയാണ് പൂനിലാമഴ എന്ന ഈ പാട്ടും. എന്തായാലും ഇന്ത്യൻ സിനിമയിൽ വളരെ റയറായിട്ടാണ് ഈ പാട്ടിന്റെ മ്യൂസിക് എങ്ങനെ പോയാലും ഈ ഒരൊറ്റ താളത്തിൽ വന്ന് നിൽക്കുന്ന ഒരു പാട്ട് എന്ന് ഈ പാട്ടിനെ നമുക്ക് പറയാൻ പറ്റും. മാനത്തെ കൊട്ടാരം എന്ന സിനിമയിൽ ഗിരീഷ് പുത്തൻജീരിയുടെ വരികൾ എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം. RJ Hira, stay tuned.

തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. പക്ഷെ ഈ പാട്ടിലെ ഈ വരിയാണ് ആദ്യം ബേണി ഇഗ്നേഷ്യസ് കമ്പോസ് ചെയ്തത്. മഴക്കോളു കണ്ടാൽ മതിക്കുമീ നാട്ടിൽ. ഈ വരി ആദ്യം പാടി കേൾപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇത് നമുക്ക് പല്ലവി ആയിട്ട് വേണ്ട, ഇത് ഇടയിൽ വെക്കാം, പക്ഷെ പല്ലവി നിങ്ങൾ വേറെ കമ്പോസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഒരുപാട് സമയം ആലോചിച്ച് ചെയ്ത ഒരു പാട്ടാണ് നിലാ പുങ്കലായല്ലോ എന്ന പാട്ട്. തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിൽ ഒരു വ്യത്യസ്തമായ ശബ്ദം വേണമെന്ന ഒരു നിർബന്ധത്തിനാണ് ശുഭ എന്ന ഗായിക ഈ പാട്ട് പാടുന്നത്. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര സ്റ്റേ ചെയ്യുന്നുണ്ട്.

അർത്ഥമൊന്നുമില്ലാത്ത കുറെ വാക്കുകൾ പാട്ടിന്റെ ഇടയിൽ വരണം. സിമ്മ സിമ്മ സിമ്മ സിമ്മ, അങ്ങനെയൊക്കെയുള്ള പല പല വാക്കുകളും ഈ പാട്ടിന്റെ ഉള്ളിലേക്ക് കയറി വന്നതിനൊക്കെ പിന്നിൽ ഇവരുടെ ചില നീണ്ട ചിന്തകളാണ് എന്നാണ് പറയുന്നത്. ബേണി ഇഗ്നേഷ്യസ് എന്ന സംഗീത സംവിധായകരുടെ പല പാട്ട് കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സിന്ധു ഭൈരവി രാഗത്തിൽ, പൊതുവേ സിന്ധു ഭൈരവി രാഗത്തിൽ നമ്മൾ വളരെ സോഫ്റ്റ് സോങ്സ് ആണ് കേൾക്കാറുള്ളത്, പക്ഷെ കുറച്ചും കൂടെ രസമായിട്ടുള്ളൊരു പാട്ട് കമ്പോസ് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ ഗുജറാത്തി കാൽത്തള കിട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ എന്ന പാട്ട് പിറവിയെടുക്കുകയാണ്. കൈതപ്പുറത്തിന്റെ വരികൾ ജോത്സ്നയും വിധു പ്രതാപും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി പുലിവാൽ കല്യാണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: പ്രിയദർശന്റെ സിനിമകൾക്ക് പാട്ടുകൾ എഴുതുമ്പോൾ ഒറ്റ കാര്യമാണ് പ്രിയദർശൻ കൊടുത്തിരുന്ന ഇൻസ്ട്രക്ഷൻ. സിമ്പിളായിരിക്കണം, നോവലായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. ഒരു പാട്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി സാധാരണക്കാർക്ക് പാടാൻ പറ്റാത്ത രീതിയിലാക്കണ്ട. എല്ലാവർക്കും പാടാൻ പറ്റുന്ന പോലെ വളരെ സിമ്പിളായിട്ട്, എന്നാൽ ഒരു പുതുമ തോന്നണം, അതിനൊപ്പം ആ പാട്ടിനോട് ഒരു ആകർഷണം തോന്നണം. അങ്ങനെ കൊടുത്ത ഇൻസ്ട്രക്ഷനിൽ നിന്നാണ് തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ പല പാട്ടുകളും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു മനോഹരമായ ഗാനമാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ പിറന്ന കറുത്ത പെണ്ണെ എന്ന പാട്ട്. എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ,

ഒരുപാട് പേരുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണിത്. എം ജി ശ്രീകുമാർ ഈ പാട്ട് പാടുന്ന സമയത്ത് അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ പല പല ഇംപ്രവൈസേഷൻസ് ഈ പാട്ടിന് കൊടുക്കുകയുണ്ടായി. അത്തരത്തിലൊരു ഇംപ്രവൈസേഷനാണ് ഒരു കാതിലോല ഞാൻ കണ്ടില്ല, തിരി താളി വെച്ചതും കണ്ടില്ല, കലവാനിയാം കിളിയെ ഓർത്തിയില്ല, ആ കലി. ആ കലി എന്ന വാക്ക് മൂന്ന് നാല് തരത്തിൽ ആ പാട്ടിൽ പാടിയിട്ടുണ്ട്. അതെല്ലാം എം ജി ശ്രീകുമാർ എന്ന ഗായകന്റെ ഇംപ്രവൈസേഷൻസ് ആയിരുന്നു. അതെല്ലാം ഒരു നിമിത്തമായിട്ട് കാണാനാണ് ബേണി ഇഗ്നേഷ്യസ് എന്ന സംഗീത സംവിധായകർക്ക് ഇഷ്ടം. ശുദ്ധ സാരംഗം എന്ന് പറയുന്ന ഒരു ഹിന്ദുസ്ഥാനി രാഗത്തിൽ കമ്പോസ് ചെയ്ത ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വെട്ടം എന്ന സിനിമയിൽ നിന്ന് ബി ആർ പ്രസാദിന്റെ വരികൾക്ക് എം ജി ശ്രീകുമാറിന്റെ ആലാപനം. ഓൺ അഹല്യ എഫ് എം നിങ്ങളോടൊപ്പം ആർ ജി ഹീറ. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. പാട്ടുകളുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഒരുപാട് പാട്ടുകളാണ് മലയാള സിനിമയ്ക്ക് ബേണി ഇഗ്നേഷ്യസ് ഈ സംവിധായകരുടെ കൂട്ടുകെട്ട് സമ്മാനിച്ചിട്ടുള്ളത്. എന്നാൽ ഏതാണ്ട് സിമിലർ രാഗത്തിൽ വരുന്ന ഒരു പാട്ട്, പൂനിലാമഴ എന്ന പാട്ടും ആവണി പൊന്നൂഞ്ഞാൽ, ഈ രണ്ട് പാട്ടുകൾക്കും ഏതാണ്ട് സിമിലർ രാഗങ്ങളാണ്. പക്ഷേ ഓരോ രാഗങ്ങളെയും നമ്മൾ ഡിഫറെൻ്റായി അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള പാട്ട് തന്നെയാണ് പിറവിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇന്നിവിടെ അവസാനിക്കുന്നത്. ആവണി പൊന്നൂഞ്ഞാൽ അടിക്കാം നിന്നി ഞാൻ. കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന സിനിമയിൽ നിന്ന് രമേശൻ നായരുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ ആലാപനം. ഈ പാട്ടാണ് നമ്മൾ അവസാനമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കുന്നത്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീറ. സ്റ്റേ ട്യൂൺ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: മഴക്കാലത്ത് പനി പോലെ തന്നെ നമ്മൾ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് ജലദോഷം അഥവാ കോമൺ കോൾഡ്. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഡോക്ടർ അഹല്യയിലേക്ക്, ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മൾ ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും സ്ഥിരമായിട്ട് വരുന്ന ഒന്ന്, മഴ പെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വെള്ളം മാറി കുടിച്ചു കഴിഞ്ഞാൽ, വെള്ളം മാറി കുളിച്ചു കഴിഞ്ഞാലൊക്കെ വരുന്ന ജലദോഷത്തെക്കുറിച്ചാണ്. ജലദോഷം ഇത്ര വലിയ വില്ലനാണോ? ഈ മഴക്കാലം ആയി കഴിഞ്ഞാലേ നമ്മുടെ വീടുകളിലാണെങ്കിലും അയൽപ്പക്കത്തെ വീടുകളിലൊക്കെ ആണെങ്കിലും ചുമയും തുമ്മലും അതൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ടല്ലേ. എല്ലാ വീടുകളിലും ഒരാൾക്കെങ്കിലും ചുമയും തുമ്മലും ഒക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവാറുണ്ട്. ഈ ചുമയും തുമ്മലും ഒക്കെ ഉണ്ടാവുന്ന ഈ ജലദോഷം വളരെ നിസ്സാരമായിട്ടുള്ള ഒരു അസുഖമാണോ, അത് പേടിക്കേണ്ട അസുഖമാണോ എന്നൊക്കെ അറിയാം ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ. ഈ ജലദോഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, 2 ദിവസം കൊണ്ട് അതൊക്കെ മാറില്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അല്ലേ. എന്നാൽ ജലദോഷം തരുന്ന ഈ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ആ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്കേ അറിയൂ അത് എത്രത്തോളം പ്രയാസം ഉണ്ടാക്കുന്നതാണെന്ന്. ശരിയല്ലേ, നിരന്തരമായിട്ടുള്ള തുമ്മൽ, മൂക്കടപ്പ് കാരണം ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, കണ്ണുകളിൽ നിന്ന് വെള്ളം വരിക, കഠിനമായിട്ടുള്ള തലവേദന ഉണ്ടാവുക, തൊണ്ടയിൽ ചൊറിച്ചിൽ വരിക, ചെറിയ രീതിയിലുള്ള പനി, ഇതൊക്കെയാണ് ജലദോഷത്തിന്റെ പ്രധാന ബുദ്ധിമുട്ടുകൾ അല്ലേ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും അവസ്ഥ. എഴുന്നേൽക്കാൻ പോലും പറ്റില്ല, ബെഡിൽ വെറുതെ ഇങ്ങനെ കിടക്കാൻ തോന്നും അല്ലേ. ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല, രാത്രി പ്രോപ്പറായിട്ട് നമുക്ക് ഉറങ്ങാനും പറ്റില്ല, ജോലിക്ക് പോകാനും പറ്റില്ല. ഈ ജലദോഷത്തിന്റെ പേര് പറഞ്ഞ് ലീവ് എടുക്കാൻ പറ്റുമോ? അതും സാധിക്കില്ല. വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഈ തണുത്ത കാറ്റും മഴയൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് ജലദോഷം വരുന്ന ആളുകളൊക്കെ ഈ കൂട്ടത്തിൽ കാണും അല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്ന പലരും അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ജലദോഷം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് ബേസിക് റെമഡീസ്, എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ ഞാൻ പറഞ്ഞുതരുന്നതായിരിക്കും. ഇപ്പോൾ മനോഹരമായ ഒരു പാട്ട് വരുന്നു, പാട്ടിന് ശേഷം ബാക്കി വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. ജലദോഷത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡോക്ടർ അഹല്യയോട് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയല്ലേ. ഇനി അടുത്തത്, ജലദോഷം എങ്ങനെയൊക്കെ വരാം, എന്തുകൊണ്ടാണ് ഈ ജലദോഷം വരുന്നത് എന്ന് പറഞ്ഞുതരാം. പലരും വിചാരിക്കുന്നതേ മഴ നനയുന്നത് കൊണ്ടോ തണുത്ത വെള്ളം കുടിക്കുന്നത് കൊണ്ടോ മാത്രമാണ് ജലദോഷം വരുന്നത് എന്നാണ്. എന്നാൽ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം ഉണ്ടാക്കുന്നത് റൈനോ വൈറസ് പോലുള്ള 200-ലധികം തരം വൈറസുകളാണ്. ഈ വൈറസുകൾ പ്രധാനമായിട്ടും നമ്മളിലേക്ക് എത്തുന്നത് 3 വഴികളിലൂടെയാണ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരട്ടെ. ഒന്ന്, നേരിട്ടുള്ള സമ്പർക്കമാണ്. ജലദോഷമുള്ള ഒരാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ലക്ഷക്കണക്കിന് വൈറസുകളാണ് അന്തരീക്ഷത്തിലേക്ക് പടരുന്നത്. ഈ വായു നമ്മൾ ശ്വസിക്കുന്നതിലൂടെ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. അടുത്തത് സ്പർശനത്തിലൂടെയാണ്. രോഗബാധിതനായിട്ടുള്ള ഒരാൾ മൂക്ക് തുടയ്ക്കുകയോ തുമ്മുകയോ ചെയ്ത ശേഷം കൈകൾ കഴുകാതെ വീട്ടു സാധനങ്ങളിലോ ബസ്സിലെ കമ്പിയിലോ ഓഫീസിലെ ടേബിളിലോ ഒക്കെ തൊടുമ്പോൾ വൈറസ് അവിടെ പറ്റിപ്പിടിച്ചിരിക്കും. നമ്മൾ അവിടെ തൊട്ട ശേഷം ആ കൈകൾ കൊണ്ട് കണ്ണിലോ മൂക്കിലോ വായിലോ തൊട്ട് കഴിഞ്ഞാൽ വൈറസ് നമ്മുടെ ഉള്ളിലും എത്തും. പിന്നെ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത്, ഈ തണുത്ത കാലാവസ്ഥയിലും മഴക്കാലത്തും നമ്മുടെ മൂക്കിനുള്ളിലെ രക്തക്കുഴലുകൾ ചെറുതാവുകയും വൈറസുകളോട് പോരാടാനുള്ള ശേഷി കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് മഴക്കാലത്ത് ജലദോഷം പെട്ടെന്ന് പിടികൂടുന്നത്. ഇനി ജലദോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. After a beautiful track.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി ജലദോഷം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും പറഞ്ഞുതരാം. ഈ ജലദോഷം വന്നു കഴിഞ്ഞാൽ വലിയ വില കൂടിയ മരുന്നുകൾ കഴിക്കുന്നതിനേക്കാൾ പ്രധാനം വീട്ടിൽ തന്നെ ചില നാടൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. സാധാരണയായിട്ട് ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ അത് മാറാനായിട്ട് ഒരു 5 മുതൽ 7 ദിവസങ്ങൾ വരെ എടുക്കും. ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം പറഞ്ഞുതരാം. ഒന്ന്, ദ്രവരൂപത്തിലുള്ള ലിക്വിഡായിട്ടുള്ള ആഹാരം കഴിക്കുക. അതായത് ഇളം ചൂടുവെള്ളം, ജീരകവെള്ളം, ചെറു ചൂടുള്ള സൂപ്പ് അല്ലെങ്കിൽ നാടൻ രസം എന്നിവ ധാരാളമായിട്ട് കുടിക്കുക. ഇത് തൊണ്ടയിലെ അസ്വസ്ഥത കുറയ്ക്കാനും കഫം ഉരുകിപ്പോകാനും സഹായിക്കുന്നുണ്ട്. പിന്നെ ആവി പിടിക്കുക. മൂക്കടപ്പ് മാറാനായിട്ട് ഏറ്റവും നല്ല പ്രതിവിധി ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുന്നതാണ്. ഇത് മൂക്കിലെ നീർക്കെട്ട് കുറയ്ക്കും. വെള്ളത്തിൽ അമിതമായിട്ട് കെമിക്കലുകൾ ചേർക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉപ്പുവെള്ളം കവിൽ കൊള്ളുക. തൊണ്ടവേദനയും ചൊറിച്ചിലും ഉണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പിട്ട് ദിവസവും 3 മുതൽ 4 തവണ തൊണ്ടക്കുഴിയിൽ കൊള്ളുക. അതായത് ഗാർഗ്ലിംഗ് ചെയ്യുക. പിന്നെ മറ്റുള്ളവരിലേക്ക് പടരാതെ നോക്കണം. നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും എപ്പോഴും കർച്ചീഫോ മാസ്കോ യൂസ് ചെയ്യുക. കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. വീട്ടിലെ കുട്ടികളിൽ നിന്നും പ്രായമായവരിൽ നിന്നും ഒരു അല്പം അകലം പാലിക്കണം ഈ ജലദോഷം ഉണ്ടാവുന്ന സമയത്ത്. ഇനി എപ്പോഴാണ് ഈ സാധാരണ ജലദോഷം നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഒരു വലിയ അപകടകരമായിട്ട് മാറുന്നത്? പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ജലദോഷത്തെ നമ്മൾ എപ്പോഴാണ് ഗൗരവമായിട്ട് കാണേണ്ടത് എന്ന് നോക്കാം. സാധാരണ ജലദോഷം എന്ന് പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മാറേണ്ട ഒന്നാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ അത് അപകട സൂചനയാണ് എന്ന് മനസ്സിലാക്കണം. ഉടൻ തന്നെ ഡോക്ടറെ കാണുകയും വേണം. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ശ്വാസ തടസ്സം. ഈ ജലദോഷത്തോടൊപ്പം ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക, നെഞ്ചിൽ നിന്ന് കിലുക്കം പോലുള്ള ശബ്ദം കേൾക്കുക, അല്ലെങ്കിൽ ഒരു വലിപ്പ് അത് അനുഭവപ്പെടുക, ഇതൊക്കെ വൈറസ് ശ്വാസകോശത്തെ ബാധിച്ചതിന്റെ ലക്ഷണമായിരിക്കും. പിന്നെ വിട്ടുമാറാത്ത കടുത്ത പനി ഉണ്ടെങ്കിൽ, ജലദോഷത്തോടൊപ്പം തന്നെ 101 ഡിഗ്രിക്ക് മുകളില് കടുത്ത പനി 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടറെ സമീപിക്കണം. പിന്നെ കഠിനമായിട്ടുള്ള മൂക്കുവേദനയും തലവേദനയും, കണ്ണിന് മുകളിലോ കവിളിന്റെ എല്ലുകളിലോ കഠിനമായ വേദന അനുഭവപ്പെടുന്നത് സൈനസൈറ്റിസ് അഥവാ സൈനസുകളിൽ പഴുപ്പ് നിറഞ്ഞതിന്റെ ലക്ഷണമായിരിക്കും. അപ്പോഴും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണണം. പിന്നെ ചെവി വേദന, പ്രത്യേകിച്ച് കുട്ടികളില് ജലദോഷത്തിന് പിന്നാലെ കഠിനമായിട്ടുള്ള ചെവി വേദനയോ ചെവിയിൽ നിന്ന് പഴുപ്പ് വരികയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ ചെവിയിലേക്ക് പടർന്നുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികളെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം. പിന്നെ കഫത്തിന്റെ നിറം മാറുന്നത്, ചുമയ്ക്കുമ്പോൾ വരുന്ന കഫം കടും പച്ചയോ മഞ്ഞയോ നിറത്തിലോ അല്ലെങ്കിൽ അതിലെ രക്തത്തിന്റെ അംശമോ കണ്ടുകഴിഞ്ഞാൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ സൂചനയാണ് എന്ന് മനസ്സിലാക്കാം. ഈ ജലദോഷം വന്ന ഉടൻ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ആന്റിബയോട്ടിക് ഗുളികകൾ വാങ്ങി കഴിക്കുന്ന ശീലം പലർക്കും ഉണ്ട്. ജലദോഷം വരുന്നത് വൈറസ് കൊണ്ടാണ്. അതുകൊണ്ട് ആന്റിബയോട്ടിക്കുകൾ ഇതിനെതിരെ പ്രവർത്തിക്കില്ല. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത്തരം മരുന്നുകൾ കഴിക്കുന്നത് ശരീരത്തിന് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. നല്ല വിശ്രമവും കൃത്യമായിട്ടുള്ള മുൻകരുതലും ഉണ്ടെങ്കിൽ ജലദോഷത്തെ നമുക്ക് എളുപ്പത്തിൽ തോൽപ്പിക്കാനായിട്ട് പറ്റും. ജലദോഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ ഇത്രയും നേരം പ്രിയപ്പെട്ട ലിസ്ണേഴ്സ് കേട്ടത്. ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ആരോഗ്യവിശേഷവുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട്

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3,00,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3,00,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
4: 360 degree. ഹലോ, നമസ്കാരം. 360 degree പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ആയില്ലയാണ് ദേ കൂടെയുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ സിനിമ കാണാൻ പോവാറുണ്ട് അല്ലെ? തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു സിനിമ കാണുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ചില രംഗങ്ങളിൽ പെട്ടെന്ന് സങ്കടം വരാറുണ്ട്. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഭയം തോന്നാറുണ്ട്, അല്ലെങ്കിൽ വളരെ ത്രില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ വല്ലാത്തൊരു പേടി തോന്നും അല്ലെ? ഇപ്പോൾ വെറും ഡയലോഗുകൾ മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ഈ ഒരു വികാരങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ കൺമുന്നിലെത്തുന്ന ചില മാന്ത്രിക നിറങ്ങൾ കൂടിയാണ് അതിന്റെ റീസൺസ് എന്നുള്ളതാണ്. അപ്പോ ഒരു സിനിമയുടെ കഥയും അതിന്റെ ഒരു മൂഡും പ്രേക്ഷകരിലേക്ക് പൂർണ്ണമായി എത്തിക്കാൻ വേണ്ടി ഇന്ന് സിനിമാ ലോകം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയാണ് എന്ത്? കളർ ഗ്രേഡിംഗ്, അഥവാ കളർ സൈക്കോളജി എന്ന് പറയുകയാണെങ്കിൽ. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ക്യാമറയിൽ എന്താണോ കാണുന്നത് അതേ കാര്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. പക്ഷേ അതല്ലാത്ത സത്യം. ഈ സംവിധായകനും അതുപോലെ തന്നെ കളറിസ്റ്റും ചേർന്ന് ഓരോ ഫ്രെയിമിലെയും നിറങ്ങളെ പ്രത്യേക ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്താണ് ഈ സിനിമയിലെ ഒരു കളർ ഗ്രേഡിംഗ്, അല്ലെങ്കിൽ ഈ ഒരു കളറിന്റെ പിന്നിലുള്ള ഒരു മാജിക്? ഇതെങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്? ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് വിഷയമല്ലേ? യെസ്. അപ്പൊ എന്തായാലും ദേ നിങ്ങൾ കേൾക്കാനായി റെഡി ആയിക്കോളൂ. പറയാൻ ഞാൻ എന്തായാലും റെഡിയാണ്. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്, സ്റ്റഡി വിത്ത് ആലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. വെൽക്കം ബാക്ക് ടു 360 degree 360 degree ടിപ്സ് ആൻഡ് ട്രിക്സ് പങ്കുവെക്കാനായിട്ട്. ദിസ് ഇസ് ആർജെ ഹിയർ വിത്ത് യു ഗൈസ്. യെസ്, അപ്പൊ നമ്മൾ ഇന്ന് എന്ത് പറയാൻ പോവാണ്? സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നിറങ്ങളെ പറ്റി, അല്ലെങ്കിൽ ആ ഒരു മാജിക്കിനെ പറ്റി, കളർ ഗ്രേഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കളർ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്ലൂ ആണ്, നീല നിറം. നമ്മൾ ഒരു ത്രില്ലർ സിനിമയോ അല്ലെങ്കിൽ കടുത്ത വിഷാദമുള്ള രംഗങ്ങളോ ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും, സ്ക്രീൻ മുഴുവൻ ചെറിയൊരു നീല ടോൺ ഉണ്ടായിരിക്കും, ഒരു ബ്ലൂ ടോൺ ഉണ്ടാവും. ഇത് ശരിക്കുണ്ടല്ലോ, ഇത് ഓഡിയൻസ് ആയിട്ടുള്ള നമ്മളിൽ വല്ലാത്തൊരു ഒറ്റപ്പെടലും അതുപോലെ തന്നെ ഒരു കൂൾ, ഒപ്പം ഒരു ആകാംക്ഷയും ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നൊരു കാര്യം പറയാറുണ്ട്. അതായത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ശരിക്കും നമ്മുടെ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ത്രില്ലർ ആയിട്ടുള്ള മെമ്മറീസ് മൂവിയിലെ ജിത്തു ജോസഫിന്റെ, യെസ്, മെമ്മറീസ്. ഇപ്പോൾ പൃഥ്വിരാജിന്റെ കഥാപാത്രം കടന്നു പോകുന്ന ആ ഒരു മാനസിക വിഷമങ്ങളും ആ സിനിമയുടെ വില്ലൻ ടോണും കാണിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഒരു നീല കറന്ന ഡാർക്ക് ടോണുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോളിവുഡ് സിനിമകളിൽ വലിയൊരു അപകടം വരുന്നതിന് മുൻപ് അന്തരീക്ഷം മുഴുവൻ നീല നിറമായിട്ട് മാറാറുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു നീല നിറം നമ്മുടെ തലച്ചോറിനെ പെട്ടെന്ന് ശാന്തമാക്കുമെങ്കിലും ഈ സിനിമകളിൽ അതെങ്ങനെയായിരിക്കും? വിയോഗത്തെയും അല്ലെങ്കിൽ ഒരു നിഗൂഢതയും ഒക്കെ കാണിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ട് സിനിമകളിൽ സന്തോഷം നിറയ്ക്കുന്ന ആ ഒരു കളർ, ആ ഒരു കളർ ഏതാണ്? ആ ഒരു കാര്യം നമുക്ക് കേൾക്കാം 360 degree. ഒരു ഇടവേളയ്ക്ക് ശേഷം ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വരാം 360 degree. കീപ് ഓൺ ലിസണിംഗ് ഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൊട്ടുകൂടാം.

0: 360 degree.
1: ഹലോ, 360 ഡിഗ്രി ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഇന്ന് 360 ഡിഗ്രിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും സിനിമകളിൽ യൂസ് ചെയ്യുന്ന ആ ഒരു കളർ ഗ്രേഡിംഗ് ടെക്നിക്കിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് ഈ ഒരു കളർ നമ്മളെ സ്വാധീനിക്കുന്നത്, എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു ഗുഡ് ആൻഡ് സേസ് ആ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അടുത്ത കളർ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, സിനിമകളിൽ നമ്മളെ ഭയങ്കര ഹാപ്പി ആക്കുന്ന അല്ലെങ്കിൽ പഴയ ഓർമ്മകളിലേക്ക് ആ നൊക്ലാച്ചിയ നൊസ്റ്റാൾജിയ, അതന്നെ ആ ഒരു നൊസ്റ്റാൾജിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കളർ ടോൺ ആണ് മഞ്ഞ അല്ലെങ്കിൽ വാം ടോൺ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളർ. ഒരു പഴയ കാലഘട്ടം കാണിക്കാനോ അല്ലെങ്കിൽ നായകനും നായികയും തമ്മിലുള്ള മനോഹരമായ പ്രണയരംഗങ്ങൾ കാണിക്കാനൊക്കെ സംവിധായകൻ സ്ക്രീനിലേക്ക് ഒരു ഗോൾഡൻ മഞ്ഞ വെളിച്ചം കടത്തിവിടാറുണ്ട് കേട്ടോ. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി വരുന്നുള്ളതാണ്, ഒരു എനർജി, ഒരു ഹാപ്പിനെസ്, ഈ കാര്യമൊക്കെ കിട്ടും. ഇപ്പോൾ രണ്ട് കൂട്ടുകാർ തമ്മിലുള്ള ആത്മബന്ധം കാണിക്കാനോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ സന്തോഷം കാണിക്കാനോ ഒക്കെ ഈ ഒരു വാം ടോണുകൾ വലിയ രീതിയിൽ സഹായിക്കാറുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കളർ മുഖാന്തരം നമ്മുടെ ഉള്ളിലേക്കൊരു സുരക്ഷിതത്വ ബോധം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, പഴയ ഫോട്ടോസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മഞ്ഞ കലർന്ന ടോൺ കാണാറില്ലേ, അതേ സൈക്കോളജി തന്നെയാണ് സിനിമയിലും അവർ ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടൊരു കളറുണ്ട്, അതാണ് പച്ച, ഗ്രീൻ. ഈ ഗ്രീൻ നിറത്തിന്റെ ഒരു മാജിക് എന്താണെന്നുള്ളൊരു കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സ്റ്റേഡിയം വിത്ത് ആഹ്ലിയ 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: ഈ പച്ച നിറത്തിന് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഒരു പ്രശ്നമല്ല, സംഭവം ഇതാണ്. ഇയാളെ പച്ച നിറത്തിന് രണ്ട് മുഖങ്ങളുണ്ട് എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, സിനിമയിൽ ഉപയോഗിക്കുന്ന ആ കളർ ഗ്രേഡിംഗ് ടെക്നിക്കിനെ പറ്റി. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ദിസ് ഇസ് ആർജി ഐലിയ വിത്ത് യു ഗൈസ്. യെസ്, അപ്പോൾ പച്ച അവിടെയാണ് കാര്യം. ഈ സിനിമയിലെ പച്ച ഗ്രീൻ ഈ നിറത്തിന് രണ്ട് മുഖങ്ങളുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞതാണ്. അതായത്, ഒന്ന് പ്രകൃതിയുടെ ഭംഗിയും സമാധാനവും കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമത്തേത് വല്ലാത്തൊരു ഭയം അല്ലെങ്കിൽ അപകടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അടുത്തിടെ തിയേറ്ററിൽ വളരെ ഹിറ്റായ മൂവി ആയിരുന്നു അല്ലേ, ചിദംബരത്തിന്റെ മഞ്ഞുമൽ ബോയ്സ്. ഈ മഞ്ഞുമൽ ബോയ്സ് കണ്ടവരാണെങ്കിൽ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. കാരണം സിനിമയുടെ ആദ്യ പകുതിയിലുണ്ടല്ലോ, കൊടൈക്കനാലിൽ പ്രകൃതി ഭംഗി കാണിക്കാനായിട്ട് മനോഹരമായ പച്ചപ്പ് ഉപയോഗിച്ചിരിക്കുകയാണ്. എന്നാൽ ആ ഒരു സുഹൃത്തുക്കൾ തന്നെ ഗുണ കേവിലേക്ക് എത്തുന്ന സമയത്ത് സിനിമയുടെ ടോൺ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത്, വല്ലാത്തൊരു നിഗൂഢതയും ഭയവും ജനിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഡാർക്ക് ഗ്രീൻ ടോണുകളാണ് പിന്നീട് ആ ഒരു ഗുഹയ്ക്കുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ അല്ലെ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഒരു ഒരു ശ്വാസമുട്ടലായിരിക്കും. പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഒരു എന്താ പറയുക, നമുക്കൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും, ഒരു ശ്വാസമുട്ടൽ ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഇനിയിപ്പോ ഹോളിവുഡ് സിനിമയായ മാട്രിക്സ് ഉണ്ടല്ലോ, ദ മാട്രിക്സ്, യെസ്, ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലും മനസ്സിലാവും. ഈ കമ്പ്യൂട്ടർ ലോകം കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു പച്ച ടോണാണ് ഉപയോഗിച്ചത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, ഒരേ നിറമാണ്, സെയിം ഗ്രീൻ. പക്ഷേ ആ ഒരേ നിറം കൊണ്ട് തന്നെ സന്തോഷവും ഭയവും ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നതാണ് ഈ ഒരു കളർ ഗ്രേഡിങ്ങിന്റെ ഏറ്റവും വലിയൊരു മാജിക്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ ഇന്റൻസ് റെഡ്. അതെ, ചുവപ്പ് നിറം, വികാരങ്ങളുടെ നിറം അല്ലെ, റെഡ്. ആ റെഡിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ കേൾക്കാം 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ഐ ലിവ് 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. 360 ഡിഗ്രി അങ്ങനെ ദേ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അപ്പോ ദ ഇന്റൻസ് റെഡ്, ചുവപ്പ് നിറം, വികാരങ്ങളുടെ നിറം അല്ലെ, സ്ഫോടനങ്ങളുടെ നിറം, ചുവപ്പ് റെഡ്. സിനിമകളിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന നിറം റെഡാണ് കേട്ടോ. അതായത് ഇപ്പോ കടുത്ത പ്രണയം, പ്രതികാരം, കോപം, അപകടം, ഇങ്ങനെ മനുഷ്യന്റെ ഉള്ളിൽ ഏറ്റവും തീവ്രമായ വികാരങ്ങളെ കാണിക്കാനാണ് ഈ ചുവപ്പ് നിറം സ്ക്രീനിൽ നിറയ്ക്കാറുള്ളത്. ഒരു വില്ലൻ കഥാപാത്രം വരുമ്പോഴോ അല്ലെങ്കിൽ ക്ലൈമാക്സിലെ കടുത്ത ഫൈറ്റ് സീനുകളിലോ ബാക്ക്ഗ്രൗണ്ടിൽ ചുവന്ന വെളിച്ചം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ സംഭവം വരാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഉള്ളിലെ അഡ്രിനാലിൻ ഉണ്ടല്ലോ, ആ ഒരു അഡ്രിനാലിൻ ഹോർമോണിനെ ഉത്തേജിപ്പിക്കുകയും നമ്മുടെ ഹൃദയമെടുപ്പ് കൂട്ടുകയും ആ ഒരു കളർ ടോൺ വഴി ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ സംവിധായകർ ആഗ്രഹിക്കുന്ന അതേ തീവ്രതയിൽ ആ രംഗം അനുഭവിക്കാനായിട്ട് ഇത് നമ്മളെ ശരിക്കും നല്ല രീതിയിൽ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കൺമുന്നിൽ ചുവപ്പ് നിറം കാണുമ്പോൾ തലച്ചോറ് പെട്ടെന്ന് എന്താവും, അലേർട്ടാകും അല്ലെ. അതുകൊണ്ടാണ് തിയേറ്ററിൽ നമ്മൾ പോലും അറിയാതെ ആ രംഗത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഇൻവോൾവ് ആയിട്ട് പോകുന്നതിൻ്റെ ഒരു റീസൺ. അതുപോലെ തന്നെ കളർ എന്ന് പറയുന്ന സമയത്ത് തുടക്കകാലം മുതൽ നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതാണ് നമ്മൾ കണ്ടുവന്ന സിനിമകൾ. അതിൽ നിന്നാണ് ഈ കളറും കളർ ഗ്രേഡിങ്ങും ടോണും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ആ ഒരു ക്ലാസിക് മാജിക് അതിനെക്കുറിച്ച് പറയാതിരിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല, തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ചും പറയണം. കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. Keep on listening Ahliya from 90.4 KTKT കൂട്ടുകൂടാം.

0: 360 degree.
1: Yes. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. 360 degree ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ക്ലാസിക് മാജിക്. ഇനി അതാണ് നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം കേട്ടോ. അതായത് ഇന്ന് ടെക്നോളജി ഇത്രയും വളർന്നിട്ടും ചില സംവിധായകർ ബോധപൂർവം തങ്ങളുടെ സിനിമകളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു കാര്യം ആഡ് ചെയ്യാറുണ്ടല്ലേ. ഇപ്പൊ നിറങ്ങളില്ലാത്ത ആ ലോകം കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ക്ലാസിക് ഫീല് കിട്ടാറില്ലേ. അതാണ്, അതായത് നിറങ്ങളുടെ ഒരു അനാവശ്യമായ ശ്രദ്ധ തിരിക്കലുകളൊന്നും ഇല്ലാതെ കഥാപാത്രങ്ങളുടെ മുഖത്തെ ഭാവങ്ങളിലേക്ക് മാത്രം, അതായത് പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു ക്യാരക്ടേഴ്സിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാറ്. ഇപ്പൊ മലയാളത്തിൽ അടുത്തിടെ ഇറങ്ങിയ ബ്രഹ്മയുഗം അല്ലെ, ആ ബ്രഹ്മയുഗം പോലുള്ള സിനിമകൾ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്തത് ആ സിനിമയുടെ നിഗൂഢതയും ഭയവും 100% ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ നിറങ്ങളില്ലാതിരിക്കുമ്പോഴും സ്ക്രീനിലെ നിഴലുകളും വെളിച്ചമൊക്കെ വെച്ചിട്ട് ഈ ഷാഡോസും അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് ഒക്കെ വെച്ച് വലിയൊരു മാജിക് കാണിക്കാൻ വേണ്ടി ഈ ഒരു കളറിസ്റ്റുകൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിതത്തിലെ ചില അവസ്ഥകളെ അല്ലെങ്കിൽ ബോധകാലത്തെ അതിൻ്റെ ഏറ്റവും റോ ആയ രൂപത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിനേക്കാൾ മികച്ചൊരു ടൂൾ വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാമെന്നുള്ളതാണ്.

0: 360 ഡിഗ്രി.
1: യെസ്, കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രി ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ ആയിലിയാണ്. അപ്പൊ നമ്മുടെ നിത്യ ജീവിതത്തിലും ഈ ഒരു കളർ സൈക്കോളജി നടക്കുന്നുണ്ട്, അതിനെ കുറിച്ച് കൂടി നമുക്ക് അറിയണ്ടേ? അതായത് ഇപ്പോൾ സിനിമയിലെ ഈ ഒരു കളർ സൈക്കോളജി നമുക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മുൻപ് ടൈം മാനേജ്മെന്റിനെ കുറിച്ചും അതുപോലെ വീട് ഓർഗനൈസ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലെ? അവിടെയൊക്കെ ഈ നിറങ്ങൾക്ക് വലിയൊരു സ്ഥാനവും നമ്മൾ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ സ്റ്റഡി റൂമിലൊക്കെ ചെറിയൊരു വാം യെല്ലോ ലൈറ്റോ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ പച്ചപ്പോ വെച്ചാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും എന്നാണ് പറയാം. അതുപോലെ തന്നെയാണ് നമ്മൾ സ്ട്രെസ്സിലിരിക്കുമ്പോൾ നീലയോ അല്ലെങ്കിൽ പച്ച നിറങ്ങളിലേക്കൊക്കെ നോക്കുന്നത് മനസ്സിന് വല്ലാത്തൊരു ഒരു ശാന്തത തരാറില്ലേ? അതന്നെ സംഭവം. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ആപ്പുകൾ പലതും ചുവപ്പ് അല്ലെങ്കിൽ നീല നിറങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ടോ? അതും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിന്ന് പിടിച്ചിരുത്താൻ വേണ്ടി ഈ നീല നിറങ്ങൾക്കും അല്ലെങ്കിൽ പച്ച നിറങ്ങൾക്കും സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡിജിറ്റൽ മിനിമലിസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫോൺ സ്ക്രീൻ ഈ ഗ്രേ സ്കെയിൽ അഥവാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനായിട്ട് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിറങ്ങൾ എന്നത് വെറും ഒരു കാഴ്ചയല്ല, ശരിക്കും പറയുകയാണെങ്കിൽ അത് നമ്മുടെ മൂഡിനെയും നമ്മുടെ ചിന്തകളെയും മാറ്റാൻ പറ്റുന്ന വലിയൊരു സൈക്കോളജിക്കൽ ആയുധം തന്നെയാണ്. അത് മനസ്സിലാക്കി ഉപയോഗിച്ചാൽ ജീവിതം കൂടുതൽ കളർഫുൾ ആക്കാം എന്നുള്ളതാണ്.

0: 360 degree.
1: യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പുതേ ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറഞ്ഞത് സിനിമകളിലെ കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചാണ് അല്ലേ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഇനി നിങ്ങൾ തിയേറ്ററിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒ ടി ടി ആയിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നിങ്ങൾ സിനിമ കാണുമ്പോൾ വെറുതെ ആ ഒരു കഥ മാത്രം നോക്കാതെ ആ സ്ക്രീനിലെ നിറങ്ങളെ കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. സംവിധായകൻ ആ നിറങ്ങളിലൂടെ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സിനിമയിലെ വിഷ്വൽ മാജിക് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസത്തിനും ഓരോ മൂഡും ഓരോ കളറും ഉണ്ട് അല്ലേ. അത് പക്ക പോസിറ്റീവായി കൊണ്ടുപോകാനായിട്ടും കൂടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ സിനിമയിലെ ഈ പുത്തൻ കളർ ഗ്രേഡിങ്ങിൻ്റെ വിശേഷങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നോട് എന്തായാലും പറയണം. അങ്ങനെ അതേ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം ഇവിടെ കഴിയാണ്. ഞാൻ വീണ്ടും വരും 360 ഡിഗ്രിയുമായിട്ട് ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ എല്ലാമായിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും Till then, it's me, RJ Ailya, signing off. Studying with Ahliya from 90.4 KTK.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാം, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഗോപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ലളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: അഖിലേ FM 90.4 പാലക്കാടിന്റെ നെഞ്ചും കൂടാളും.

കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. It's Rhythm of Palakkad.

0: ഫാൻസ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ. കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ എഫ്എം കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: ഞാനാണ് 30 ഏക്കർ വാങ്ങിയതെന്ന് ഞാൻ എല്ലാരോടും പറയട്ടെ.
1: അയ്യോ, ആരോടും പറയരുത്.
0: ഇനി എന്റെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വരുമോ?
1: വരില്ല, അമ്മയാണ് സത്യം, വരില്ല.
0: എങ്കിൽ ഞാൻ ആരോടും പറയില്ല, താൻ ആരോടും പറയാതിരുന്നാ മതി.
1: ഞാൻ ആരോട് പറയാൻ?
0: ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ? എനിക്കൊരു ചെറിയ സംശയം തോന്നിയിരുന്നു, ഒരേറിഞ്ഞു നോക്കിയതാ. ഇപ്പൊ കള്ളൻ വിളി കേട്ടു. ഇതെന്റെ അച്ഛൻ അറിഞ്ഞാലുള്ള കാര്യം അറിയാലോ. പാണ്ഡിതുരേണ്ടൻ ഈ വിവരം അറിഞ്ഞാലോ?
1: ഇനി ഞാൻ ഒരിക്കലും കുട്ടിയുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ പറ്റില്ല.
0: എങ്കി ഇനി ചേച്ചിയെ നല്ലോണം പുകഴ്ത്തിയൊന്ന് പാടിക്കേ.
2: എങ്ങനെ എങ്ങനെ?

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി രോഗ പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യ ഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്ന് ഇറങ്ങും. വാർത്തകൾ വിശദമായി. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായ്ചി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഒരു റിപ്പോർട്ട്.
1: ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെയും ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ അഭിസംബോധന ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ വിജയത്തിന് നിരവധി മികച്ച ഉദാഹരണങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജപ്പാന്റെ വൈദഗ്ധ്യവും നിക്ഷേപവും ഇന്ത്യയുടെ വേഗതയും വ്യാപ്തിയും ഒത്തുചേരുമ്പോൾ ലോകത്തിന് മുഴുവൻ നേട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഊർജ്ജ മേഖലയുടെ സുരക്ഷയ്ക്കും വികസനത്തിനും G7 ഉച്ചകോടിയിൽ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ പവർ ഏഷ്യ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായ്ചി പറഞ്ഞു. ഹരിയാനയിലെ ഖാർഖോഡയിൽ മാരുതി സുസുക്കിയുടെ നാലാമത്തെ വാഹന നിർമ്മാണ കേന്ദ്രം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ പഠനം കേന്ദ്രതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ESA നിർണയം സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വിഷയത്തിൽ സംസ്ഥാനം സമർപ്പിച്ച കണക്കുകൾ കൃത്യമാണെന്ന് യോഗം വിലയിരുത്തി. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം നാളെ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആസ്പിരേഷൻ ജില്ലാ പദ്ധതിക്ക് കീഴിലാണ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പന സംബന്ധിച്ച് പുറത്തുവന്ന പ്രഖ്യാപനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതൃപ്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സിനെ അറിയിച്ചു. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. കരാറിലെ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ച ശേഷം ഓഹരി വിൽപ്പന വിഷയത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പകർച്ചപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യ ഭേരി സമഗ്ര കർമ്മ പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഈ മാസം മുതൽ സെപ്റ്റംബർ വരെ തീവ്രഘട്ടമായി കണക്കാക്കി പ്രത്യേക ബോധവൽക്കരണം നടപ്പാക്കും. ശില്പശാലയുടെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നാളെ നിർവഹിക്കും. ഒരു വർഷം നീളുന്ന പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി നടപ്പിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. പാലക്കാട് ചിറ്റൂർപ്പുഴ പദ്ധതി പ്രദേശത്ത് ഒന്നാം വിളയ്ക്ക് പറമ്പിക്കുളം ആളിയാർ കുടിശ്ശിക ജലം നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. പാലക്കാട് ജില്ലാ കളക്ടർ കെ സുധീരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
2: ജില്ലയിൽ മഴ തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആളിയാറിൽ നിന്നുള്ള ജലലഭ്യത ഉറപ്പാക്കിയാൽ മാത്രമേ ചിറ്റൂർ മേഖലയിൽ കൃഷിയിറക്കാൻ കഴിയൂ. 16,500 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷിയാണ് മഴ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നത്. കുടിശ്ശിക ജലം ലഭിച്ചാൽ ഒന്നാം വിള ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കർഷകർ. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മുഖേന കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്.
0: തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ ട്രാക്കിലേക്ക് വീണ പൈലിംഗ് യന്ത്രം മാറ്റുവാനുള്ള ശ്രമം അവസാനഘട്ടത്തിൽ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് മുകളിലേക്കാണ് പൈലിംഗ് യന്ത്രം മറിഞ്ഞത്. ആളപായമില്ല. സംഭവത്തെ തുടർന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു. അതേസമയം ട്രെയിൻ സർവീസുകൾക്ക് തടസ്സമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. INDUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവർ കേസിൽ വിചാരണ നേരിടേണ്ടി വരും. ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ കോട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ കോട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് വകുപ്പുതല ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ഓണക്കാലത്തെ കൃത്രിമ വിലക്കയറ്റം തടയാൻ ദിവസേന വിപണി നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവശ്യ സാധനങ്ങളുടെ വിലയിൽ അസ്വാഭാവിക വർധന കണ്ടെത്തിയാൽ ഇടപെടുന്നതിന് റവന്യൂ പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിലെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട്. സാധാരണക്കാരന്റെ യാത്രാ ആവശ്യങ്ങൾക്കപ്പുറം വിനോദസഞ്ചാര രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: മിതമായ നിരക്കിൽ മികച്ച സൗകര്യങ്ങൾ കൂടി എല്ലാവർക്കും കൂടി വിനോദസഞ്ചാര യാത്രകൾ സാധ്യമാക്കുമെന്ന വലിയ ലക്ഷ്യത്തോടെയാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. വ്യത്യസ്തങ്ങളായ പാക്കേജുകൾ, തീർത്ഥാടന ടൂറിസം, ഇന്റർസ്റ്റേറ്റ് പാക്കേജുകൾ എന്നിങ്ങനെ ടൂറിസത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ മുൻപന്തിയിൽ നിൽക്കുന്നു. മനോഹരമായ വയനാട്ടിലെ മലയോര മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു.
0: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിൻ ഓസ്ട്രിയയുമായി ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 12:30 മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. 28 വർഷത്തിനുശേഷം ആദ്യമായി ലോകകപ്പിന് യോഗ്യത നേടിയ ഓസ്ട്രിയ ചരിത്ര നേട്ടമാണ് ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെ 4:30 മത്സരത്തിൽ പോർച്ചുഗൽ ക്രൊയേഷ്യയെ നേരിടും. സുസ്ഥിര ജൈവ ഇന്ധന ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനും തോട്ടവിള ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ലക്ഷ്യമിട്ട് CSIR NIST

ആസ്ഥാനമായുള്ള ത്രീ കസിൻ ലാബ്സും ധാരണാപത്രം ഒപ്പുവച്ചു. പഴങ്ങളുടെ പൾപ്പിൽ നിന്നും ജ്യൂസുകളിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കാണ് ഇരു സ്ഥാപനങ്ങളും കൈകോർക്കുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുന്ന വിവിധ സീസണൽ പഴങ്ങളിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകൾ വിലയിരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സാഹിത്യകാരൻ ഒ.വി. വിജയന്റെ 96-ാമത് ജന്മവാർഷിക ദിനം പാലക്കാട് തസ്രാക്കിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തസ്രാക്ക് ഒരു ചിത്രകലാകാവ്യം എന്ന ആഘോഷ പരിപാടി ജില്ലാ കളക്ടർ സുധീർ കെ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 579 പോയിന്റ് ഉയർന്ന് 77,502, നിഫ്റ്റി 170 പോയിന്റ് നേട്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ ഇന്ന് രാവിലെ വർധനവുണ്ടായെങ്കിലും പിന്നീട് വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. രാവിലെ പവന് 1,680 രൂപ കൂടി 1,06,000 രൂപയായിരുന്നു ഇന്നത്തെ സ്വർണവില. എന്നാൽ 10 മണിയോടെ പവന് 560 രൂപ താഴ്ന്ന് 1,05,440 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 13,180 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഊർജ്ജ സുരക്ഷ, ഔഷധ നിർമ്മാണം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും കരാറുകളിൽ ഒപ്പുവച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയത്തിൽ ഏറ്റവും കൃത്യമായ പഠനം നടത്തിയ സംസ്ഥാനം കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്ലസ് വൺ മെരിറ്റ് വിഭാഗത്തിലെ പ്രവേശന നടപടികൾ നാളെ അവസാനിക്കും. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യഭേരി പദ്ധതിയുമായി എറണാകുളം ജില്ലാ പഞ്ചായത്ത്. ബോധവൽക്കരണ ശില്പശാല മന്ത്രി റോജി എം ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട് സ്പെയിനും ഓസ്ട്രിയയും ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: എം പി ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എം ബി എ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: ഫൈറ്റ് നൈറ്റ് മാറ്റം പോഡ് ലൈറ്റ്.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: Listen without break. 90.4.

0: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹലയ FM മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ഇത് നമ്മ നേരം വിത്ത് RJ ഹീറ ഓൺ അഹല്യ FM.
4: ഒരു കാലത്തില് തമിഴ് സിനിമാവില് ഹീറോ എൻട്രിക്ക് എവ്വളോ ഇമ്പോർട്ടൻസ് കൊടുത്താങ്ങളോ, അതേ മാതിരി ഹീറോയിൻസോട എൻട്രിക്കും അതേ അളവ് സെലിബ്രേഷൻസ് ഇരുന്നത്. ഖുഷ്ബു, സിമ്രൻ, ജ്യോതിക, നയൻതാര, തൃഷ മാതിരി ഹീറോയിൻസോട സ്ക്രീനില് ഫസ്റ്റ് ടൈം വരുമ്പോൾ തിയേറ്ററിലെ വിസിൽസ് പറക്കും. അവങ്ക കോസ്റ്റ്യൂംസ്, ഡാൻസ് മൂവ്മെന്റ്സ്, ഇല്ല സ്ക്രീൻ പ്രസൻസ്, സോങ്സ് എല്ലാം ഒരു ട്രെൻഡ് സെറ്റർ മാതിരി. സോ പർട്ടിക്കുലർലി ഒരു 90s മറ്റും 2000s ഹീറോയിൻ ഇൻട്രൊഡക്ഷൻ സോങ്സ് തന്നെ എനിക്ക് ரொம்ப പിടിക്കും. ഫാഷനാ ഇരുന്നാലും ഹെയർ സ്റ്റൈലാ ഇരുന്നാലും ഓഡിയൻസ് ഇമ്മീഡിയറ്റ്ലി ഫോളോ പണുവാങ്ക. സോ ഇന്ന് മാറി നിറയെ പാടലുകൾ ഇപ്പോ എന്നോട് ഞാപകത്തുക്ക് വരുത്. ആ നമ്മ ഷോ സ്റ്റാർട്ട് പണുമ്പോൾ മുതൽ സോങ് ഏതെന്ന് കേട്ടാ ഖുഷി പടത്തിലിരുന്ന് ജ്യോതികയുടെ ഇൻട്രൊഡക്ഷൻ സോങ് ഇരിക്കില്ലേ, മേഘവും പരക്കുത് തക്കച്ചിക്ക് തക്കച്ചും. യെസ്, ഇന്ന സോങ് താണ് നമ്മ ഷോല മുതല്ല കേക്ക് പോറോം. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് RJ ഹീറ വിത്ത് യു ഓൺ അഹല്യ FM.

0: ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. ജയ് ഭീം പടം പാത്രിക്കീങ്ളാ? നമ്മ അഡ്വക്കേറ്റ് ചന്ദ്രു ഒരു സിനിമ ക്യാരക്ടർ ഇല്ല, അത് നെജത്തില വാഴ്ന്ന ഒരു മനിതർ. സോ അവങ്ങള പാക്കുറതുക്കാണ് ഒരു ഒരു ഒരു മൊമെന്റ്, ഒരു ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിടച്ചത്. അവരെ പറ്റി പേസുമ്പോൾ ഒരു പെരിയ സാധനയെ ചെയ്ത ഒരു മനിതർ. ആനാ അവരുടെ സിംപ്ലിസിറ്റി, അതുതാണ് എന്നെ മുതൽ ഇംപ്രസ് പണ ഒരു വിഷയം. രൊമ്പ ഡൗൺ ടു എർത്താ ഇരിക്കും, എല്ലാവരുടെയും അൻപുടൻ പേസുക ഒരു നല്ല മനിതർ. ചില പേര് സക്സസ് വന്നാൽ മാറിടുവാങ്ക, ആനാ ചില പേര് സക്സസ് വന്നാലും അതേ സിംപ്ലിസിറ്റിയോടെ ഇരുപ്പാങ്ക. ചന്ദ്രു അപ്ടിങ്ങിற அந்த അഡ്വക്കേറ്റ് അവർകൾ വന്ന് ഒരു ഒരു വകയില ഇൻസ്പിരേഷൻ അപ്ടീൻ കൂടെ சொல்ல. സോ അവങ്ങളെ നേരില പാത്ത அந்த നിമിഷം ഇപ്പവും എനിക്ക് ஞாபகம் இருக்கு. ரொம்ப സ്വീറ്റ് ആയി എന്നിട്ട് பேசினாரு. സോ அந்த போட்டோ கூட நான் ഇപ്പവും ഒരു பொக்கிஷம் மாதிரி அப்படியே என்னோட ஃபோன்ல இப்பவும் இருக்கு. സോ இந்த மாதிரி சில தருணங்கள் நம்மளோட வாழ்க்கையில அடிக்கடி வராது, ஆனா வரும்போது அத அப்படியே என்ஜாய் பண்ணோம். സോ ഇപ്പൊ നാമ ജയ് ഭീം പടത്തിലിരുന്ന് തലകൂതും ഇലങ്കാത്ത് എന്നോട് ഫേവറേറ്റ് സോങ് താ കേക്ക പോറോം. ദിസ് ഇസ് ഡെഡിക്കേറ്റഡ് ടു ചന്ദ്രു സർ ഓൺ അഹലി എഫ് എം. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു.
1: തലകൂതും ഇലങ്കാത്ത് സേദി കൊണ്ടുവരും, മരമാകും വെതയെല്ലാം വാഴ ചൊല്ലിത്തരും.

നമ്മനേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. സോ ഇന്നേക്ക് പോക വേണ്ടിയ ടൈം വന്നിരുച്ചു. സോ നിറയ വിഷയങ്ങൾ, സിനിമാ കഥകൾ, സൂപ്പർ ഹിറ്റ് പാടലുകൾ എല്ലാം നിങ്ങൾ രസിച്ചേന്ന് നാ നിനക്കിറേ. സോ സിനിമാല ഹീറോ എൻട്രിക്ക് ഒരു സ്പെഷ്യൽ സോങ് ഇരിക്കുന്നു നാ സൊന്നേ ഇല്ലയാ. അതേ മാതിരി നമ്മ എക്സിറ്റുക്കും കൊഞ്ചം സ്റ്റൈലാ ഒരു സോങ് വേണോ നാനും ഇപ്പോ യോസിക്കറേ. അതിനാല ശ്രുതി ഹാസനോട എനർജിയോട എല്ലാമാ ഫീലോട നാ ഇപ്പോ ബൈ ബൈ സൊല്ലിക്കറേ. സോ ഇപ്പൊ നാമ കേക്ക പോറത് ശ്രുതി ഹാസൻ പാടുന്ന എല്ലാമാ സോങ്. സോ എല്ലാ മക്കൾക്കും ഒരു ബൈ ബൈ സൊല്ലറ. മറുപടിയും ഇതേ നേരത്തില സന്ദിപ്പോ. ബൈ ബൈ, വണക്കം. ഇവ്ളോ നേരം ഉങ്ക കൂടെ ഇരുന്നത് ആർ ജി ഹീര. എന്നോട് പേര് മറന്നിടാതിങ്ക. ദിസ് ഇസ് അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ, ടേക്ക് കെയർ.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188 9090 9075.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188 9054 112, 04 923 225 000.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടുതലും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും.

രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-94002-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസിഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ

0: ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-94002-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ജീവിതത്തിൽ ചില മനുഷ്യരെ വല്ലാതെ അങ്ങ് വിശ്വസിക്കാറുണ്ട്. നമ്മുടെ കൂടെ തന്നെ നടന്ന്, നമ്മുടെ ഉപ്പും ചോറും കഴിച്ച്, എന്ത് കാര്യത്തിനും നമ്മുടെ ഒപ്പം നിൽക്കുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്ന ചില ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ചില സഹപ്രവർത്തകർ, അവരൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അവർ നമ്മുടെ നേരെ ഒരിക്കലും തിരിയില്ല, നമ്മുടെ നേർക്ക് തിരിയില്ല എന്നും, നമുക്കെതിരെ ഒരു വാക്ക് പോലും പറയില്ല എന്നും നമ്മൾ അത്രമാത്രം അന്ധമായിട്ട് വിശ്വസിക്കും. പക്ഷെ പെട്ടെന്നൊരു ദിവസം യാതൊരു കാരണവുമില്ലാതെ ഈ മനുഷ്യർ നമുക്കെതിരെ സംസാരിക്കാനായിട്ട് തുടങ്ങും. നമ്മളെ പരസ്യമായിട്ട് അപമാനിക്കാനും നമ്മുടെ കുറവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ വിളിച്ചു പറയാനും അവർ മടിക്കില്ല. ആ സമയത്ത് നമ്മൾ വല്ലാതെ തകർന്നു പോകാറുണ്ട്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ എന്തുകൊണ്ടാണ് എനിക്കിട്ട് പണിതത് എന്ന് നമ്മൾ ഓർത്തിട്ട് ദിവസങ്ങളോളം സങ്കടപ്പെടും. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബന്ധങ്ങളിലെ ഇത്തരം വഞ്ചനകളെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന വളരെ കൈപ്പേറിയ എന്നാൽ പ്രായോഗികമായ ഒരു വലിയ ജീവിത സത്യമാണ്. നമ്മൾ പോറ്റി വളർത്തിയ, നമ്മളോട് എന്നും വിശ്വസ്തത കാണിച്ചിരുന്ന നമ്മുടെ സ്വന്തം നായ പെട്ടെന്നൊരു ദിവസം നമ്മളെ നോക്കി വല്ലാതെ അങ്ങ് കുരയ്ക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മാത്രം ഓർക്കുക, അതിന് നമ്മളെക്കാൾ വലിയ മറ്റാരോ ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കേൾക്കുമ്പോൾ കുറച്ച് കഠിനമായിട്ടൊക്കെ തോന്നാം, പക്ഷെ മനുഷ്യബന്ധങ്ങളിലെ വലിയൊരു ഇരട്ടത്താപ്പാണ് ഈ വരികൾ തുറന്നു കാട്ടുന്നത്. നമ്മളോടൊപ്പം നിന്ന ചില മനുഷ്യരുടെ വിശ്വസ്തത എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ല, മറിച്ച് നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന താല്പര്യങ്ങൾ കൊണ്ടായിരിക്കും. എന്നാൽ നമ്മളേക്കാൾ വലിയൊരു ലാഭമോ പണമോ പദവിയോ മറ്റാരെങ്കിലും അവർക്ക് വെച്ച് നീട്ടുമ്പോൾ അവർ വളരെ സ്വാഭാവിക

സ്വാഭാവികമായി അവരുടെ യജമാനനെ മാറ്റും. പിന്നെ അവർ കുറയ്ക്കുന്നത് ആ പുതിയ യജമാനു വേണ്ടിയായിരിക്കും. അതുകൊണ്ട് ഇത്തരം മനുഷ്യരുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് ഒരിക്കലും നിങ്ങളുടെ സമാധാനം കളയരുത്. സ്വാർത്ഥതയും താല്പര്യങ്ങളും മാത്രം നോക്കി കൂടെ നിൽക്കുന്ന മനുഷ്യരെ തിരിച്ചറിയാൻ വൈകിയതിൽ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് അവരുടെ യഥാർത്ഥ മുഖം ഇപ്പോഴെങ്കിലും പുറത്തു വന്നല്ലോ എന്ന് ഓർത്തിട്ട് ആശ്വസിക്കുകയാണ് വേണ്ടത്. ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നേരെ ശബ്ദമുയർത്തുന്ന അത്തരം മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുക. വിശ്വസ്തത വിലയ്ക്ക് വാങ്ങാൻ നോക്കുന്ന ഇടങ്ങളിൽ ഒരിക്കലും ആത്മാർത്ഥത ഉണ്ടാവില്ല. മനുഷ്യരെ വിശ്വസിക്കുമ്പോൾ ഒരല്പം ജാഗ്രത എപ്പോഴും കൂടെ കൂട്ടുക. ആളുകളുടെ നല്ല വാക്കുകളേക്കാൾ അവരുടെ താല്പര്യങ്ങളെ നിരീക്ഷിക്കാനായിട്ട് പഠിക്കുക. നിങ്ങളെ ചതിച്ചവരോട് തർക്കിക്കാൻ നിൽക്കാതെ അവരുടെ മാറ്റത്തിന് പിന്നിലെ ആ പുതിയ ഭക്ഷണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പുഞ്ചിരിയോടെ അവിടുന്ന് ഇറങ്ങി നടക്കുക. നിങ്ങളുടെ ആത്മാഭിമാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിന് മുകളിൽ ഒന്നിനും സ്ഥാനം നൽകാതിരിക്കുക. കപടമായിട്ടുള്ള വിശ്വസ്തതകളെയൊക്കെ തിരിച്ചറിയണം. താല്പര്യങ്ങൾക്കപ്പുറം ആത്മാർത്ഥതയുള്ള നല്ല സൗഹൃദങ്ങളെ മാത്രം കൂടെ കൂട്ടുക. കൂടുതൽ വ്യക്തതയുള്ള ചിന്തകളോടെ പുതിയൊരു ലൈഫ്

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരെ സഹായിക്കാനും ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതിരിക്കാനും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനും നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ടല്ലേ. നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാവരോടും നന്മയോടെ പെരുമാറിയാൽ, സ്നേഹത്തോടെ പെരുമാറിയാൽ തിരിച്ച് ഈ ലോകവും നമ്മളോട് അങ്ങനെ തന്നെ പെരുമാറുമെന്ന്. എല്ലാവരും നമ്മളെ അത്രമാത്രം സ്നേഹിക്കുമെന്നും നമ്മൾ കരുതും. പക്ഷേ കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന വലിയൊരു തിരിച്ചറിവുണ്ട്. നമ്മൾ എത്രയൊക്കെ നന്മ ചെയ്തിട്ടും പലരും നമ്മളെ വില കുറച്ച് കാണുന്നതായിട്ടും നമ്മുടെ സങ്കടങ്ങളിൽ ആരും കൂടെ ഇല്ലാത്തതായിട്ടും നമ്മൾ കാണാറുണ്ട്. ആ സമയത്ത് ഞാൻ എത്രയൊക്കെ നല്ലവനായിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ മനസ്സിലാക്കാത്തത് എന്നോർത്ത് നമ്മൾ വല്ലാതെ വിഷമിക്കും. ബന്ധങ്ങളിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു വലിയ റിയാലിറ്റി പറയട്ടെ, നിങ്ങൾ ഒരുപാട് നല്ലൊരു മനുഷ്യനായതുകൊണ്ട് മാത്രം ഇവിടെ നിങ്ങളെല്ലാവരും വന്ന് സ്നേഹിക്കാനൊന്നും പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറിച്ച് നിങ്ങളുടെ ആ നന്മയെ മുതലെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് കൃത്യമായിട്ട് യൂസ് ചെയ്യും. കേൾക്കുമ്പോൾ കുറച്ച് കയ്പൊക്കെ തോന്നാം, പക്ഷെ ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സത്യം. ഈ സമൂഹത്തിൽ പലരുടെയും സ്നേഹവും ബഹുമാനവും എന്ന് പറയുന്നത് പലപ്പോഴും സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളുടെ പുറത്താണ്. നമ്മളോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്നാൽ അവർക്ക് എന്ത് ലാഭമുണ്ട് എന്ന് നോക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. നമ്മൾ അതിരുകളില്ലാതെ നന്മ ചെയ്യുമ്പോൾ, എന്തിനും ഏതിനും എസ് എന്ന് മാത്രം മറുപടി പറയുമ്പോൾ ആളുകൾ വിചാരിക്കും നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും നമ്മളൊന്നും പറയില്ല എന്ന്. ഒടുവിൽ അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അവർ നമ്മളെ വളരെ സ്വാഭാവികമായിട്ട് കറിവേപ്പില പോലെ തള്ളിക്കളയുകയും ചെയ്യും. ഇതിൻ്റെ അർത്ഥം നമ്മളൊരു മോശം മനുഷ്യനായിട്ട് മാറണമെന്നല്ല, നമ്മൾ നന്മ ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം. പക്ഷെ അതിനൊക്കെ കൃത്യമായ ഒരു അതിര് ഉണ്ടായിരിക്കണം. നമ്മുടെ നന്മയൊരിക്കലും മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാനായിട്ട്, നമ്മളെ ചൂഷണം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് മാറരുത്. എവിടെ നോ പറയണമെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമ്മുടെ വില മനസ്സിലാക്കാത്ത, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ തേടി വരുന്ന മനുഷ്യരെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആത്മബലിയാകുന്നതല്ല നന്മ. സ്വന്തം ആത്മാഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ് യഥാർത്ഥ വിവേകം. നിങ്ങളുടെ നല്ല മനസ്സിനെ ഒരിക്കലും ആരുടെയും കളിപ്പാവയാക്കാനായിട്ട് വിട്ടുകൊടുക്കരുത്. നിങ്ങളെ ഒരു വ്യക്തിയായി ബഹുമാനിക്കുന്നവരെ മാത്രം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത വൃത്തങ്ങളിലേക്ക് ചേർത്ത് പിടിക്കുക. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം സമാധാനവും സന്തോഷവും ഒരിക്കലും പണയം വയ്ക്കരുത്. തല ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ അതിരുകൾ കൃത്യമായിട്ട് നിശ്ചയിച്ച് ആത്മാഭിമാനത്തോടെ മുന്നോട്ട് പോവുക. അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ മാറ്റിവെക്കാം. ആളുകളുടെ സ്വാർത്ഥതകളെ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ നന്മകൾക്ക് കൃത്യമായ അതിരുകൾ നിശ്ചയിക്കുക. സ്വന്തം ആത്മാഭിമാനത്തോടെ, വലിയ വ്യക്തതകളോടെ നമുക്കൊരുമിച്ച് നടക്കാം.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക ലോകത്ത് ഒരു വലിയ മത്സരമുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ താൻ എത്രയോ മികച്ച ഒരാളാണ് എന്ന് കാണിക്കാനുള്ള മത്സരം. സമൂഹത്തിന് മുന്നിലും സുഹൃത്തുക്കൾക്ക് മുന്നിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ തങ്ങൾ വലിയ സന്തോഷത്തിലാണ് എന്നും വലിയ വിജയത്തിലാണെന്നും വരുത്തി തീർക്കാനായിട്ട് നമ്മളിൽ പലരും വല്ലാതെ കഷ്ടപ്പെടാറുണ്ട്. നാലു പേര് നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി, നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മളില്ലാത്ത ഭാവങ്ങളും ആഡംബരങ്ങളും ഒക്കെ അഭിനയിച്ച് കാണിക്കും. പക്ഷേ ആ കപടമായ അഭിനയത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു വലിയ ശൂന്യതയുണ്ട്. ആളുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ മുഖംമൂടികൾ അണിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വന്തം സമാധാനം കൂടിയാണ്. കപടതകളില്ലാത്ത ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു ആത്മപരിശോധന എന്താണെന്നറിയോ? മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ താൽക്കാലികമായ ഒരു ലൈക്കിന് വേണ്ടിയിട്ട്, ഒരു കൈയടിക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഫേക്ക് ചെയ്ത് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ജീവിതത്തിലെ യഥാർത്ഥ സത്യസന്ധത. നിങ്ങളുടെ കുറവുകളോടും നിങ്ങളുടെ പരിമിതികളോടും കൂടെ നിങ്ങളായിരിക്കുക. ബി യുവർ സെൽഫ് എന്നതാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ധൈര്യം. എനിക്കിത്രയൊക്കെ ഉള്ളൂ എന്നും ഇതാണ് എൻ്റെ ശരിക്കുമുള്ള ജീവിതമെന്നും ലോകത്തോട് വിളിച്ചു പറയാൻ ഒരു വലിയ ആത്മവിശ്വാസം തന്നെ വേണം. നമ്മൾ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ചില മനുഷ്യരുണ്ടാകും. അതാണ് യഥാർത്ഥ സ്നേഹം. നേരെ മറിച്ച് നമ്മളില്ലാത്ത കാര്യങ്ങൾ കാണിച്ച് ആളുകളെ ആകർഷിച്ചു കഴിഞ്ഞാൽ ആ ആകർഷണം എന്ന് പറയുന്നത് വെറും ഒരു കപടത മാത്രമാണ്. ഒരു വ്യാജമായ പ്രതിച്ഛായയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ വില കൊടുക്കേണ്ടി വരും. ആ കള്ളം പൊളിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മളെ ജീവിതകാലം മുഴുവൻ അഭിനയിക്കേണ്ടി വരും. അതിനേക്കാൾ എത്രയോ മനോഹരമാണ് നമ്മുടെ സ്വാഭാവികതയോട് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളിലെ നല്ല മനുഷ്യനെ മനസ്സിലാക്കുന്നവർ നിങ്ങളെ തേടി വരും, അല്ലാത്തവർ ദൂരേക്ക് പോട്ടെ. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മുടെ സത്യസന്ധതയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. മുഖംമൂടികളെ അങ്ങോട്ട് അഴിച്ചു വയ്ക്കുക. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒറിജിനാലിറ്റിയെ ബലി കഴിക്കരുത്. നിങ്ങളുടെ തനിമയിലാണ് നിങ്ങളുടെ ഭംഗി അടങ്ങിയിരിക്കുന്നത്. നിങ്ങളിലെ അപൂർണതകളെ പോലും സ്നേഹിക്കാനായിട്ട് പഠിക്കുക. കപടമായ കയ്യടികളേക്കാൾ എപ്പോഴും മൂല്യമുള്ളത് നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്കാണ് എന്ന് തിരിച്ചറിയുക. മിമിക്രി മാറ്റിവെക്കുക. അനുകരണങ്ങളൊക്കെ ഒഴിവാക്കുക. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തിയിട്ട് സ്വന്തം തനിമയോടുകൂടി വലിയ ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട്

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: മലയാള സിനിമയിലെ ശ്രദ്ധേയമായ സംഗീത സംവിധായക കൂട്ടുകെട്ട് ബേണി ഇഗ്നീഷ്യസ്. സഹോദരങ്ങളായ ഇവർ ഒരുമിച്ച് നിരവധി ചിത്രങ്ങൾക്ക് സംഗീതം നൽകി മലയാളികൾക്ക് പ്രിയപ്പെട്ട നിരവധി ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. മെലഡികളും വ്യത്യസ്തമായ സംഗീത പരീക്ഷണങ്ങൾ കൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ഒരു സ്ഥാനം അവർ നമ്മുടെ സിനിമാ ലോകത്ത് നേടിയെടുത്തു എന്നുള്ളതാണ് പ്രത്യേകത. ഇന്ന് ബേണി ഇഗ്നീഷ്യസിന്റെ മനോഹര സംഗീത യാത്രയും അവരുടെ ഹിറ്റ് ഗാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളും നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ്. ആദ്യത്തെ ഗാനം ചന്ദ്രലേഖ എന്ന സിനിമയിൽ നിന്ന് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ ആലാപനം, താമരപ്പൂവിൽ വാഴും എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം ആർജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിൽ നിരവധി ഗാനങ്ങൾ, ആ ഗാനങ്ങളിൽ ദാസേട്ടൻ ചിത്രചേച്ചിയെ പഠിപ്പിച്ച ഒരു പാട്ടും കൂടിയുണ്ട്. ആ പാട്ട് ഏതാണെന്നാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ പാട്ട് ആദ്യം ദാസേട്ടൻ കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് പഠിച്ചു. ഒരു കമ്പ്യൂട്ടർ മൈൻഡാണ് അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ പഠിച്ചു. ചിത്രചേച്ചിയുടെ റെക്കോർഡിംഗ് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ എത്തിയപ്പോൾ ഈ പാട്ട് പാടാൻ ഒരു ചെറിയ മടി ചിത്രചേച്ചിക്ക്, ചെറിയൊരു പേടി. പക്ഷേ എല്ലാ അധികാരത്തോടും കൂടിയും ദാസേട്ടൻ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാൻ പോവാണ് ചിത്രചേച്ചി. അങ്ങനെ ദാസേട്ടൻ പഠിപ്പിച്ച് പാടിയ പാട്ട് എന്നാണ് ഈ പാട്ടിനെ പറ്റി ബേണി ഇഗ്നീഷ്യസിന് പറയാനുള്ളത്. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ എന്ന സിനിമയിലെ പാട്ട്. രഥോത്സവം എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

നമ്മളെ ഞെട്ടിക്കുന്ന ചില കോമ്പോസിഷൻസ് കൂടി തന്നിട്ടുള്ള സംഗീത സംവിധായകരാണ് ബേണി ഇഗ്നീഷ്യസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് എന്നും കൂടി പറയണം, പൂനിലാമഴ. ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ തല ഇങ്ങനെ താളം പിടിച്ചു കളയും, അല്ലെ? അത്ര രസമുള്ളൊരു ട്യൂണാണ്. എനിക്ക് തോന്നുന്നു അവർ വളരെ പെട്ടെന്ന് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടുകളുടെ ലിസ്റ്റിൽ ഒന്ന് തന്നെയാണ് പൂനിലാമഴ എന്ന ഈ പാട്ടും. എന്തായാലും ഇന്ത്യൻ സിനിമയിൽ വളരെ റയറായിട്ടാണ് ഈ പാട്ടിന്റെ മ്യൂസിക് എങ്ങനെ പോയാലും ഈ ഒരൊറ്റ താളത്തിൽ വന്ന് നിൽക്കുന്ന ഒരു പാട്ട് എന്ന് ഈ പാട്ടിനെ നമുക്ക് പറയാൻ പറ്റും. മാനത്തെ കൊട്ടാരം എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം. RJ Hira, stay tuned.

തേന്മാവൻ കൊമ്പത്ത് എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. പക്ഷേ ഈ പാട്ടിലെ ഈ വരിയാണ് ആദ്യം ബേണി ഇഗ്നേഷ്യസ് കമ്പോസ് ചെയ്തത്. മഴക്കോളു കണ്ടാൽ മതിക്കുമീ നാട്ടിൽ. ഈ വരി ആദ്യം പാടി കേൾപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇത് നമുക്ക് പല്ലവി ആയിട്ട് വേണ്ട, ഇത് ഇടയിൽ വെക്കാം, പക്ഷെ പല്ലവി നിങ്ങൾ വേറെ കമ്പോസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഒരുപാട് സമയം ആലോചിച്ച് ചെയ്ത ഒരു പാട്ടാണ് നിലാപുങ്കലായല്ലോ എന്ന പാട്ട്. തേന്മാവൻ കൊമ്പത്ത് എന്ന സിനിമയിൽ ഒരു വ്യത്യസ്തമായ ശബ്ദം വേണമെന്ന ഒരു നിർബന്ധത്തിനാണ് ശുഭ എന്ന ഗായിക ഈ പാട്ട് പാടുന്നത്. ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര സ്റ്റേ ചെയ്യുന്നുണ്ട്.

അർത്ഥമൊന്നുമില്ലാത്ത കുറെ വാക്കുകൾ പാട്ടിന്റെ ഇടയിൽ വരണം. സിംഹ സിംഹ സിംഹ സിംഹ അങ്ങനെയൊക്കെയുള്ള പല പല വാക്കുകളും ഈ പാട്ടിന്റെ ഉള്ളിലേക്ക് കയറി വന്നതിനൊക്കെ പിന്നിൽ ഇവരുടെ ചില നീണ്ട ചിന്തകളാണ് എന്നാണ് പറയുന്നത്. ബേണി ഇഗ്നേഷ്യസ് എന്ന സംഗീത സംവിധായകരുടെ പല പാട്ട് കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സിന്ധു ഭൈരവി രാഗത്തിൽ, പൊതുവേ സിന്ധു ഭൈരവി രാഗത്തിൽ നമ്മൾ വളരെ സോഫ്റ്റ് സോങ്സ് ആണ് കേൾക്കാറുള്ളത്. പക്ഷെ കുറച്ചും കൂടെ രസമായിട്ടുള്ളൊരു പാട്ട് കമ്പോസ് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ ഗുജറാത്തി കാൽത്തള കിട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ എന്ന പാട്ട് പിറവിയെടുക്കുകയാണ്. കൈതപ്പുറത്തിന്റെ വരികൾ ജോത്സ്നയും വിധു പ്രതാപും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി പുലിവാൽ കല്യാണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: പ്രിയദർശന്റെ സിനിമകൾക്ക് പാട്ടുകൾ എഴുതുമ്പോൾ ഒറ്റ കാര്യമാണ് പ്രിയദർശൻ കൊടുത്തിരുന്ന ഇൻസ്ട്രക്ഷൻ. സിമ്പിളായിരിക്കണം, നോവലായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. ഒരു പാട്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി സാധാരണക്കാർക്ക് പാടാൻ പറ്റാത്ത രീതിയിലാക്കണ്ട. എല്ലാവർക്കും പാടാൻ പറ്റുന്ന പോലെ വളരെ സിമ്പിളായിട്ട്, എന്നാൽ ഒരു പുതുമ തോന്നണം, അതിനൊപ്പം ആ പാട്ടിനോട് ഒരു ആകർഷണം തോന്നണം. അങ്ങനെ കൊടുത്ത ഇൻസ്ട്രക്ഷനിൽ നിന്നാണ് തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ പല പാട്ടുകളും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു മനോഹരമായ ഗാനമാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ പിറന്ന കറുത്ത പെണ്ണെ എന്ന പാട്ട്. എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹലിയ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ,

പ്ലേ ലിസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ടാണിത്. എം ജി ശ്രീകുമാർ ഈ പാട്ട് പാടുന്ന സമയത്ത് അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ പല പല ഇംപ്രവൈസേഷൻസ് ഈ പാട്ടിന് കൊടുക്കുകയുണ്ടായി. അത്തരത്തിലൊരു ഇംപ്രവൈസേഷനാണ് ഒരു കാതിലോല ഞാൻ കണ്ടില്ല, തിരി താളി വെച്ചതും കണ്ടില്ല, കലവാനിയാം കിളിയെ ഓർത്തിയില്ല. ആ കലി എന്ന വാക്ക് മൂന്ന് നാല് തരത്തിൽ ആ പാട്ടിൽ പാടിയിട്ടുണ്ട്. അതെല്ലാം എം ജി ശ്രീകുമാർ എന്ന ഗായകന്റെ ഇംപ്രവൈസേഷൻസ് ആയിരുന്നു. അതെല്ലാം ഒരു നിമിത്തമായിട്ട് കാണാനാണ് ബേണി ഇഗ്നേഷ്യസ് എന്ന സംഗീത സംവിധായകർക്ക് ഇഷ്ടം. ശുദ്ധ സാരംഗം എന്ന് പറയുന്ന ഒരു ഹിന്ദുസ്ഥാനി രാഗത്തിൽ കമ്പോസ് ചെയ്ത ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വെട്ടം എന്ന സിനിമയിൽ നിന്ന് ബി ആർ പ്രസാദിന്റെ വരികൾക്ക് എം ജി ശ്രീകുമാറിന്റെ ആലാപനം. ഓൺ അഹല്യ എഫ് എം, നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. പാട്ടുകളുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഒരുപാട് പാട്ടുകളാണ് മലയാള സിനിമയ്ക്ക് ബേണി ഇഗ്നേഷ്യസ് ഈ സംവിധായകരുടെ കൂട്ടുകെട്ട് സമ്മാനിച്ചിട്ടുള്ളത്. എന്നാൽ ഏതാണ്ട് സിമിലർ രാഗത്തിൽ വരുന്ന ഒരു പാട്ട്, പൂനിലാമഴ എന്ന പാട്ടും ആവണി പൊന്നൂഞ്ഞാൽ, ഈ രണ്ട് പാട്ടുകൾക്കും ഏതാണ്ട് സിമിലർ രാഗങ്ങളാണ്. പക്ഷേ ഓരോ രാഗങ്ങളെയും നമ്മൾ ഡിഫറെൻ്റായി അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ഡിഫറെൻ്റ് പാറ്റേണിലുള്ള പാട്ട് തന്നെയാണ് പിറവിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇന്നിവിടെ അവസാനിക്കുന്നത്. ആവണി പൊന്നൂഞ്ഞാൽ അടിക്കാം നിന്നെ ഞാൻ. കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന സിനിമയിൽ നിന്ന് രമേശൻ നായരുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ ആലാപനം. ഈ പാട്ടാണ് നമ്മൾ അവസാനമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കുന്നത്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺ.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: ലിസൺ വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ എഫ്എം കേട്ട് കേട്ട്

0: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
4: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിക്കാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ്എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.